പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂലൈ 9 സമതല ഭൂമികകളിലാണ്.

0: स्वराज हा माझा जन्मसिद्ध हक्क आहे आणि तो मी मिळवणारच.
1: प्रभात शब्दातील इनि तळीरिल. വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്. അമേരിക്കയിലെ മിസിസിപ്പി നദിയിൽ റോക്ക് ഐലൻഡ് റെയിലിന്റെ ചുമതലക്കാർ ഒരു പാലം പണിയാൻ തീരുമാനിച്ചു. ചരക്കുകൾ കയറ്റിയിറക്കുന്ന സ്റ്റീം ബോട്ടുടമകൾ ഈ സംരംഭത്തെ എതിർത്തു. നദിയിൽ കൂടി സ്റ്റീം ബോട്ടുകൾ ഓടിക്കുവാനുള്ള തങ്ങളുടെ അവകാശത്തെ ചോദ്യം ചെയ്യുന്ന പാലം കെട്ടൽ തടയണമെന്ന് കാണിച്ച് അവർ കേസുകൊടുത്തു. പണക്കാരായ സ്റ്റീം ബോട്ടുടമകൾ അന്നത്തെ ഏറ്റവും പ്രഗത്ഭനായ ഒരു അഭിഭാഷകനെ കേസ് നടത്താൻ ചുമതലപ്പെടുത്തി. കേസ് കേൾക്കാനായി കോടതിയിൽ ഒരു വമ്പിച്ച ജനക്കൂട്ടം കൂടിയിരുന്നു. സ്റ്റീം ബോട്ട് ഉടമകളുടെ അഭിഭാഷകൻ ഏതാണ്ട് 2 മണിക്കൂറോളം തകർത്തുവാദിച്ചു. വാചാലമായ പ്രസംഗം ശ്രോതാക്കളെ പുളകം കൊള്ളിച്ചു. ജനം കൈയടിച്ചു. റോക്ക് ഐലൻഡിന്റെ വക്കീൽ എണീറ്റു. ഇയാൾ ഇനി എന്തു പറയാനാണ് എന്ന ഭാവത്തിൽ ജനം അയാളെ സഹതാപത്തോടെ നോക്കി. താൻ ഇനി എന്തു പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല എന്ന അർത്ഥത്തിൽ ജഡ്ജിയും അയാളെ നോക്കി. വലിയ വേഷപ്പകിട്ടുകളൊന്നുമില്ലാത്ത വക്കീൽ എണീറ്റ് നിന്ന് ഇപ്രകാരം പറഞ്ഞു. എതിർഭാഗം വാദിച്ച സ്നേഹിതനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇതിനേക്കാൾ വാചാലമായ ഒരു ന്യായവാദം ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ ഈ കേസിലെ ഒരു പ്രധാന പ്രശ്നം അദ്ദേഹം വ്യക്തമാക്കിയില്ല. നദിയിൽ കൂടി മുകളിലോട്ടും താഴോട്ടും സഞ്ചരിക്കുന്നവർക്ക് അതിനുള്ള അവകാശമുണ്ട്. അതുപോലെ അവകാശം അതിന് കുറുകെ സഞ്ചരിക്കുന്നവർക്കുമുണ്ട്. ബഹുമാനപ്പെട്ട കോടതിയോട് ഒരു കാര്യമേ ചിന്തിക്കാൻ പറയുന്നുള്ളൂ. നദിയിൽ കൂടി സഞ്ചരിക്കുന്നതിനാണോ നദി അക്കരെ ഇക്കരെ കടക്കുന്നതിനാണോ ഇതിലേതിനാണ് മനുഷ്യന് കൂടുതൽ അവകാശം? കോടതിക്ക് അധികമൊന്നും ചിന്തിക്കേണ്ടതായി വന്നില്ല. റോക്ക് ഐലൻഡിന് പാലം പണിയുവാനുള്ള അനുവാദം കൊടുത്തു. 2 മിനിറ്റ് മാത്രം വാദിച്ച് കോടതിക്ക് കൃത്യമായ കാര്യം വ്യക്തമാക്കി കൊടുത്ത വേഷപ്പകിട്ട് തീരെയില്ലാത്ത നീണ്ടുമെലിഞ്ഞ ആ വക്കീൽ ആരായിരുന്നു എന്നറിയാമോ? അദ്ദേഹത്തിന്റെ പേര് എബ്രഹാം ലിങ്കൺ എന്നായിരുന്നു.

0: വെറും 2 മിനിറ്റ് കൊണ്ട് കേസിന്റെ തീരുമാനത്തിൽ എത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കാര്യങ്ങൾ വ്യക്തമായി അറിയാവുന്ന പക്ഷം മിതഭാഷയാകാൻ കഴിയും. വാചാടോപം നല്ലതല്ല. വാക്കിളക്കം വയറിളക്കത്തേക്കാൾ കഷ്ടതരമാണ്. മൗനം വിദ്വാന് ഭൂഷണം. പേശാതിരുന്തും പഴക് പോലുള്ള പ്രയോഗങ്ങൾ ഇവിടെ ഓർക്കാതിരിക്കുന്നില്ല. എബ്രഹാം ലിങ്കനെ കുറിച്ചുള്ള ഒരു കാര്യം കൂടി പറയുകയാണ്. അദ്ദേഹം അഭിഭാഷക വൃത്തിയിൽ പ്രവേശിച്ച കാലം, അദ്ദേഹത്തിന്റെ സീനിയർ വക്കീലായിരുന്ന എഡ്വിൻ സ്റ്റാൻഡൺ ലിങ്കണെ കണക്കറ്റ് കളിയാക്കിയിരുന്നു. കുട്ടിക്കുരങ്ങൻ എന്ന് വിളിക്കുമായിരുന്നു. എന്നാൽ ലിങ്കൺ അതൊന്നും വകവച്ചില്ല. കേസുകൾ പഠിച്ചുകൊണ്ടേയിരുന്നു. പിൽക്കാലത്ത് ലിങ്കൺ പ്രസിഡന്റ് ആയപ്പോൾ ഭരണ നേതൃത്വത്തിൽ വളരെ പ്രധാന ചുമതല കൊടുത്തതും എഡ്വിൻ സ്റ്റാൻഡൺ ആയിരുന്നു. പകയും ദേഷ്യവും ഒന്നും വച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: കരഞ്ഞാലും മരിക്കും, ചിരിച്ചാലും മരിക്കും, എന്നാൽ പിന്നെ ചിരിച്ചൂടെ? ചിരിക്കാം ചിരിക്കാം, ചിരിച്ചുകൊണ്ടിരിക്കാം, ചിരിയുടെ അമിട്ടിന് തിരി കൊളുത്താം. ഒരു പഴയകാല ചലച്ചിത്ര ഗാനത്തിന്റെ വരികളാണ് മുകളിൽ ഉദ്ധരിച്ചത്. എല്ലാവരും മരിക്കുമെന്നറിയാമെങ്കിലും എപ്പോഴും ചിരിക്കാൻ എത്ര പേർക്ക് കഴിയും? സന്തോഷിക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ അത് യാഥാർത്ഥ്യമാകുന്നില്ല എന്നതാണ് ബഹുഭൂരിപക്ഷത്തിന്റെയും സങ്കടം. ആനന്ദം പോലെ ഇത്രയും ക്രിയാത്മകമായ ഒരു വൈകാരിക ഭാവമില്ല എന്നതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ സന്തോഷം നൽകുന്നത് എന്താണ് എന്ന് നിർവചിക്കുക പ്രയാസമാണ്. സന്തോഷം രണ്ടു തരത്തിലുണ്ട്. ഒന്ന്, ഒരു വ്യക്തിയുടെ ആകമാനമായ ജീവിത വളർച്ചയിൽ അടിസ്ഥാനപ്പെട്ടത്. മറ്റൊന്ന് താത്കാലികമായ സംതൃപ്തി നൽകുന്ന സന്തോഷം. രണ്ടാമത്തേത് സെന്റിമെന്റെന്നും ആദ്യത്തേത് ആഴമായ വികാരമെന്നും നിർവചിക്കാം. മറ്റൊരാളോടുള്ള ഇഷ്ടം, താൽപര്യം, സ്നേഹവും അവയിലൂടെ ലഭ്യമാകുന്ന സന്തോഷവും സെന്റിമെന്റ്സിന്റെ ഗണത്തിൽപ്പെടുത്താം. തകർന്ന മാനസികാവസ്ഥയിൽ കഴിയുന്ന വ്യക്തിയും ചില കാര്യങ്ങൾ കാണുമ്പോൾ സന്തോഷം പ്രകടിപ്പിക്കാം. ഇത് അല്പനേരത്തേക്കുള്ള സംതൃപ്തിയോ ഇഷ്ടമോ കൊണ്ടാണ്. ഇതും സെന്റിമെന്റിന്റെ കൂട്ടത്തിലാണ്. മാനസികാരോഗ്യം നിലനിർത്തുന്ന ശുഭചിന്തകളുള്ള വ്യക്തികൾ നിലനിൽക്കുന്ന സന്തോഷത്തെ ഗൌരവമായി കാണുന്നവരാണ്. ഇങ്ങനെയുള്ളവരുടെ മാനസിക സന്തോഷം ചില ആഗ്രഹ പൂർത്തീകരണമല്ല, പകരം പ്രസാദാത്മകമായ സമീപനങ്ങളുടെയും ജീവിത രീതിയിലൂടെയും തുടരുന്നതാണ്. ഓരോ വ്യക്തിയെ സംബന്ധിച്ചും സന്തോഷത്തിന്റെ അളവുകോൽ വ്യത്യസ്തമായിരിക്കും. വ്യക്തി സന്തോഷവാനാണോ എന്ന് തീരുമാനിക്കുന്നത് ഈ അളവുകോലാണ്. ഒരു വീട്ടിൽ എല്ലാവരും പ്രശ്നങ്ങളിൽ ആയിരിക്കുമ്പോൾ ഒരാൾ മാത്രം സന്തോഷവാനായിരിക്കുന്നുവെങ്കിൽ അയാളുടെ സന്തോഷത്തിന്റെ അളവുകോൽ വിഭിന്നമാണ്. വളരെ താഴ്ന്ന നിലയിലുള്ള സന്തോഷമാപിനി സൂക്ഷിക്കുന്നവർക്ക് ദുഃഖിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. ഓരോ കൊച്ചു ജീവിതാനുഭവങ്ങളും അവർക്ക് അസംതൃപ്തി നൽകുന്നതും സന്തോഷം കെടുത്തിക്കളയുന്നതുമായിരിക്കും. ഇത് കേൾക്കുമ്പോൾ മറ്റുള്ളവർ അതിനെ നിസാരമെന്ന് തള്ളിക്കളഞ്ഞേക്കാം. അത് മറ്റുള്ളവരുടെ സന്തോഷത്തിന്റെ അടിസ്ഥാന രേഖ ഉയരെയാണ് എന്നതിനാലാണ്. സമ്പത്തും ധാരാളം ജീവിത സൗകര്യങ്ങളും ഉള്ളവർ സംഘർഷങ്ങളിലും നിരാശതയിലുമായിരിക്കുകയും തെരുവോരങ്ങളിൽ കഴിയുന്നവർ സന്തോഷമുള്ളവരായിരിക്കുകയും ചെയ്യുന്നതിന്റെ കാരണം ഇതാണ്. സന്തോഷത്തിന്റെ അളവുകോൽ പെട്ടെന്നുയരുന്നത് മറ്റൊരു പ്രത്യേകതയാണ്. മാരകമായൊരു രോഗം വന്ന് കൃത്യമായ ചികിത്സയിലൂടെ സുഖം പ്രാപിച്ചാൽ ഉണ്ടാകുന്ന സന്തോഷം രോഗം വരാത്തൊരു സാധാരണ വ്യക്തിയുടെ സന്തോഷത്തേക്കാൾ പതിന്മടങ്ങായിരിക്കും. താരതമ്യപ്പെടുത്തലുകൾ സന്തോഷത്തിന്റെ അളവുകോൽ മാറ്റി നിശ്ചയിക്കുന്ന ഘടകമാണ്. തങ്ങളേക്കാൾ കഷ്ടത്തിൽ കഴിയുന്നവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സന്തോഷം അധികരിക്കുന്നത് ഇതുകൊണ്ടാണ്. തങ്ങളേക്കാൾ സാമൂഹ്യ നിലയിൽ ഉയർന്നവരെ താരതമ്യം ചെയ്യുന്നവർ എപ്പോഴും അസംതൃപ്തരും സന്തോഷമില്ലാത്തവരുമായിരിക്കും. ശരിയായ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നവനാണ് ഏറ്റവും സന്തോഷവാൻ എന്നാണ് ബുദ്ധൻ പറയുന്നത്. അഗാധമായൊരു ചങ്ങലയാൽ നമ്മുടെ ബോധം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ സഹജവാസനകളും നാം ആർജിക്കുന്ന ശീലങ്ങളും എല്ലാം അവബോധത്തിലാണ് നിലനിൽക്കുന്നത്. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് സ്വാതന്ത്ര്യമാണെങ്കിലും മനുഷ്യൻ സ്വതന്ത്രനാവാൻ മതത്തിന്റെ ഘടനകൾ ഒരിക്കലും സമ്മതിക്കില്ല. ബോധത്തിന്റെ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നവനെ മതം അതിൽ നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യും. നാം എപ്പോഴും ബന്ധനങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ മനസ്സ് തുറന്ന് ആഹ്ലാദിക്കാൻ കഴിയാതെ പോകുന്നു. ഓരോ ദിനവും ബന്ധനങ്ങളിലേക്ക് മടങ്ങുന്നു, അതിൽ തന്നെ പാർക്കുന്നു, അതിൽ രമിക്കുന്നു, അതിൽ താൽക്കാലിക സന്തോഷം കണ്ടെത്തുന്നു. അല്ലാത്തതെല്ലാം നമ്മെ ഭയപ്പെടുത്തുന്നു. അത്തരത്തിൽ നമ്മുടെ ബോധതലം രൂപപ്പെട്ടിരിക്കുന്നു. നാലു ഭിത്തികൾക്കുള്ളിൽ പൂട്ടിയിട്ട വീടിനുള്ളിൽ നാം സുഖമായി ഉറങ്ങുന്നു, സ്വയം ബന്ധിതരായി. വഴിയോരത്ത് സുഖമായി ഉറങ്ങുവാൻ കഴിയുന്നവൻ സാക്ഷാൽ സ്വതന്ത്രനാണ്. തിരഞ്ഞെടുപ്പുകൾ ഒന്നും സ്വതന്ത്രമായി നടത്തുവാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ ഭക്ഷണം പോലും നമുക്ക് തിരഞ്ഞെടുക്കുവാനാകുന്നില്ല. സംസ്കാരം നിർവഹിച്ചു തന്നതോ ബഹുരാഷ്ട്ര കമ്പനികൾ അടിച്ചേൽപ്പിക്കുന്നതോ ആയ ഭക്ഷണം നാം കഴിക്കുന്നു. ഇവയിലെല്ലാം നാം താൽക്കാലിക സന്തോഷം കണ്ടെത്തുന്നു. പക്ഷേ ഇവയൊന്നും ശരിയായ സന്തോഷത്തിലേക്ക് നമ്മെ എത്തിക്കുന്നില്ല. ബോധത്തിന്റെ സ്വാതന്ത്ര്യം പ്രാപിച്ചവൻ ബുദ്ധനാണ്. ധ്യാനമാണ് ആഹ്ലാദത്തിന്റെ പരമവഴി. ഇന്ദ്രിയങ്ങളുടെ ആധിപത്യം സ്വയം ഏറ്റെടുക്കുമ്പോൾ ധ്യാനം ആരംഭിക്കുന്നു. അല്പസമയം നിശബ്ദനായിരിക്കൂ. നിങ്ങളുടെ മനസ്സ് വല്ലാതെ വാചാലമാകുന്നത് കാണാം. അല്പനേരം ചലനമില്ലാതെ ഇരിക്കൂ. നിങ്ങളുടെ കാലിലൂടെ ഒരു ഉറുമ്പെഴയുന്നതായി അനുഭവപ്പെടും. അല്പനേരം കണ്ണടച്ചിരിക്കൂ. നിങ്ങൾ ഇതുവരെയും കാണാത്ത ഒരുപാട് കാഴ്ചകൾ തെളിഞ്ഞു വരുന്നത് കാണാം. ശ്വാസോച്ഛ്വാസം നിയന്ത്രിക്കുവാൻ നിങ്ങൾ ശ്രമിക്കൂ. അല്പം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിന്റെ ഗന്ധം നിങ്ങളുടെ നാസാരന്ധ്രങ്ങളിലേക്ക് അടിച്ചു കയറുന്നത് കാണാം. അതോടൊപ്പം നിങ്ങളുടെ നാവിലെ രസമുഗളങ്ങളെ അത് ഉദ്ദീപിപ്പിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ, നിങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ സർവ്വനിയന്ത്രണവും നിങ്ങൾക്ക് നഷ്ടമാകും. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ സാധിക്കുമ്പോൾ ധ്യാനം ആരംഭിച്ചു കഴിഞ്ഞു. അവയിൽ നിങ്ങൾ എത്ര അളവിൽ വിജയിക്കുന്നുവോ അത്രമാത്രം നിങ്ങൾക്ക് ആഹ്ലാദം അനുഭവിക്കുവാൻ സാധിക്കും. ധ്യാനത്തിൽ നാം പരാജയപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ ആഹ്ലാദം നിലനിൽക്കാത്തത്. ഒരുവന്റെ സാഹചര്യങ്ങളോ പരിതസ്ഥിതിയോ സാമ്പത്തിക നിലയോ ശാരീരിക പ്രത്യേകതകളോ അല്ല സന്തോഷത്തിന്റെ അളവ് തീരുമാനിക്കുന്നത്. ഇവയോടൊക്കെ ഒരു വ്യക്തി എത്രമാത്രം പറ്റിച്ചേർന്നിരിക്കുന്നു എന്നതാണ്. എന്ത് നമ്മുടെ ബലമാണെന്ന് നാം കരുതുന്നുവോ അത് നമ്മുടെ ബലഹീനതയാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ബലമെന്ന് കരുതിയിരുന്നത് നഷ്ടമാകുമ്പോൾ അഥവാ നഷ്ടപ്പെടുമോ എന്ന് ഭയക്കുമ്പോൾ നാം ബലഹീനരാകും. ശരീര സൗന്ദര്യത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിക്ക് അത് സന്തോഷമല്ല നൽകുന്നത്, ഭയമാണ്, ചിലപ്പോൾ സങ്കടവും. ധനത്തിലോ മറ്റ് ഭൗതിക സാഹചര്യങ്ങളിലോ ആശ്രയിക്കുന്ന എല്ലാവരുടെയും സ്ഥിതി ഇതാണ്. അവർക്ക് ശരിയായി സന്തോഷിക്കുവാൻ സാധിക്കില്ല. 1006 കണ്ടുപിടുത്തങ്ങൾ നടത്തിയ തോമസ് ആൽവ എഡിസന്റെ പരീക്ഷണശാല ഒരു രാത്രി അഗ്നിക്കിരയായപ്പോൾ എഡിസൺ തന്റെ മകനോട് പറഞ്ഞത്, നീ ഓടിപ്പോയി അമ്മയെ വിളിച്ചുകൊണ്ട് വരിക, ഇതിലും സുന്ദരമായൊരു കാഴ്ച ഇനി ലഭിക്കില്ല എന്നാണ്. സ്വന്തം അധ്വാനം മുഴുവൻ തകർന്നടിഞ്ഞപ്പോൾ അത് ആഹ്ലാദാവസരമാക്കണമെങ്കിൽ ബുദ്ധനെ പോലെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ സാധിക്കൂ. ഭൗതിക സാഹചര്യങ്ങളുടെ അടിമകളായി എല്ലാ വീഴ്ചകൾക്കും അവയെ കുറ്റം പറഞ്ഞ് സ്വയം ശരിയായി ജീവിക്കാതെ കടന്നു പോകുന്നവർ സ്വയം സന്തോഷിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ആവർത്തനം വിരസതയുണ്ടാക്കും. ആദ്യമായി ഒരു പൂന്തോട്ടം സന്ദർശിക്കുമ്പോൾ അത് നമ്മെ ആഹ്ലാദിപ്പിക്കും. അവിടേക്ക് വീണ്ടും വീണ്ടും പോകുമ്പോൾ ആഹ്ലാദം നഷ്ടപ്പെടുക മാത്രമല്ല, വിരസതയും തുടർന്ന് വെറുപ്പിലേക്കും അത് വഴിമാറും. അധികമായാൽ അമൃതം വിഷം എന്ന പഴഞ്ചൊല്ല് മലയാളത്തിലുള്ളത് അതിനാലാണ്. ആവർത്തിക്കപ്പെടുന്നതിൽ പുതുമ നിറച്ചുകൊണ്ട് ആവർത്തനങ്ങളെ ക്രിയാത്മകമാക്കാം. ഓരോ യാത്രകളും ഓരോ പുതിയ കാര്യത്തിനു വേണ്ടിയാണെങ്കിൽ അത് ആഹ്ലാദദായകമായിരിക്കും. ലക്ഷ്യം നേടുവാനുള്ള വാഞ്ചയും അങ്ങനെ തന്നെയാണ്. ഒരു ലക്ഷ്യം നേടിക്കഴിയുമ്പോൾ അടുത്തത് ഉടനെ തന്നെ ആരംഭിച്ചാൽ മാത്രമേ ആഹ്ലാദമുള്ളൂ. ശരിക്കും ലക്ഷ്യമല്ല ആഹ്ലാദം നൽകുന്നത്, യാത്രയും യാത്രയുടെ അനുഭവങ്ങളുമാണ്. നമ്മുടെ മനോഭാവങ്ങളാണ് ആഹ്ലാദം നിശ്ചയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. എല്ലാ മനോഭാവങ്ങളും രൂപപ്പെടുന്നതിന് പിന്നിൽ ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടായിരിക്കും. എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും സ്വീകരിക്കുന്നതിന് പിന്നിൽ ഒരു സംസ്കൃതിയും അത് ഉരുവാക്കുന്ന മൂല്യബോധവും ഉണ്ടായിരിക്കും. ഒരു പനിനീർ പുഷ്പം ഒരാളെ സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ സൗന്ദര്യബോധത്തിന്റെയും പ്രണയത്തിന്റെയും നിത്യതയുടെയും പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടായിരിക്കും.
0: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

കൊടിയില ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമ പരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ് നൽകി. നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്യാൻ ഇന്ത്യൻ സമൂഹം കൂടി എത്തിയതോടെ മെൽബണിലെ അന്തരീക്ഷം അത്യധികം ആവേശഭരിതമായി. ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ച പ്രധാനമന്ത്രിക്ക് യുക്കാലിപ്റ്റസ് മരങ്ങളിൽ നിന്ന് നിർമ്മിച്ച പുരാതന ഓസ്ട്രേലിയൻ ഉപകരണമായ ഡിഡ്ജറിഡൂവും തബലയും ചേർന്ന സംഗീത വിരുന്നുമൊരുക്കി. പ്രശസ്ത നർത്തകി സഞ്ജിത അബ്രോൾ നയിച്ച കഥക് ഉൾപ്പെടെ പരിപാടികളും ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. നിർമ്മിത ബുദ്ധിയുടെ ഇടപെടൽ രാജ്യത്തെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ വർധന ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. എഐ അധിഷ്ഠിത ഒപ്റ്റിമൈസേഷൻ മാത്രം ഓരോ കർഷകനും പ്രതിവർഷം ഏകദേശം 5000 രൂപ ലാഭിക്കാൻ സഹായിക്കുമെന്നും ഇത് മൊത്തത്തിൽ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് 70,000 കോടി രൂപയുടെ മൂല്യവർദ്ധനവ് സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ 17-ാമത് കാർഷിക നേതൃത്വ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഡോ ജിതേന്ദ്ര സിംഗ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമ പരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. തുരങ്കപാത നിർമ്മാണത്തിന് കേന്ദ്ര ഗവൺമെന്റ് നൽകിയ പാരിസ്ഥിതിക അനുമതിയിലെ കർശന വ്യവസ്ഥകൾ കരാർ കമ്പനി പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: അന്വേഷണം പൂർത്തിയാകുന്നതുവരെ തുരങ്കപാത നിർമ്മാണം ഇരുവശങ്ങളിലും താൽക്കാലികമായി നിർത്തിവെക്കുമെന്നും അന്വേഷണത്തിന് വിദഗ്ധ സമിതി ഉടൻ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ വയനാട് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി ഇന്ന് മീനാക്ഷി പുഴയിലും പരിശോധന നടത്തും. കള്ളാടിയിൽ ഉണ്ടായത് ഒറ്റപ്പെട്ട അപകടമാണെന്നും ജില്ലയെ ഒന്നടങ്കം ബാധിച്ചുവെന്ന തരത്തിൽ പ്രചാരണം നടത്തരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ടെന്നും അവരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്നലെ നടന്ന തെരച്ചിലിൽ മൃതദേഹങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും അപകടത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
0: പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇന്ന് രാവിലെ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ പ്രദേശം സന്ദർശിക്കും. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെയും പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെയും ഇരുവരും കാണും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ഇന്നലെ സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി, സഹമന്ത്രി സാവിത്രി ഠാക്കൂർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. 11 രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൌത്യത്തിലൂടെ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പവലിയനും ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന് കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണദേവിയോട് മന്ത്രി ബിന്ദു കൃഷ്ണ അഭ്യർത്ഥിച്ചു. വകുപ്പിന്റെ വിവിധ ആവശ്യങ്ങൾ അടങ്ങുന്ന മെമ്മോറാണ്ടം മന്ത്രി ബിന്ദു കൃഷ്ണ കേന്ദ്രമന്ത്രിക്ക് കൊച്ചിയിൽ കൈമാറി. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ബംഗളൂരു വിധാൻസൌധയിൽ കൂടിക്കാഴ്ച നടത്തി. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനും എതിരെ കേരള ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് DK ശിവകുമാർ അറിയിച്ചു. കേരള കർണാടക അതിർത്തിയിൽ ശക്തമായ പരിശോധന വേണമെന്ന രമേശ് ചെന്നിത്തലയുടെ ആവശ്യം പരിഗണിച്ച് കൂടുതൽ പോലീസിനെ വിന്യസിക്കുമെന്നും DK ശിവകുമാർ ഉറപ്പു നൽകി. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ആശുപത്രികളിലെ ആശുപത്രി വികസന സമിതികളും ആശുപത്രി വികസന സൊസൈറ്റികളും പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പുതിയ സമിതികളിൽ SC/ST വനിതാ പ്രതിനിധികളെ നിർബന്ധമായി ഉൾപ്പെടുത്തും. ഇതു സംബന്ധിച്ച നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. കൊച്ചിയിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമായി ആലുവയിൽ പുതിയ 190 MLD ശേഷിയുള്ള ജലശുദ്ധീകരണശാലയ്ക്ക് ഗവൺമെന്റ് അനുമതി നൽകിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പദ്ധതിക്കായി ജലവിഭവ വകുപ്പ് 523 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതിശക്ത മഴ സാഹചര്യത്തിൽ കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, അംഗനവാടികൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. സർവകലാശാല പരീക്ഷകൾ, PSC പരീക്ഷകൾ എന്നിവ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നടക്കും. റെസിഡൻഷ്യൽ സ്കൂളുകൾ, ഓൺലൈൻ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധിയായിരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. കണ്ണൂരിൽ നിന്ന് KU ശശിധരൻ.
2: ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ജില്ലയിൽ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. ധർമ്മടം വില്ലേജിൽ കാറ്റിൽ മരം വീണ് 15 വീടുകൾക്ക് കേടുപറ്റി, ഒരാൾക്ക് പരിക്കേറ്റു. കോടിയേരി, മൂഴിക്കര, ഇരിട്ടി, വിളമന, കൊട്ടിയൂർ, വെങ്ങലോടി, ആലക്കോട് പൂക്കാട്, നടുവിൽ വില്ലേജിലെ മാമ്പളം, പോത്തുകുണ്ട്, കുയിലമ്പാടി, കടമ്പൂർ വില്ലേജിലെ മണ്ടൂൽ എന്നിവിടങ്ങളിലാണ് മരം വീണ് വീടുകൾക്ക് കേടുപറ്റിയത്. വൈദ്യുതി തൂണുകൾക്കും കേട് സംഭവിച്ചിട്ടുണ്ട്. ഉളിക്കൽ പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധി നൽകിയതായി വകുപ്പ് അധികൃതർ അറിയിച്ചു. ഇന്ന് വൈകുന്നേരം 5:30 വരെ 2.7 മുതൽ 3.5 വരെ മീറ്റർ ഉയരത്തിൽ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
0: കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനം, മണ്ണെടുക്കൽ ഖനനം, കിണർ നിർമ്മാണ പ്രവർത്തനങ്ങൾ, മണലെടുക്കൽ എന്നിവ താൽക്കാലികമായി വിലക്കി ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഉത്തരവിട്ടു. മലപ്പുറം പന്തിരായിരം വനത്തിലെ ശക്തമായ മഴയിൽ കുറുവൻപുഴയിൽ ജലവിതാനം ഉയർന്നു. കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൽ ഉൾപ്പെടെ ജലവിതാനം വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: പോർമുഖത്ത് 8 കൊമ്പന്മാർ, അതിൽ 6 ടീമുകൾ യൂറോപ്പിൽ നിന്ന്. ആഫ്രിക്കയിൽ നിന്ന് മൊറോക്കയും തെക്കേ അമേരിക്കയിൽ നിന്ന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, നോർവേ, സ്പെയിൻ, ബെൽജിയം, സ്വിറ്റ്സർലൻഡ് എന്നിവരാണ് അവസാന എട്ടിലെ യൂറോപ്യൻ കരുത്തർ. ആദ്യ ക്വാർട്ടറിൽ നിലവിലെ റണ്ണറപ്പുകളായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കയെ നേരിടും. ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് പോരാട്ടം. ലോസ് ആഞ്ചലസ് സ്റ്റേഡിയം വേദിയാവുന്ന രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ രണ്ട് യൂറോപ്യൻ വമ്പന്മാർ ഏറ്റുമുട്ടും. നാളെ രാത്രി 12:30 യൂറോ ജേതാക്കളായ സ്പെയിൻ ബെൽജിയത്തെ എതിരിടുക. ബ്രസീലിനെ തകർത്ത് വരുന്ന നോർവേക്ക് കരുത്തരായ ഇംഗ്ലണ്ടാണ് മൂന്നാം ക്വാർട്ടറിലെ എതിരാളികൾ. 12 ഞായറാഴ്ച രാത്രി 2:30 മയാമി സ്റ്റേഡിയത്തിലാണ് നോർവേ ബ്രസീൽ മുഖാമുഖം. അർജന്റീന സ്വിറ്റ്സർലൻഡ് നാലാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടം 12 പുലർച്ചെ 6:30 കാൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ അരങ്ങേറും. 15-16 തീയതികളിൽ സെമി ഫൈനലുകളും 19 ലൂസേഴ്സ് ഫൈനലും നടക്കും. ജൂലൈ 20 ലോക കിരീടത്തിന്റെ അവകാശികളെ നിർണ്ണയിക്കാനുള്ള കലാശ പോരാട്ടം.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 5 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി 10 ബ്രിസ്റ്റണിലെ കൌണ്ടി ഗ്രൌണ്ടിൽ മത്സരം ആരംഭിക്കും. പരമ്പരയിൽ 0-2 എന്ന നിലയിൽ ഇന്ത്യ പിന്നിലാണ്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. 19 ഉച്ചയ്ക്ക് മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. റാന്നി പള്ളിയോടം ഒഴികെ ഇക്കുറി 51 പള്ളിയോടങ്ങളാണ് സദ്യയിൽ പങ്കെടുക്കുക. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസറായി ഡോക്ടർ LT സരിതകുമാരി ചുമതലയേറ്റു. ജില്ലാ മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ KK രാജാറാം വിരമിച്ച ഒഴിവിലാണ് നിയമനം. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമപരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവുടുങ്ങി ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നു കഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോധാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളെ, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണി കോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കാത്തവരായി ആരുമില്ല. അതൊക്കെ ഉണ്ടാവും, നിരാശയുടെ മഞ്ഞു മുടരുതന്നെയുള്ളൂ. നോക്കൂ, നടന്നേറുവാൻ ഇനിയുമുണ്ട് ഏറെ ദൂരങ്ങൾ. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മോത്സുകരാകാം. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഒരു പ്രഭാതഗീതം.

0: മഴയായാലും വെയിലായാലും പ്രഭാതത്തിന് അതിൻ്റെതായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി. അപ്പൊ ചോദിക്കും, മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ. സത്യത്തിൽ കവിതകളാണ് കാലാതീത സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

പ്രിയ ശ്രോതാക്കളെ, ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് വൃത്തത്തെക്കുറിച്ച് കേൾക്കാം. പദ്യരചന നിർവഹിക്കുമ്പോൾ ആവശ്യമായ ഘടനാ വ്യവസ്ഥയെയാണ് വൃത്തം എന്ന് പറയുന്നത്. ഒരു പദ്യത്തിന്റെ പാദത്തിൽ ഇത്ര അക്ഷരം വേണമെന്നുള്ള വ്യവസ്ഥയാണ് ഛന്ദസ്. ഒരു വരിയിൽ 26 അക്ഷരങ്ങളുള്ള ഛന്ദസ് വരെയാകാം. അതിൽ അധികം അക്ഷരം വരുന്ന പദത്തിന് പദ്യമെന്നല്ല, ദണ്ഡകം എന്നാണ് പറയുന്നത്. പദ്യം വാർക്കുന്ന തോതല്ലോ വൃത്തമെന്നിഹ ചൊൽവത് എന്നാണ് വൃത്തത്തെ AR രാജരാജവർമ്മ നിർവചിക്കുന്നത്. ഇത്ര അക്ഷരം കൂടുന്നതാണ് ഒരു പാദം. മലയാളത്തിൽ പ്രയോഗത്തിലുള്ള വൃത്തം രണ്ട് തരത്തിലാണ്, സംസ്കൃത വൃത്തവും ദ്രാവിഡ വൃത്തവും. സംസ്കൃത വൃത്തങ്ങളിൽ ഗണങ്ങൾ മുഖ്യമാണ്. 3 അക്ഷരം ചേർന്ന കൂട്ടമാണ് ഗണം. ഹ്രസ്വ അക്ഷരങ്ങളെ ലഘു എന്നും ദീർഘാക്ഷരങ്ങളെ ഗുരു എന്നും പറയും. ലഘുവിന് 1 മാത്രയും ഗുരുവിന് 2 മാത്രയുമാണ്. ഇപ്രകാരം ഗുരു ലഘുക്കളുടെ സ്ഥാനഭേദം അടിസ്ഥാനമാക്കി ഗണങ്ങളെ 8 തിരിച്ചിരിക്കുന്നു. യഗണം, രഗണം, തഗണം, ഭഗണം, ജഗണം, സഗണം, മഗണം, നഗണം എന്നിവയാണ് 8 ഗണങ്ങൾ. ആദിമധ്യാന്ത വർണ്ണങ്ങൾ ലഘുക്കൾ എരതങ്ങളിൽ, ഗുരുക്കൾ വജസങ്ങൾക്ക്, മനങ്ങൾ ഗലമാത്രമാം എന്ന് AR രാജരാജവർമ്മ വൃത്തമഞ്ചരിയിൽ വിശദീകരിക്കുന്നു. സംസ്കൃത വൃത്തങ്ങളെ സമവൃത്തം, അർദ്ധസമവൃത്തം, വിഷമവൃത്തം എന്നിങ്ങനെ 3 തരത്തിൽ തിരിക്കാം. 4 വരിയിലെയും ഗണവാവസ്ഥ ഒരുപോലെ ഇരിക്കുന്നതാണ് സമവൃത്തം. വക്ത്രം, ഇന്ദ്രവജ്ര, ഉപേന്ദ്രവജ്ര തുടങ്ങിയവ സമവൃത്തത്തിന് ഉദാഹരണം. രഥോധത, ശാർദൂല വിക്രീഡിതം, മാലിനി, മന്ദാക്രാന്ത, വസന്തതിലകം, കുസുമമഞ്ജരി തുടങ്ങിയവയെല്ലാം സമവൃത്തങ്ങളാണ്. വിയോഗിനി, വസന്തമാലിക, പുഷ്പിതാഗ്ര തുടങ്ങിയവ അർദ്ധസമവൃത്തങ്ങളാണ്. കാകളി, മഞ്ജരി, കേക, അന്നനട, തരംഗിണി, നദോന്നത തുടങ്ങിയവ ഭാഷാവൃത്തങ്ങളാണ്. വൃത്തങ്ങൾക്കെല്ലാം ലക്ഷണം എഴുതിയത് AR രാജരാജവർമ്മയാണ്. പല ലക്ഷണങ്ങളും കാവ്യാത്മകമാണ്. 3, 2, 2, 3, 2, 2 എഴുത്തുകൾ, 14, 6 ഗണം, 2, 1 ഗുരു ഒന്നെങ്കിലും വേണം മാറാതോരോ ഗണത്തിലും, നടുക്കിയതി പാദാതി പൊരുത്തമിത് കേകയാം. 12 മസജം സദന്ത ഗുരുവും ശാർദൂല വിക്രീഡിതം. ശ്ലതകാകളി വൃത്തത്തിൽ 2 പാദത്തിൽ അന്ത്യമായി 2 അക്ഷരം കുറഞ്ഞിടിലത് മഞ്ചരിയായിടും എന്നു തുടങ്ങി എത്രയോ കാവ്യാത്മകമായ ലക്ഷണങ്ങൾ കൊണ്ട് സമ്പന്നമായ വൃത്തങ്ങൾ.

മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴും ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നതാനും. കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വേർഡ്സ്വർത്തിന്റെ ഡാഫുഡൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിലെ തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവധ്യമായി ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്നു പോവില്ലേ? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

ഈ ദിനത്തിലേക്ക് കൺതുറക്കൂ. ഇതല്ലോ ജീവിതത്തിന്റെ അന്തസത്ത. ഹ്രസ്വമായ ഈ യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്ര നിഗൂഢ തത്വങ്ങൾ, പൊരുളുകൾ! ഇതിലുണ്ട് അന്തർലീനം, ധന്യതയും കർമ്മത്തിൻ തേജസ്സും വിജയത്തിന് ശക്തിസാരവും. ഇന്നലെ എന്നത് വെറുമൊരു സ്വപ്നമായി മാഞ്ഞുപോയി. നാളെ എന്നതോ കേവലമൊരു കാഴ്ച മാത്രം. ഇന്ന് സുകൃതമായാൽ ഓരോ ഇന്നലെയും ആനന്ദ സ്വപ്നം, ഓരോ നാളെയും പ്രത്യാശയുടെ ദർശനം. സുഹൃത്തെ, കൂട്ടുകാരി, കൺതുറക്കൂ. ഈ ദിനത്തെ നോക്കൂ, എത്ര ഹൃദ്യമേ ദിനമെന്ന് മനസ്സിൽ കരുതൂ. ജീവിതം ഒരു ഉണർത്തുപാട്ടായിരിക്കുന്നു, അതൊരു ഉറക്കുപാട്ടായിരിക്കുന്നുമില്ല. അതീവ ധന്യതയാർന്ന ഈ പകലിന് സ്വാഗതമരുളൂ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കർണികാര ശോഭയാർന്ന ഒരു കവിത.

0: കാടൻ
1: വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശാസ്ത്രീയ പരിശോധനയ്ക്കും നിയമപരമായ നടപടികൾക്കും തീരുമാനം. ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ശക്തമായി അപലപിച്ച് ഇന്ത്യ. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ മഞ്ഞ് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് ഇന്ന് രാത്രി മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന് പുതിയ ഊർജ്ജം പകർന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും തമ്മിലുള്ള വാർഷിക ഉച്ചകോടി ഇന്ന് മെൽബണിൽ നടക്കും. വിശദാംശങ്ങളിലേക്ക്.
2: വ്യാപാരം, പ്രതിരോധം, തന്ത്രപ്രധാന സാങ്കേതിക വിദ്യകൾ, വിദ്യാഭ്യാസം, ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവ ശക്തമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാകും ചർച്ച. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെ പര്യടനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വൈകുന്നേരം മെൽബണിലെത്തിയത്. ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ വ്യവസായ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി മെൽബണിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ പ്രധാനമന്ത്രി നടത്തുന്ന മൂന്നാമത്തെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലുണ്ടായ പുരോഗതിയാണ് വ്യക്തമാക്കുന്നതെന്ന് ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ നാഗേഷ് സിംഗ് അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ഒഡീഷയിലെ ഭുവനേശ്വർ സന്ദർശിക്കും. ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രങ്ങൾ വിതരണം ചെയ്യുന്ന ദേശീയ ലോഞ്ചിംഗ് പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ചടങ്ങിൽ ഒഡീഷ ഡീപ് സീ ഫിഷിംഗ് മിഷൻ രേഖയും ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്യും. തുടർന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. 23-ാമത് ഇന്ത്യ മ്യാൻമാർ ദേശീയ ഉന്നതതല യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. രണ്ട് ദിവസം നീണ്ടുനിന്ന ചർച്ചകളിൽ ഉഭയകക്ഷി സുരക്ഷാ സഹകരണം, നിലവിലെ ചർച്ചാ സംവിധാനങ്ങളുടെ പുരോഗതി എന്നിവ വിലയിരുത്തി. ഭീകരവാദം, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ, മയക്കുമരുന്ന്, ആയുധങ്ങൾ എന്നിവയുടെ കടത്ത്, മനുഷ്യക്കടത്ത്, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവ തടയുന്നതിൽ സംയുക്തമായി സഹകരിക്കാൻ ഇരുരാജ്യങ്ങളും തീരുമാനിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ബുധനാഴ്ച മന്ത്രിതല യോഗം ആരംഭിച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ചകൾ നടത്തിയിരുന്നു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവിയെ സന്ദർശിച്ച് സംസ്ഥാനത്തിലുള്ള കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അഭ്യർത്ഥിച്ചു. വകുപ്പിന്റെ വിവിധ ആവശ്യങ്ങൾ അടങ്ങുന്ന മെമ്മോറാണ്ടം ശ്രീമതി ബിന്ദു കൃഷ്ണ കേന്ദ്രമന്ത്രിക്ക് കൊച്ചിയിൽ കൈമാറി. വനിതാ ശിശു വികസന വകുപ്പിന് ലഭിക്കേണ്ട കുടിശ്ശികയുള്ള കേന്ദ്ര ഫണ്ടുകൾ ലഭ്യമാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ മാസം 17-18 തീയതികളിൽ നടത്താനിരിക്കുന്ന CSIR UGC നെറ്റ് പരീക്ഷയുടെ അഡ്വാൻസ് സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പ് പുറത്തുവിട്ടു. പരീക്ഷാ കേന്ദ്രം ഏത് നഗരത്തിലാണെന്ന് അറിയാൻ CSIRnet.nta.nic.in എന്ന വെബ്സൈറ്റിൽ നിന്നും പരീക്ഷാർത്ഥികൾക്ക് സ്ലിപ്പുകൾ ഡൌൺലോഡ് ചെയ്യാം. പിനാക്ക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് DRDO വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലായിരുന്നു പരീക്ഷണ വിക്ഷേപണം. ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറി എന്നിവയുടെ സഹകരണത്തോടെയാണ് പിനാക്ക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് വികസിപ്പിച്ചിരിക്കുന്നത്. പരീക്ഷണ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെ അഭിനന്ദിച്ചു. ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥ എന്ന പദവി നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ ഈ വർഷം 7% സാമ്പത്തിക വളർച്ച കൈവരിക്കുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി IMF പുറത്തുവിട്ട ഏറ്റവും പുതിയ വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് അപ്ഡേറ്റ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ചൈന ഈ വർഷം 4.6% അമേരിക്ക 2.3% നിരക്കിൽ വളർച്ച കൈവരിക്കും. ഐക്യരാഷ്ട്രസഭ, ബ്രിക്സ്, യൂറോപ്യൻ യൂണിയൻ, ഷാങ്ഹായ് സഹകരണ സംഘടന തുടങ്ങിയ വേദികളിൽ ഭീകരവിരുദ്ധ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ഇന്ത്യയും റഷ്യയും. ന്യൂഡൽഹിയിൽ ചേർന്ന ഇന്ത്യ റഷ്യ സംയുക്ത ഭീകരവിരുദ്ധ പ്രവർത്തന സമിതിയുടെ 14-ാമത് യോഗത്തിലാണ് ഇരുരാജ്യങ്ങളും നിലപാട് വ്യക്തമാക്കിയതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതിർത്തി കടന്നുള്ള ഭീകരവാദം ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള ഭീകരതയെയും ഇരുരാജ്യങ്ങളും ശക്തമായി അപലപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് പുഴയിലേക്ക് കൂടി തിരച്ചിൽ വ്യാപിപ്പിക്കുമെന്നും കള്ളാടി ദുരന്തത്തിന്റെ അവലോകന യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകൾക്കായുള്ള റിസർവേഷൻ ഇന്ന് രാവിലെ 8 മണിക്ക് ആരംഭിക്കും. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട്, പാലക്കാട് വഴി ചെന്നൈയിലേക്ക് തിങ്കളാഴ്ചകളിലും തിരിച്ച് ബുധനാഴ്ചകളിലുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ ജൂലൈ 13 മുതൽ സെപ്റ്റംബർ 1 വരെയാണ്. ചെന്നൈയിൽ നിന്ന് പാലക്കാട്, എറണാകുളം, കോട്ടയം വഴി കൊല്ലത്തേക്ക് ബുധനാഴ്ചകളിലും തിരിച്ച് വെള്ളിയാഴ്ചകളിലുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ ആഗസ്റ്റ് 12 മുതൽ സെപ്റ്റംബർ 3 വരെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ചെങ്കോട്ടം വഴി താമ്പരത്തിനും ബുധനാഴ്ചകളിലും തിരിച്ച് വെള്ളിയാഴ്ചകളിലുമുള്ള ട്രെയിൻ ആഗസ്റ്റ് 12 മുതൽ സെപ്റ്റംബർ 3 വരെയാവും.
1: ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തി. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് ശ്രീ ശിവകുമാർ പറഞ്ഞു. അതേസമയം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡി ജി പിമാരുടെ യോഗം നാളെ ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8 ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. അടുത്ത ദിവസങ്ങളിൽ സ്പെയിൻ ബെൽജിയത്തെയും ഇംഗ്ലണ്ട് നോർവേയെയും നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന സ്വിറ്റ്സർലാന്റിനെയും നേരിടും. ഈ മാസം 15-16 തീയതികളിലാണ് സെമിഫൈനൽ. 20 ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന കലാശപ്പോരാട്ടം. ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലായി. US വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളിലേക്ക്.
2: താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാനെതിരെ US സൈന്യം വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തിയത്. ബുഷഹർ, ചബഹർ, ബന്ദ്രബാസ്, സിരിക്, ജാസ്ക്, അബു മുസ ദ്വീപ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന തീരദേശ നഗരങ്ങളിലാണ് US പോർവിമാനങ്ങൾ ബോംബിട്ടത്. ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള മറുപടിയായാണ് ഈ സൈനിക നടപടിയെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഇറാന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഇത് പൂർണ്ണമായ യുദ്ധത്തിലേക്ക് വഴിമാറില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അതേസമയം അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ ആക്രമണത്തിന്റെ ആദ്യ ദിവസം കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൌതിക ശരീരം ഇന്ന് ജന്മനാടായ മഷാദിൽ സംസ്കരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൌണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം ആരംഭിക്കുന്നത്. പരമ്പരയിൽ ഒറ്റ ജയം പോലുമില്ലാത്ത ഇന്ത്യയ്ക്ക് ഇന്ന് ജയം അനിവാര്യമാണ്. ബാറ്റിംഗ് നിരയുടെ തുടർച്ചയായ പരാജയം ഇന്ത്യയ്ക്ക് തിരിച്ചടിയാകുന്ന സാഹചര്യത്തിൽ സഞ്ജു സാംസൺ ഇന്നത്തെ പ്ലേയിംഗ് ഇലവനിലേക്ക് മടങ്ങിയെത്തുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. വിംബിൾഡൺ ജൂനിയർ ടെന്നീസിൽ ചരിത്ര നേട്ടവുമായി ഇന്ത്യയുടെ അർണവ് പാപ്പർക്കർ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. പ്രീ ക്വാർട്ടറിൽ ജപ്പാന്റെ റിയോ തബാത്തയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് 18-കാരനായ അർണവ് അവസാന 8 ഇടം പിടിച്ചത്. 36 വർഷത്തിനു ശേഷമാണ് ആൺകുട്ടികളുടെ സിംഗിൾസിൽ ഒരു ഇന്ത്യൻ താരം ഈ നേട്ടം സ്വന്തമാക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശാസ്ത്രീയ പരിശോധനയ്ക്കും നിയമപരമായ നടപടികൾക്കും തീരുമാനം. ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ശക്തമായി അപലപിച്ച് ഇന്ത്യ. കേരളത്തിൽ നിന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് ഇന്ന് രാത്രി മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. കൂട്ടായണി മൂട്ടിലാണ്. സദാശിവൻ മാമൻ എന്നൊരാളുണ്ടായിരുന്നു. ഒറ്റയ്ക്കായിരുന്നു ജീവിതം. അധികം അങ്ങനെ പുറത്തിറങ്ങിയൊന്നുമില്ല. ആരോടും വലിയ കമ്പനിയൊന്നുമില്ല. സ്വയം കമ്പനി അടിച്ച് ജീവിക്കുന്ന ആളെന്നായിരുന്നു സദാശിവൻ മാമനെ കുറിച്ച് മാധവി അമ്മൂമ്മ പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരാൾക്ക് ഒറ്റയ്ക്ക് കമ്പനി അടിച്ച് ജീവിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ശരിയാണ്, ഒരു മനുഷ്യൻ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ സമൂഹം പലപ്പോഴും രണ്ട് നിഗമനങ്ങളിൽ ഒന്നിലാണ് എത്തിച്ചേരുന്നത്. ഒന്നുകിൽ അയാളഹങ്കാരിയാണ്, അല്ലെങ്കിൽ ആളുകളെ ഇഷ്ടമില്ലാത്ത, അടുപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. എന്നാൽ ഏകാന്തതയെ ഇഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ടല്ലോ. അവർ സമൂഹത്തിൽ നിന്ന് ഓടിയൊളിക്കുന്നവരല്ല, മറിച്ച് അവരവരുടെ ഉള്ളിലെ ലോകവുമായി സൗഹൃദം സ്ഥാപിക്കുന്നവരാണ്. അവർ ആളുകളെ വെറുക്കുന്നില്ല. അവർക്ക് ആളുകളുടെ സാന്നിധ്യം ആവശ്യമാണ്. എന്നാൽ അവരുടെ സന്തോഷവും സമാധാനവും പൂർണമായും മറ്റുള്ളവരുടെ അംഗീകാരത്തെ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നത് എന്നതു മാത്രമാണ് അവരുടെ പ്രത്യേകത. ഒറ്റയ്ക്കായിരുന്നപ്പോഴും ഒരുമിച്ചു തന്നെ നാം നമ്മളെ കണ്ടു. ഏകാന്തമായിരുന്നില്ല അപ്പോഴൊന്നും നമ്മൾ ഒന്നായി ഒഴുകിയ പുഴകളല്ലേ എന്ന് കവി. ഒറ്റയ്ക്കാകാതിരിക്കുക എന്ന അവസ്ഥയെ പലരും തെറ്റായി ഏകാന്തതയുടെ വേദനയുമായി കൂട്ടിക്കലർത്തുന്നു. എന്നാൽ സോളിറ്റ്യൂഡ് എന്നതും ലോൺലിനെസ് എന്നതും രണ്ടു തരം അനുഭവങ്ങളാണ്. ലോൺലിനെസ് അഥവാ ഒറ്റപ്പെടൽ എന്നത് മറ്റുള്ളവരുമായി വേണ്ടത്ര ബന്ധമില്ലെന്ന തോന്നലിൽ നിന്നുണ്ടാകുന്ന വേദനയാണ്. എന്നാൽ സോളിറ്റ്യൂഡ് അഥവാ ഏകാന്തത എന്നത് സ്വമേധയാ തിരഞ്ഞെടുക്കുന്ന ശാന്തമായ ഒറ്റയ്ക്കിരിക്കലാണ്. ഒരാൾ നൂറുകണക്കിന് ആളുകൾക്കിടയിൽ നിന്നുകൊണ്ട് പോലും ഒറ്റപ്പെട്ടതായി അനുഭവപ്പെടാം. അതേസമയം മറ്റൊരാൾ ഒരു മുറിയിൽ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് സമാധാനവും

സന്തോഷവും അനുഭവിക്കാം. ഈ വ്യത്യാസം തിരിച്ചറിയാത്തതാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ തെറ്റിദ്ധാരണകളിൽ ഒന്ന്. ഏകാന്തതയെക്കുറിച്ചുള്ള സമീപകാല ഗവേഷണങ്ങൾ വളരെ കൗതുകകരമായൊരു കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. ഒറ്റയ്ക്കുള്ള സമയം ആസ്വദിക്കാൻ കഴിയുന്ന വ്യക്തികൾക്ക് പൊതുവെ മികച്ച വികാര നിയന്ത്രണ ശേഷി ഉണ്ടാകാറുണ്ട്. അതായത് അവരുടെ എല്ലാ ആശങ്കകളും ഭയങ്ങളും അസ്വസ്ഥതകളും കൈകാര്യം ചെയ്യാൻ മറ്റൊരാളെ നിരന്തരം ആശ്രയിക്കേണ്ട ആവശ്യമില്ല. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ഉടനെ ഫോണെടുത്ത് ആരെയെങ്കിലും വിളിക്കുകയോ സോഷ്യൽ മീഡിയയിൽ അംഗീകാരം തേടുകയോ ചെയ്യാതെ സ്വന്തം വികാരങ്ങളോട് ഇരുന്ന് സംസാരിക്കാൻ അവർക്ക് കഴിയും. ഈ കഴിവ് ജീവിതത്തിലെ നിരവധി വെല്ലുവിളികളെ കൂടുതൽ പക്വതയോടെ നേരിടാൻ അവരെ സഹായിക്കുന്നു. ചില പഠനങ്ങൾ കാണിക്കുന്നത് ഏകാന്തത മനസ്സിന്റെ ഉത്തേജന നില കുറയ്ക്കുകയും നാഡീ വ്യവസ്ഥയെ ശാന്തമാക്കുകയും ചെയ്യുന്നു എന്നാണ്. അതായത് ഏകാന്തത പലർക്കും ഒരു മാനസിക വിശ്രമ കേന്ദ്രം പോലെയാണ് പ്രവർത്തിക്കുന്നത്.

പലരും കരുതുന്നത് പോലെ ഏകാന്തതയെ ഇഷ്ടപ്പെടുന്നവർ എല്ലാം അന്തർമുഖരായ ആളുകളാണെന്നില്ല. സമീപകാല ഗവേഷണങ്ങൾ കാണിക്കുന്നത് ഏകാന്തതയെ ആസ്വദിക്കാനുള്ള കഴിവും അന്തർമുഖതയും തമ്മിൽ നേരിട്ടുള്ള ബന്ധം നിർബന്ധമല്ല എന്നതാണ്. ചില ബഹിർമുഖർ പോലും ദിവസത്തിൽ കുറച്ചു സമയം ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. കാരണം അത് അവരുടെ മനസ്സിന് പുനഃക്രമീകരണത്തിനുള്ള അവസരം നൽകുന്നു. യഥാർത്ഥത്തിൽ ഏകാന്തതയെ ആസ്വദിക്കാൻ കഴിയുന്നവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ വ്യക്തിത്വമല്ല, മറിച്ച് അവരുടെ സ്വയം നിയന്ത്രണ ശേഷിയും ആന്തരിക സുരക്ഷിതത്വ ബോധവുമാണ്. ഇവിടെയാണ് ബന്ധങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും രസകരമായ ചോദ്യമുയരുന്നത്. ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്കിരിക്കാനാകുന്നുണ്ടെങ്കിൽ അയാൾക്ക് മറ്റുള്ളവരുമായി ദീർഘകാല ബന്ധങ്ങൾ നിലനിർത്താൻ കഴിയുമോ? പലരും കരുതുന്നത് അതിന് വിപരീതമാണ്. എന്നാൽ നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സ്വന്തം കമ്പനി ആസ്വദിക്കാൻ കഴിയുന്നവർ പലപ്പോഴും കൂടുതൽ ഗുണമേന്മയുള്ള ബന്ധങ്ങളാണ് രൂപപ്പെടുത്തുന്നത് എന്നാണ്. കാരണം അവർ ബന്ധങ്ങളിലേക്ക് കടന്നു വരുന്നത് ആവശ്യകത കൊണ്ടല്ല, തിരഞ്ഞെടുപ്പ് കൊണ്ടാണ്. അവർക്ക് ആരെയെങ്കിലും വേണം എന്ന് നിർബന്ധമില്ല. അതിനാൽ അവർ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അത് ആ വ്യക്തിയെ യഥാർത്ഥത്തിൽ വിലമതിക്കുന്നത് കൊണ്ടാണ്. ഈ സ്വാതന്ത്ര്യം ബന്ധങ്ങളെ കൂടുതൽ ആരോഗ്യകരമാക്കുന്നു. ഒരു ഉദാഹരണം ചിന്തിക്കാം. കടുത്ത ഒറ്റപ്പെടൽ ഭയമുള്ള ഒരാൾ ഒരു ബന്ധത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ബന്ധത്തിന്റെ അടിത്തറ പലപ്പോഴും ഭയമായിരിക്കും. ഈ വ്യക്തി പോയാൽ ഞാൻ ഒറ്റയ്ക്കാകും എന്ന ആശങ്ക അവരെ ബന്ധത്തിൽ പിടിച്ചു നിർത്തുന്നു. എന്നാൽ ഏകാന്തതയെ ഭയപ്പെടാത്ത ഒരാൾ ബന്ധത്തിൽ തുടരുന്നത് ഒരു കാരണത്താൽ മാത്രമാണ്, അവിടെ തുടരാൻ അവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവരുടെ സ്നേഹവും സൗഹൃദവും കൂടുതൽ ബോധപൂർവം ആത്മാർത്ഥമാകുന്നു. അവർ ബന്ധത്തെ ഒരു രക്ഷാകവചമായി കാണുന്നില്ല, മറിച്ച് ജീവിതത്തെ കൂടുതൽ സമ്പന്നമാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് കാണുന്നത്. മറ്റൊരു പ്രധാന കാര്യം, ഏകാന്തതയെ സ്നേഹിക്കുന്നവർ സാധാരണയായി മറ്റുള്ളവരുടെ അതിർവരമ്പുകളെയും കൂടുതൽ ബഹുമാനിക്കുന്നു എന്നതാണ്. കാരണം അവർ സ്വന്തം വ്യക്തിപരമായ ഇടത്തിന്റെ മൂല്യം മനസ്സിലാക്കിയവരാണ്. ഒരാൾ ഉടനെ മറുപടി നൽകിയില്ല എന്ന് കരുതി പരിഭ്രാന്തരാകുകയോ എല്ലാ നിമിഷവും ശ്രദ്ധ ആവശ്യപ്പെടുകയോ ചെയ്യുന്ന പ്രവണത ഇവരിൽ കുറവായിരിക്കും. അവർക്ക് സ്നേഹം എന്നത് നിരന്തരമായ നിയന്ത്രണമല്ലെന്നും മറിച്ച് പരസ്പര സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്ന ഒരു ബന്ധമാണെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നിരുന്നാലും ഒരു കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട്. ആരോഗ്യകരമായ ഏകാന്തതയും സാമൂഹികമായ ഒറ്റപ്പെടലും ഒരുപോലെയല്ല. ഏകാന്തത നല്ലതാണ് എന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് ബന്ധങ്ങൾ ആവശ്യമില്ല എന്ന് ശാസ്ത്രം ഒരിക്കലും പറയുന്നില്ല. മനുഷ്യൻ അടിസ്ഥാനപരമായി ഒരു സാമൂഹിക ജീവിയാണ്. അർത്ഥവത്തായ സൗഹൃദങ്ങളും കുടുംബ ബന്ധങ്ങളും സാമൂഹിക പിന്തുണയും മാനസികാരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. യഥാർത്ഥ പ്രശ്നം ആളുകളില്ലാത്തതല്ല, അർത്ഥവത്തായ ബന്ധങ്ങളില്ലാത്തതാണ്. അതുകൊണ്ടാണ് ചിലർ ജനക്കൂട്ടത്തിനിടയിലും ഒറ്റപ്പെട്ടതായി അനുഭവപ്പെടുന്നത്.

സമീപകാല ഗവേഷണങ്ങൾ കാണിക്കുന്നത് ഏകാന്തത ഏറ്റവും ഗുണകരമാകുന്നത് അത് സ്വമേധയാ തിരഞ്ഞെടുക്കുമ്പോഴാണ്. നിർബന്ധിതമായ ഒറ്റപ്പെടൽ പലപ്പോഴും വിഷാദത്തിലേക്കും ഉത്കണ്ഠയിലേക്കും നയിക്കാം. എന്നാൽ വ്യക്തി സ്വയം തിരഞ്ഞെടുക്കുന്ന ഏകാന്തത മനസ്സിന് വിശ്രമവും സ്വാതന്ത്ര്യവും ആത്മബോധവും നൽകുന്നു. അതിനാലാണ് ചിലർ ഒരു നീണ്ട ദിവസത്തിന് ശേഷം ഒറ്റയ്ക്ക് നടക്കാൻ പോകുന്നത്, പുസ്തകം വായിക്കുന്നത്, സംഗീതം കേൾക്കുന്നത്, അല്ലെങ്കിൽ പ്രകൃതിയിൽ സമയം ചെലവഴിക്കുന്നത്. ആ സമയങ്ങളിൽ അവർ ലോകത്തിൽ നിന്ന് ഓടി ഒളിക്കുകയല്ല, മറിച്ച് സ്വന്തം ഉള്ളിലേക്ക് മടങ്ങുകയാണ്. സമൂഹം നമ്മെ പഠിപ്പിച്ചത് സന്തോഷം എപ്പോഴും മറ്റുള്ളവരുടെ സാന്നിധ്യത്തിലാണ് എന്ന ആശയമാണ്. എന്നാൽ ജീവിതം നമ്മെ പിന്നീട് പഠിപ്പിക്കുന്നത് മറ്റൊരു സത്യമാണ്. സ്വന്തം കമ്പനി ആസ്വദിക്കാൻ കഴിയാത്ത ഒരാൾക്ക് മറ്റുള്ളവരുടെ കമ്പനിയും പൂർണ്ണമായി ആസ്വദിക്കാൻ പ്രയാസമാണ്. കാരണം മറ്റുള്ളവരിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്ന സമാധാനം ആദ്യം നമ്മളിൽ തന്നെ ഉണ്ടായിരിക്കണം. സ്വന്തം നിശബ്ദതയെ ഭയക്കാത്തവർക്കാണ് മറ്റുള്ളവരുടെ നിശബ്ദതയും മനസ്സിലാക്കാൻ കഴിയുക. അതിനാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടമാണെങ്കിൽ അതിൽ കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല. അത് സാമൂഹിക പരാജയത്തിന്റെ ലക്ഷണമല്ല, ഒരുപക്ഷെ അത് നിങ്ങളുടെ മാനസിക പക്വതയുടെ സൂചനയായിരിക്കാം. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഏകാന്തതയെ സ്നേഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവരുടെ നിശബ്ദതയെ അകൽച്ചയായി തെറ്റിദ്ധരിക്കരുത്. അവർ നിങ്ങളെ അവഗണിക്കുന്നതല്ല, മറിച്ച് അവർക്ക് ഒറ്റയ്ക്കും സന്തോഷമായി ജീവിക്കാനാകുമെന്നിരിക്കെ അവരുടെ ശാന്തമായ ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. സ്നേഹത്തിന്റെ ഏറ്റവും മനോഹരമായ രൂപങ്ങളിലൊന്ന് അതായിരിക്കാം. ആവശ്യം കൊണ്ടല്ല, തിരഞ്ഞെടുപ്പ് കൊണ്ട് ഒരാളോടൊപ്പം നിൽക്കുക. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസൈ റേഡിയോ 91.2 FM.

0: വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം, ചിന്തകളുടെ നവരത്ന ശോഭ. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: വാക്കുകൾക്ക് വെടിയുണ്ടയേക്കാൾ വേഗതയുണ്ട് എന്ന് പറയാറുണ്ട്. ഭക്ഷണത്തിൽ വിഷം കലർന്നാൽ ശരീരം അത് പുറന്തള്ളാൻ ശ്രമിക്കും, അല്ലെങ്കിൽ വൈദ്യസഹായം തേടാം. എന്നാൽ ഒരാളുടെ കാതിലേക്ക് പകർന്നു നൽകുന്ന നെഗറ്റീവ് ചിന്തകളും തെറ്റായ വിവരങ്ങളും അത്ര പെട്ടെന്ന് ചികിത്സിച്ച് മാറ്റാനാവില്ല. നാം കേൾക്കുന്ന ഓരോ വാക്കും തലച്ചോറിലെ ന്യൂറോണുകളെ ഉത്തേജിപ്പിക്കുന്നു. സ്നേഹമുള്ള വാക്കുകൾ ഓക്സിറ്റോസിൻ ഉത്പാദിപ്പിക്കുമ്പോൾ കുത്തുവാക്കുകളും ഭീഷണികളും തലച്ചോറിലെ ഭയത്തിന്റെ കേന്ദ്രമായ അമിഗ്ഡലയെ സജീവമാക്കുന്നു. ഇത് കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ വർദ്ധിപ്പിക്കുകയും നമ്മുടെ ചിന്താശേഷിയെ തളർത്തുകയും ചെയ്യുന്നു. ഭക്ഷണത്തിലെ വിഷം രക്തത്തിലാണെങ്കിൽ വാക്കുകളിലെ വിഷം നമ്മുടെ ബോധ മനസ്സിലാണ് കലരുന്നത്. ശാരീരികമായ മുറിവുകൾ മരുന്നുകൊണ്ടുടങ്ങും. എന്നാൽ അപവാദം, പരിഹാസം, നിരാശപ്പെടുത്തുന്ന വാക്കുകൾ എന്നിവ ഏൽപ്പിക്കുന്ന മുറിവുകൾ കാലങ്ങളോളം നിലനിൽക്കും. ഇത് വ്യക്തിയുടെ ആത്മവിശ്വാസം തകർക്കുന്നു. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ചെറുപ്പത്തിൽ കാതുകളിൽ കേൾക്കുന്ന നെഗറ്റീവ് കാര്യങ്ങൾ ഒരാളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആഴത്തിൽ പതിയുകയും പിന്നീട് അവരുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിനെ തന്നെ മാറ്റുകയും ചെയ്യുന്നു. ഇതിന് മരുന്നുകളേക്കാൾ ഉപരിയായി ദീർഘകാലത്തെ കൗൺസിലിംഗും പോസിറ്റീവ് റീഫ്രെയിമിംഗും ആവശ്യമാണ്. മറ്റുള്ളവരെക്കുറിച്ച് മോശമായി പറയുക, അപവാദം പ്രചരിപ്പിക്കുക, ഒരാളുടെ സ്വപ്നങ്ങളെ തകർക്കുന്ന രീതിയിൽ സംസാരിക്കുക എന്നിവയെല്ലാം കാതിലെ വിഷം വിളമ്പലാണ്. ഇത്തരക്കാർ ഒരു വ്യക്തിയെ മാത്രമല്ല, ഒരു കുടുംബത്തെയോ സമൂഹത്തെയോ തകർക്കാൻ പ്രാപ്തിയുള്ളവരാണ്. ഇതിനെ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് മനഃശാസ്ത്രത്തിൽ പറയുന്നു. തന്നെക്കുറിച്ച് തന്നെ സംശയമുണ്ടാക്കുന്ന രീതിയിൽ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ അത് ഒരു വ്യക്തിയുടെ മാനസിക നില തെറ്റിക്കാൻ തന്നെ കാരണമാകും. മെന്റൽ ഫിൽട്ടറിംഗ് ആണ് ആദ്യ വഴി. കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക. ആവശ്യമില്ലാത്തതും വിഷലിപ്തവുമായ സംസാരങ്ങളെ അപ്പോൾ തന്നെ തള്ളിക്കളയുക. അടുത്ത ഘട്ടം സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ആണ്. നെഗറ്റീവ് വാർത്തകളും ഗോസിപ്പുകളും മാത്രം പറയുന്നവരിൽ നിന്ന് അകലം പാലിക്കുക. നിങ്ങളുടെ മെന്റൽ ഡയറ്റിൽ നല്ല വിഭവങ്ങൾ മാത്രം ഉൾപ്പെടുത്തുക. ഇനിയുള്ളത് പോസിറ്റീവ് അഫർമേഷൻ ആണ്. മറ്റുള്ളവർ പറയുന്നത് കേട്ട് സ്വയം വിലയിരുത്തുന്നതിനു പകരം നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുകയും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം മനസ്സിനോട് പറയുകയും ചെയ്യുക. ഭക്ഷണത്തിലെ ശുദ്ധി നോക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് നാം കേൾക്കുന്ന കാര്യങ്ങളിലെ ശുദ്ധിയും. കാതുകൾ വഴി മനസ്സിനുള്ളിലേക്ക് വിഷം കടക്കാതെ നോക്കുക എന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. മുറിവേറ്റ മനസ്സിനേക്കാൾ ഭേദമാണ് തളർന്ന ശരീരം.

നമസ്തേ മലയാളം തുടരുന്നു. പൂക്കൾ വിടരുന്നത് കാണാനാകുന്നു, ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്കുവരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസസംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗതടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും ഉവച്ചൽ ഖാദറും, അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവർ അലിയും റഫീഖ് അഹമ്മദും, ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ, അവിടെ നിന്ന് കോരിയെടുത്ത രണ്ട് കൈക്കുടന്ന ഗാനധാരകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി

0: കോലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ് തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടുതീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലെന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന് മാസ്തുഹാര, കഥാവശേഷം, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: യുവർ ഓണർ, തെളിവിന്റെ കണിക കണി കാണാനില്ലാത്ത ഇങ്ങനെയുള്ള കേസുകളിൽ പോലീസിന്റെ സ്ഥിരം ആയുധമാണ് കസ്റ്റോഡിയൽ കൺഫെഷൻ. Absolutely inadmissible. എന്റെ കക്ഷിയെ ഭീഷണിപ്പെടുത്തി എഴുതി വാങ്ങിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്.
2: ആണോ?
3: അതെ.
2: ഇയാളെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്?
4: അങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും അവർ രക്ഷപ്പെടാൻ പോണില്ല.
3: I fear it's the beginning of something.
1: കസ്റ്റോഡിയൽ വയലൻസിന് ഒരു ഓസ്കാർ അവാർഡ് ഉണ്ടായിരുന്നെങ്കിൽ അത് വാരിക്കൂട്ടുമായിരുന്ന നമ്മുടെ കാക്കിക്കുള്ളിലെ കലാകാരന്മാരുടെ തിയറിയാണ്. ജോർജ് കുട്ടി സിനിമ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടാണ് ഈ ക്രൈം ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. സത്യത്തിൽ ജോർജ് കുട്ടി ഇൻസ്പയർ ആയതല്ല, പോലീസാണ് ഇവിടെ ഇൻസ്പയർ ആയിരിക്കുന്നത്. അവർ ഹാജരാക്കിയ ജോർജ് കുട്ടിയുടെ മൊഴിയിലെ അതേ കൺഫെഷൻ തന്നെയാണ് 6 മാസങ്ങൾക്ക് മുമ്പ് പബ്ലിഷ് ചെയ്ത ദൃശ്യം എന്ന ഈ നോവലിലുള്ളത്. ക്ലൈമാക്സിലെ നായകന്റെ കുറ്റസമ്മതം തന്നെയാണ് പോലീസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
5: അപ്പാവൻ കളി തുടങ്ങി.
3: Did you expect this? Hey, like you said, it's just a beginning. കൃത്യ തീർന്നു കഴിഞ്ഞ് ഒരിക്കൽ അയാൾ എന്റെ ഫ്ലാറ്റിൽ വന്നു.
6: ഞാൻ ഈ കഥ പലരുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോ എല്ലാവർക്കും കഥ ഇഷ്ടമാണ്, പക്ഷെ ക്ലൈമാക്സിന് ഭയങ്കര അഭിപ്രായ വ്യത്യാസം. ഹീറോ കീഴടങ്ങുന്നതിൽ ആർക്കും താല്പര്യമില്ല, ഹീറോ വിജയിക്കണം. ഹീറോ അകത്തുപോയാൽ ആ കുടുംബം തകരില്ലേ? അങ്ങനെയുള്ള ചോദ്യങ്ങളാണ്.
7: ഹീറോയിൻ തെറ്റല്ലേ ചെയ്യുന്നത്? അയാളും അതിനുള്ള ശിക്ഷ അനുഭവിക്കണ്ടേ?
6: ഒന്ന് ചിന്തിച്ചപ്പോ അവരുടെ ഈ ജീവിതം തന്നെയല്ലേ അവർക്കുള്ള ശിക്ഷ? കുറ്റബോധം പേറി ഏത് നിമിഷവും പോലീസിനെ ഭയന്നുള്ള ഈ ജീവിതം.
7: അതും ശരിയാണ്.
6: എന്റെ മനസ്സിൽ കുറച്ച് ഐഡിയാസ് ഉണ്ട്, പക്ഷെ കുറച്ച് വിവരങ്ങൾ കൂടി കിട്ടിയാലേ എനിക്കത് വർക്ക് ചെയ്തെടുക്കാൻ പറ്റൂ. സാർ എനിക്കൊരു ഉപകാരം ചെയ്യോ. ഈ കഥ നടക്കുന്ന ഇടുക്കിയിലല്ലേ, ശരിക്കും ഇതുപോലൊരു അസ്ഥികൂടം അവിടെ നിന്ന് കണ്ടെത്തിയാൽ എന്താ പോലീസ് പ്രൊസീജിയേഴ്സ് എന്ന് ഒന്ന് അന്വേഷിച്ചു തരാം.
7: അയാൾ ആവശ്യപ്പെട്ടതുപോലെ എന്റെ പരിചയത്തിലുള്ള ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെ ആ വിവരങ്ങൾ ഞാൻ ശേഖരിച്ചു. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഓൾട്ടർനേറ്റീവ് ക്ലൈമാക്സ് ജോർജ് കുട്ടി എന്നോട് പറഞ്ഞു. പക്ഷേ ആ ക്ലൈമാക്സിലെ ചില റിസ്കി എലമെന്റ്സ് ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോ ജോർജ് കുട്ടി തന്നെ അത് വേണ്ടാന്ന് വെച്ചു.
4: എന്തായിരുന്നു ക്ലൈമാക്സ്?
7: സത്യത്തിൽ അതിനെക്കുറിച്ചുള്ള ഭയമാണ് എന്നെ ഇവിടെ എത്തിച്ചത്.
1: അതെ, കാണാതായ വരുണ്ട സ്കെൽറ്റൻ പോലീസ് സ്റ്റേഷനിൽ നിന്നും കണ്ടെത്തുന്നു. സമ്മതിച്ചു. പക്ഷേ ഈ സംഭവം കണ്ടതിനുള്ള ഏക സാക്ഷിയോ ഒരു കുറ്റവാളി? എ ഹൈലി ഇംപ്രോബബിൾ ആൻഡ് സസ്പീഷ്യസ് ചാൻസ് വീക്ക്നെസ്. യുവർ ഓണർ, സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കാൻ സാധ്യത എന്ന് വെച്ചാൽ, വരുണ്ട ഒരു പക്ഷേ എന്റെ കക്ഷിയുടെ മകളെ ഇഷ്ടമായിരുന്നിരിക്കാം. വരുണ്ട പേരൻസ് ശക്തമായി അതിനെ എതിർത്തിട്ടുമുണ്ടാകാം. വരുൺ വീട്ടിൽ നിന്നും വഴക്കുണ്ടാക്കി ഇറങ്ങി പോയിട്ടുമുണ്ടാകാം. എനിവേ, ഹീ വെന്റ് മിസ്സിംഗ്. വരുണിനെ കാണാതായതിന്റെ സങ്കടത്തിലും ദേഷ്യത്തിലും വരുണിന്റെ അമ്മ, മുൻ ഐ ജി ഗീത പ്രഭാകർ എന്റെ കക്ഷിയും കുടുംബത്തെയും അതിക്രൂരമായി ഉപദ്രവിച്ചു. എന്നാൽ അവരതിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് പോലീസിനും വരുണ്ട സ്കെൽട്ടൺ എവിടുന്നോ കിട്ടുന്നു. അവരത് രഹസ്യമാക്കി വെക്കുന്നു. കാരണം ഇത് പുറത്തായാൽ എന്റെ കക്ഷിയെയും കുടുംബത്തെയും പീഡിപ്പിച്ചതിനും കുറ്റവാളികളാക്കാൻ ശ്രമിച്ചതിനും പോലീസ് ഉത്തരം പറയേണ്ടി വരും. ഇതിനിടയിലാണ് പോലീസിന് ആ ബുക്കിനെ കുറിച്ച് അറിവ് ലഭിക്കുന്നത്. ഇതിൽ നിന്നും കിട്ടിയ ഐഡിയ ഉപയോഗിച്ച് പോലീസ് ജോർജ് കുട്ടിയും കുടുംബത്തെയും കൊടുക്കാനായി തീരുമാനിക്കുന്നു. അതിന്റെ ഭാഗമായി ജോർജ് കുട്ടിയുടെ ഓഫീസിനടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നും വരുണ്ട സ്കെൽട്ടൺ റിക്കവർ ചെയ്തതായി ഒരു സ്റ്റോറി മെനഞ്ഞെടുക്കുന്നു. അതിനുശേഷം പോലീസ് അവർക്ക് വേണ്ട സാഹചര്യ തെളിവുകൾ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. പോലീസ് സ്റ്റേഷൻ അവരുടെ കൺട്രോളിൽ തന്നെയുള്ള സ്ഥലമായതുകൊണ്ട് പുറം ലോകം ഒരിക്കലും ഈ സത്യം തിരിച്ചറിയാൻ പോകുന്നില്ല. എന്നിട്ട് അവരുടെ കൺട്രോളിലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളെ സാക്ഷിയുമാക്കുന്നു. യുറോണർ, ഇതാണ് ഇവിടെ സത്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്.
8: യുറോണർ, എന്റെ സുഹൃത്തും സഹപ്രവർത്തകവുമായ രേണുക അവരുടെ ഭാവനയിൽ കൺസീവ്
2: ചെയ്തു. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആസ് പെർ ഡി എൻ എ റിപ്പോർട്ട് ഈ സ്കെലിറ്റൻ വരുണ്ടതല്ല.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു പ്രഭാതത്തിന്റെ പുണ്യം നുകർന്ന് നമ്മൾ ഒരു പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കുവാൻ പ്രകാശചിന്തകൾക്ക് കഴിയും. ഇന്നത്തെ പ്രകാശചിന്തയിൽ കേൾക്കാം പ്രതീക്ഷയുടെ വെളിച്ചം. നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടാകും. ചിലപ്പോൾ നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടതുപോലെ തോന്നും. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ മനസ്സിൽ ഒരു ചെറിയ പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരിക്കണം. പ്രതീക്ഷ ഒരു വെളിച്ചം പോലെയാണ്. അത് നമ്മെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. പ്രതീക്ഷ എന്നത് വെറുമൊരു വികാരമല്ല, അതൊരു ശക്തിയാണ്. അത് നമ്മെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നു. നമുക്ക് പ്രതീക്ഷയുണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ പ്രതിസന്ധികളെയും നേരിടാൻ സാധിക്കും. പ്രതീക്ഷയില്ലാത്തൊരു ജീവിതം ഒരുപാട് ദുഃഖങ്ങൾ നിറഞ്ഞതായിരിക്കും. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്തൊരു ചെടിയുണ്ടായിരുന്നു. ആ ചെടിക്ക് ഒരുപാട് കാലമായി ഒരു പൂ വിരിയണം എന്നൊരാഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ആ ചെടിക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. അത് വളരെ വരണ്ട മണ്ണിലായിരുന്നു. അതിന് വെള്ളം കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ആ ചെടിക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഒരു ദിവസം അതൊരു പൂ വിരിയിക്കുമെന്ന്. ഒരു ദിവസം ഒരു ചെറിയ മഴ പെയ്തു. ആ മഴയിൽ ആ ചെടിക്ക് വെള്ളം ലഭിച്ചു. അപ്പോൾ ആ ചെടിക്ക് കൂടുതൽ ശക്തി ലഭിച്ചു. ആ ചെടി അതിന്റെ പ്രതീക്ഷ കൈവിട്ടില്ല. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ആ ചെടിയിൽ ഒരു അതിമനോഹരമായ പൂവ് വിരിഞ്ഞു. ആ പൂവ് വിരിഞ്ഞപ്പോൾ ആ ചെടിക്ക് ഒരുപാട് സന്തോഷം ലഭിച്ചു. അതിന്റെ പ്രതീക്ഷ യാഥാർത്ഥ്യമായി. ഈ കഥയിലെ ചെടിയെപ്പോലെയാണ് നമ്മളും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകാം. പക്ഷേ നമ്മൾ നമ്മുടെ പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോകണം. അപ്പോൾ ഒരു ദിവസം നമ്മുടെ പ്രതീക്ഷ യാഥാർത്ഥ്യമാകും. നമുക്ക് എങ്ങനെ പ്രതീക്ഷയോടെ ജീവിക്കാൻ സാധിക്കും? നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കണം. പോസിറ്റീവായി ചിന്തിക്കുക. നമ്മുടെ മനസ്സിനെ പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നിറയ്ക്കുക. പ്രതീക്ഷ മറ്റുള്ളവരുമായി പങ്കുവെക്കുക. നമ്മുടെ പ്രതീക്ഷ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ അത് ഇരട്ടിയാകും. ഈ പ്രഭാതത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പ്രതീക്ഷയോടെ ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ പ്രതീക്ഷ ഈ ലോകത്തെ കൂടുതൽ മനോഹരമാക്കട്ടെ. നമ്മുടെ ഈ യാത്രയിൽ പ്രതീക്ഷയുടെ വെളിച്ചം നമ്മെ നയിക്കട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷ നൽകട്ടെ. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് പ്രതീക്ഷകൾ വെളിച്ചമായി മാറിയ സന്ദർഭങ്ങൾ എന്തായിരുന്നു? വെറുതെ ആലോചിക്കൂ. ഉത്തരം പ്രതീക്ഷകൾ നൽകിയേക്കും.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകിച്ചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാത് കാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: വയൽ ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി.
1: വയൽ എന്ന പരിപാടിയിൽ ഇന്ന് നൂർക്കിഴങ്ങിനെ കുറിച്ച് കേൾക്കാം. പ്രകൃതിയുടെ നിഗൂഢമായ വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന കടും കാടുകളുടെ പച്ചപ്പിലാണ് ഭാരതീയ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിന്റെയും ആരോഗ്യ സംരക്ഷണത്തിന്റെയും യഥാർത്ഥ വേരുകൾ കിടക്കുന്നത്. ആധുനിക നഗരജീവിതത്തിന്റെ കൃത്രിമത്വങ്ങളിൽ നിന്നും ബഹുദൂരമകലെ വനാന്തരങ്ങളിൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ആദിവാസി ഗോത്രവർഗക്കാരുടെ ഭക്ഷണ സംസ്കാരത്തിലും ചികിത്സാരീതികളിലും അദ്വിതീയമായ സ്ഥാനമലങ്കരിക്കുന്ന ഒരു വിശിഷ്ട വിഭവമാണ് നൂർക്കിഴങ്ങ്. ദേശഭേദങ്ങൾക്കനുസരിച്ച് നരക്കിഴങ്ങ് എന്നും നൂറോൺ കിഴങ്ങ് എന്നും ചിലയിടങ്ങളിൽ നാരി ചാവലെന്നും അറിയപ്പെടുന്ന ഈ പ്രകൃതിദത്ത കനകം വനവാസികളുടെ പോഷകാഹാര ലഭ്യതയിൽ മാത്രമല്ല അവരുടെ അസാധാരണമായ ആരോഗ്യ രഹസ്യങ്ങൾക്ക് പിന്നിലും കാവലായി നിൽക്കുന്ന ഒന്നാണ്. കപടമായ ആധുനിക പരസ്യങ്ങളുടെ അകമ്പടിയോടെ വിപണിയിലെത്തുന്ന ലേഹ്യങ്ങൾക്കും ഗുളികകൾക്കും അപ്പുറം പ്രകൃതി നേരിട്ട് മണ്ണിൽ വിളയിച്ചെടുക്കുന്ന ഈ കിഴങ്ങ് യഥാർത്ഥത്തിൽ ഒരു ദിവ്യൌഷധമാണ്. കിഴങ്ങ് വർഗ്ഗങ്ങൾ പൊതുവെ പ്രമേഹരോഗികൾക്കത്ര നല്ലതല്ലെന്ന പാശ്ചാത്യ വൈദ്യശാസ്ത്ര ധാരണകളെ പാടെ തിരുത്തിക്കുറിക്കുന്ന ഒന്നാണ് നരക്കിഴങ്ങ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ ദോഷകരമായി ബാധിക്കാത്തതുകൊണ്ടുതന്നെ പ്രമേഹബാധിതർക്ക് പോലും ഭയമേതുമില്ലാതെ കഴിക്കാനും ശരീരത്തിന് രോഗസൗഖ്യം നൽകാനും ശേഷിയുള്ള അപൂർവമായ ഒരു ഒറ്റമൂലിയാണിത്. മനുഷ്യ ശരീരത്തെ ബാധിക്കുന്ന വാർദ്ധക്യ സഹജമായ അസ്വസ്ഥതകളെ ചെറുക്കാനും യൗവനം നിലനിർത്താനും നരക്കിഴങ്ങിന് സവിശേഷമായ കഴിവുണ്ടെന്നാണ് ഗോത്ര ചികിത്സ നടത്തുന്ന കാട്ടുവൈദ്യന്മാരുടെ ഉറച്ച അഭിപ്രായം. ഈ കിഴങ്ങ് പതിവായി ആഹാരമാക്കുന്നതിലൂടെ പ്രായമാകുമ്പോൾ ചർമ്മത്തിലുണ്ടാകുന്ന ത്വക്ക് ചുളുങ്ങൽ പൂർണ്ണമായും ഇല്ലാതാകുകയും തൊലിപ്പുറത്തുണ്ടാകുന്ന ചൊറി ചിരങ്ങ് തുടങ്ങിയ സകലവിധ ത്വഗ്രോഗങ്ങളും വരാതിരിക്കാൻ ശരീരം പ്രാപ്തമാകുകയും ചെയ്യും. പ്രകൃതിയുടെ ഈ വരദാനത്തെ കനലിൽ ചുട്ടു തിന്നുന്നത് ശരീരത്തിന് പുത്തൻ ഉണർവും കൌമാരത്തിന്റെ പ്രസരിപ്പും സമ്മാനിക്കുമെന്നത് ഗോത്ര സംസ്കാരത്തിന്റെ അനുഭവ സാക്ഷ്യമാണ്. പ്രകൃതിയുടെ ഈ വരദാനത്തെ കനലിൽ ചുട്ടു തിന്നുന്നത് ശരീരത്തിന് പുത്തൻ ഉണർവും കൌമാരത്തിന്റെ പ്രസരിപ്പും സമ്മാനിക്കുമെന്നത് ഗോത്ര സംസ്കാരത്തിന്റെ അനുഭവ സാക്ഷ്യമാണ്. കാച്ചിൽ വിഭാഗത്തിൽപ്പെടുന്ന ഈ സസ്യം മണ്ണിനടിയിൽ വലിയ നീളത്തിലാണ് കിഴങ്ങായി വളരുന്നത്. എന്നാൽ ഇതിന്റെ വംശവർദ്ധനവ് നടക്കുന്നത് മണ്ണിനടിയിലെ കിഴങ്ങിലൂടെ മാത്രമല്ല, കാച്ചിലുകളിൽ കാണപ്പെടുന്നതുപോലെ ഇതിന്റെ വള്ളികളിലും വായുക്കുരുക്കൾ അഥവാ ചെറിയ കിഴങ്ങുകൾ രൂപപ്പെടാറുണ്ട്. ഈ വായുക്കുരുക്കൾ മണ്ണിൽ നട്ടാണ് പുതിയ വള്ളികൾ വളർത്തിയെടുക്കുന്നത്. വലിയ മരങ്ങളിൽ പടർന്നു കയറുന്ന ഈ വള്ളികളുടെ ആഴങ്ങളിലുള്ള കിഴങ്ങിന് ആകർഷകമായ ഇളം മഞ്ഞ നിറമാണുള്ളത്. പണ്ടുകാലത്ത് ആദിവാസികൾ കടും കാടുകളിൽ അലഞ്ഞുതിരിഞ്ഞ് അതീവ പ്രയത്നത്തോടെ തേടിപ്പിടിച്ചു കൊണ്ടുവന്നിരുന്ന ഈ കാട്ടുവിഭവം ഇന്ന് അതിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ ചില കൃഷിപ്രേമികൾ നമ്മുടെ നാട്ടിലും സ്വന്തം പുരീടങ്ങളിലും നട്ടുപിടിപ്പിച്ച് സംരക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നത് ഏറെ സന്തോഷകരമായ ഒരു മാറ്റമാണ്. നിബിഡമായ വനാന്തരങ്ങളിൽ നിന്നും നമ്മുടെ വീട്ടുതോട്ടങ്ങളിലേക്ക് ഈ കിഴങ്ങ് ചേക്കേറുമ്പോൾ അത് കേവലമൊരു പുതിയ കൃഷിയിനത്തിന്റെ വരവല്ല, മറിച്ച് വിസ്മൃതിയിൽ ആണ്ടുപോയ ഒരു വലിയ ആരോഗ്യ സംസ്കാരത്തിന്റെ പുനരുജ്ജീവനമാണ്. മണ്ണിൽ നിന്നും നേരിട്ടെടുത്ത് ഉണങ്ങിയ വിറക് കനലുകളിൽ ചുട്ടെടുക്കുന്ന നരക്കിഴങ്ങിന്റെ സ്വാദ് ഒരിക്കൽ അനുഭവിച്ചറിഞ്ഞാൽ അത് ജീവിതത്തിൽ ഒരു കാലത്തും മറക്കാൻ കഴിയാത്ത വിധം നാവിൻ തുമ്പിൽ തങ്ങി നിൽക്കും. രാസവളങ്ങളുടെയോ കീടനാശിനികളുടെയോ ഒരു കണിക പോലും ഏൽക്കാതെ പ്രകൃതിയുടെ ശുദ്ധമായ വായുവും ഒഴുക്കുവെള്ളവും മാത്രം കുടിച്ച് വലിയ വൃക്ഷങ്ങളുടെ തണലിൽ വളരുന്നതുകൊണ്ടുതന്നെ ഇതിന്റെ പോഷകഗുണം ഇരട്ടിയാണ്. നമ്മുടെ പൂർവികർക്ക് മാറാരോഗങ്ങളില്ലാതെ ദീർഘകാലം ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിഞ്ഞത് ഇത്തരം വനവിഭവങ്ങൾ അവരുടെ ഭക്ഷണത്തിന്റെ ഭാഗമായിരുന്നതുകൊണ്ടാണ്. വിപണിയിലെ കൃത്രിമ സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് പിന്നാലെ പാഞ്ഞ് പണവും ആരോഗ്യവും നശിപ്പിക്കുന്ന ഇന്നത്തെ തലമുറ യൗവനവും ചർമ്മകാന്തിയും നിലനിർത്താൻ സഹായിക്കുന്ന ഈ നാടൻ കിഴങ്ങിന്റെ പ്രാധാന്യം ഗൌരവമായി തിരിച്ചറിയേണ്ടതുണ്ട്. കാട്ടിൽ നിന്നും നാട്ടിലേക്ക് പടരുന്ന നൂർക്കിഴങ്ങിന്റെ ഈ വള്ളികൾ നാളെയുടെ വലിയൊരു ആരോഗ്യ വിപ്ലവത്തിന്റെ പ്രതീകങ്ങളാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല.
0: വയൽ അവതരണം ഷാൽമ.

നമസ്തെ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ഈ യാത്ര എനിക്കിഷ്ടം. ഈ യാത്ര എനിക്കിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.

0: യാത്ര എനിക്കിഷ്ടത്തിൽ ഇന്ന് മെൽബണിന്റെ ഹൃദയത്തുടിപ്പ് കേൾക്കാം.
1: മെൽബണിന്റെ ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റ് സ്റ്റേഷൻ, ഇതൊരു സാധാരണ റെയിൽവേ സ്റ്റേഷൻ എന്നതിലുപരി നഗരത്തിന്റെ ചരിത്രവും സംസ്കാരവും പേർന്ന ഒരു വികാരമാണ്. ഓസ്ട്രേലിയൻ വാസ്തുവിദ്യയുടെയും മെൽബൺ ജീവിതശൈലിയുടെയും മുഖമുദ്രയാണ് ഈ മനോഹരമായ കെട്ടിടം. 1854 സ്ഥാപിതമായ ഈ റെയിൽവേ സ്റ്റേഷൻ ഓസ്ട്രേലിയയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ എന്ന ബഹുമതി സ്വന്തമാക്കിയ ഇടമാണ്. മെൽബണിന്റെ ഗതാഗത ശൃംഖലയുടെ തുടക്കം ഇവിടെ നിന്നായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന മഞ്ഞയും പച്ചയും കലർന്ന ഈ കെട്ടിടം എഡ്വേഡിയൻ കാലഘട്ടത്തിലെ വാസ്തുവിദ്യയുടെ മനോഹരമായ ഒരു ഉദാഹരണമാണ്. ഇതിന്റെ മുകൾ ഭാഗത്തെ വലിയ താഴികക്കുടം, വളഞ്ഞ കവാടങ്ങൾ, വലിപ്പമേറിയ പ്രതലങ്ങൾ എന്നിവ സ്റ്റേഷന് ഒരു പ്രത്യേക പ്രൗഢി നൽകുന്നു. സ്റ്റേഷന്റെ പ്രധാന ആകർഷണമായ പച്ച താഴികക്കുടം രാത്രികാലങ്ങളിൽ മനോഹരമായി പ്രകാശിപ്പിക്കാറുണ്ട്. ഇത് യാരാ നദിക്കരയിലെ മെൽബൺ നഗരദൃശ്യത്തിന് ഒരു പ്രത്യേക സൗന്ദര്യം നൽകുന്നു. സ്റ്റേഷന്റെ കവാടത്തിന് മുകളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ക്ലോക്കുകളുടെ നിര മെൽബൺ നിവാസികൾക്ക് ഒരു ഐതിഹാസിക മീറ്റിംഗ് പോയിന്റ് ആണ്. ഞാൻ ക്ലോക്കിന്റെ ചുവട്ടിൽ വരാം, നമുക്ക് ക്ലോക്കിന്റെ ചുവട്ടിൽ വെച്ച് കാണാം, ഐ മീറ്റ് യു അണ്ടർ ദ ക്ലോക്സ് എന്ന് ഇവിടത്തുകാർക്കിടയിൽ വളരെ പരിചിതമായ ഒരു പ്രയോഗമുണ്ട്. യാരാ നദിക്കരയിൽ മെൽബൺ സിറ്റി സെന്ററിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ സ്റ്റേഷൻ ദക്ഷിണാർത്ഥഗോളത്തിലെ ഏറ്റവും തിരക്കേറിയ സബർബൻ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ്. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് യാത്രക്കാർ ഇവിടെ എത്തി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു. അതിന്റെ പ്രതാപകാലത്ത് ഈ കെട്ടിടത്തിനുള്ളിൽ ഒരു കൺസേർട്ട് ഹാൾ, ലൈബ്രറി, ഡാൻസ് ഹാൾ, ശിശുപരിപാലന കേന്ദ്രം എന്നിവയെല്ലാം ഉണ്ടായിരുന്നു അത്രേ. കാലക്രമേണ ഇവ പലതും ഉപയോഗശൂന്യമായെങ്കിലും സ്റ്റേഷന്റെ ചരിത്രപരമായ മൂല്യം എടുത്തു കാണിക്കുന്നവയാണ് ഈ മുറികൾ. ഡാൻസ് ഹാൾ വർഷങ്ങളായി പൂട്ടിയിട്ടിരിക്കുകയാണ്. നഗരത്തിലെ പല നിഗൂഢ കഥകൾക്കും ഉപയോഗിക്കാത്ത ഹാൾ വിഷയമാകാറുണ്ട്. ഇത് പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ പഴയ പ്രൗഢി ഇന്നും ഒരു കൗതുകകരമായ വിഷയമായി അവശേഷിക്കുന്നു. കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ സ്റ്റേഷന്റെ രൂപകൽപ്പനയിൽ തന്നെ ഉൾപ്പെടുത്തിയിരുന്ന ഒട്ടേറെ കടമുറികൾ ഉണ്ടായിരുന്നു. റെയിൽവേയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും സ്റ്റേഷനിലൂടെ പോകുന്ന യാത്രക്കാർക്ക് സൗകര്യമൊരുക്കുന്നതിനും വേണ്ടിയാണ് ഇവ സ്ഥാപിച്ചത്. ഈ സ്റ്റേഷൻ മുമ്പ് ലോകത്തിലെ ഏറ്റവും നീളമേറിയ റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായിരുന്നു അത്രേ. ഇന്ന് മറ്റു ചില സ്റ്റേഷനുകൾ ഇതിനെ മറികടന്നെങ്കിലും അതിന്റെ വലിയ വലിപ്പം മെൽബണിന്റെ റെയിൽ ശൃംഖലയുടെ പ്രാധാന്യം വിളിച്ചോതുന്നു. മെൽബണിലെ ട്രെയിൻ ലൈനുകൾ എണ്ണാൻ തുടങ്ങുന്ന 0 point ആണ് ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റ് സ്റ്റേഷൻ. നഗരത്തിന് പുറത്തേക്കുള്ള എല്ലാ റെയിൽവേ റൂട്ടുകളും ഇവിടെ നിന്നാണ് ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്നത്. ബ്രിട്ടീഷ് രാജാവായിരുന്ന എഡ്വേർഡ് 7th ഭരണകാലത്ത് നിലവിലുണ്ടായിരുന്ന ഒരു വാസ്തുവിദ്യാ ശൈലിയാണ് ഇതിന്റെ മുഖമുദ്ര. അന്നത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സാമ്പത്തിക ശക്തിയും പ്രൗഢിയും എടുത്തു കാണിക്കുന്ന രൂപകൽപ്പനയാണിത്. മെൽബണിലെ ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റ് സ്റ്റേഷനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മെൽബണിൽ പ്രചാരത്തിലുള്ള ഒരു കൗതുകകരമായ കഥയുണ്ട്. മെൽബണിലെ ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റ് സ്റ്റേഷന്റെയും ഇന്ത്യയിലെ മുംബൈയിലുള്ള ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസിന്റെയും ഡിസൈനുകൾ ഏതാണ്ട് ഒരേ സമയത്താണ് ലണ്ടനിലെ ഒരു ബ്രിട്ടീഷ് ആർക്കിടെക്ട് തയ്യാറാക്കിയത്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ രണ്ട് സ്റ്റേഷനുകളുടെയും ഡിസൈൻ പ്ലാനുകൾ അബദ്ധത്തിൽ പരസ്പരം മാറിപ്പോയത്രേ. അതിന്റെ ഫലമായി മുംബൈയിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഇന്തോ സെറാസിനിക് ശൈലിയുടെ വാസ്തുവിദ്യാ രൂപരേഖയാണ് മെൽബണിലെ ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റ് സ്റ്റേഷന് ലഭിച്ചത്. നേരെ മറിച്ച് മെൽബണിലെ സ്ഥാപിതമാക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഗോഥിക് ശൈലിയുള്ള രൂപരേഖ മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസിനും ലഭിച്ചു. സ്റ്റേഷന്റെ പ്രൗഢിയുള്ള മഞ്ഞ നിറമുള്ള കെട്ടിടത്തിനും താഴികക്കുടത്തിനും കവാടത്തിന്റെ രൂപകൽപ്പനയ്ക്കുമൊക്കെ അല്പം ഓറിയന്റൽ, പൗരസ്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ വാസ്തുവിദ്യ സ്വാധീനം ഉണ്ടെന്ന് പലർക്കും തോന്നാറുണ്ട്. ഈ സ്റ്റേഷൻ വിക്ടോറിയൻ ആൻഡ് എഡ്വേർഡിയൻ ശൈലിയുടെ ഒരു സമ്മിശ്രണമാണ്. മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് CST അതിന്റെ രൂപകൽപ്പനയാകട്ടെ, അതിന്റെ അതിഗംഭീരമായ ഗോഥിക് പുനരുജ്ജീവന ശൈലിയും കോട്ടകളെ അനുസ്മരിപ്പിക്കുന്ന പ്രൗഢിയും കാരണം ഒരു യൂറോപ്യൻ നഗരത്തിൽ കൂടുതൽ ചേരുന്ന രൂപകൽപ്പനയായി പലർക്കും തോന്നാറുമുണ്ട്. എന്നാൽ ചരിത്രപരമായ രേഖകൾ ഈ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്നു. ഫ്ലിൻഡേഴ്സ്ട്രി സ്റ്റേഷന്റെ നിലവിലെ കെട്ടിടത്തിനായി ഒരു ഡിസൈൻ മത്സരം നടന്നത് 1899 ഇത് പൂർത്തിയായത് 1909-1910 കാലഘട്ടത്തിലാണ്. ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് ഇതിനും വളരെ മുൻപ് അതായത് 1888 തന്നെ പണി പൂർത്തിയാക്കി പ്രവർത്തനക്ഷമമായിരുന്നു. രണ്ടിന്റെയും നിർമ്മാണ കാലയളവുകൾ തമ്മിലുള്ള വ്യത്യാസം കാരണം ഡിസൈൻ പ്ലാനുകൾ മാറിപ്പോകാൻ സാധ്യതയില്ല. ഫ്ലിൻഡേഴ്സ്ട്രി സ്റ്റേഷന്റെ വിചിത്രമായ രൂപകൽപ്പനയും മുംബൈയിലെ CSDയുടെ പ്രൗഢിയുള്ള യൂറോപ്യൻ ശൈലിയും ആളുകൾക്കിടയിലുണ്ടാക്കിയ രസകരമായ ഒരു ഊഹക്കഥ മാത്രമാണ് ഇത്. ചരിത്രപരമായി ശരിയല്ലെങ്കിലും മെൽബൺ നിവാസികൾ ഈ കഥ അഭിമാനത്തോടെയും തമാശയോടെയും ഇന്നും പങ്കുവെക്കുന്നു. ചുരുക്കത്തിൽ ഫ്ലിൻഡേഴ്സ്ട്രി സ്റ്റേഷൻ മെൽബണിന്റെ ഗതാഗത കേന്ദ്രം മാത്രമല്ല, അതിന്റെ ചരിത്രം, സൗന്ദര്യം, സാമൂഹിക ജീവിതം എന്നിവയുടെ എല്ലാം പ്രതീകമായി നിലകൊള്ളുന്ന ഒരു പൈതൃക സ്മാരകം കൂടിയാണ്.

റഹ്മാനിയ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കമല, മാല, ശാന്ത, ബേബി ഉഷ എന്നിവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലിന്റെ ചലച്ചിത്ര രൂപമായിരുന്നു ഇത്. മൂന്ന് പാട്ടുകളായിരുന്നു ബാല്യകാല സഖിയിലുണ്ടായിരുന്നത്. തിരശ്ശീലയിൽ ഇപ്പോൾ കേൾക്കാം ബാല്യകാല സഖി എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം ഒരു അവതരണ കലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ, സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ടു കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്ദർ ഹഷ്മിയും സുരാസുവും ബൃഹത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ഹൃദയത്തിന്റെ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഹൃദയത്തിന്റെ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിനു മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: മനോമേധം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: മനോമേധത്തിൽ ഇന്ന് ഡോപ്പമിന്റെ വിളയാട്ടങ്ങളെ കുറിച്ച് കേൾക്കാം. നമ്മുടെ ചിന്തകളെയും ചലനങ്ങളെയും പ്രചോദനങ്ങളെയും നിയന്ത്രിക്കുന്ന തലച്ചോറിലെ രാസ സന്ദേശവാഹകരാണ് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ. ഇവയിൽ ഏറ്റവും പ്രധാനിയാണ് ഡോപ്പമിൻ. വർഷങ്ങളോളം ശാസ്ത്രലോകം ഡോപ്പമിനെ കണ്ടിരുന്നത് തലച്ചോറിൽ മൊത്തത്തിൽ സിഗ്നലുകൾ പ്രസരിപ്പിക്കുന്ന ഒരു ബ്രോഡ്കാസ്റ്റ് സംവിധാനമായിട്ടാണ്. എന്നാൽ ഈ ധാരണയെ അടിമുടി മാറ്റിയെഴുതുന്ന ഒരു വിപ്ലവകരമായ കണ്ടെത്തലാണ് അടുത്തിടെ പുറത്തുവന്നിരിക്കുന്നത്. കൊളറാഡോ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ നടത്തിയ ഈ പഠനം ഡോപ്പമിന്റെ പ്രവർത്തനത്തെ ഒരു കൃത്യതയുള്ള തപാൽ സംവിധാനം പോലെയാണ് വിശേഷിപ്പിക്കുന്നത്. ഡോപ്പമിന്റെ ഈ പുതിയ ദ്യുതല പ്രവർത്തനം എന്താണെന്നും അത് പാർക്കിൻസൺസ്, വിഷാദം, ADHD തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയിൽ എങ്ങനെ വിപ്ലവം സൃഷ്ടിക്കുമെന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. പല പതിറ്റാണ്ടുകളായി ശാസ്ത്രജ്ഞർ വിശ്വസിച്ചിരുന്നത് ഡോപ്പാമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അതൊരു റേഡിയോ ബ്രോഡ്കാസ്റ്റ് പോലെ തലച്ചോറിന്റെ വിശാലമായ പ്രദേശങ്ങളിലേക്ക് ഒരേ സമയം സിഗ്നലുകൾ അയക്കുന്നു എന്നായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ ചലനത്തിന്റെയും പ്രചോദനത്തിന്റെയും ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് വിളിച്ചിരുന്നത്. ഡോപ്പാമിൻ മൊത്തത്തിൽ തലച്ചോറിന്റെ മൂഡ് സെറ്റ് ചെയ്യുന്നു എന്ന് കരുതി. എന്നാൽ കൊളറാഡോ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ക്രിസ്റ്റഫർ ഫോർഡിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഏറ്റവും പുതിയ മൈക്രോസ്കോപ്പി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഡോപ്പാമിന്റെ പ്രവർത്തനം നേരിട്ട് നിരീക്ഷിച്ചപ്പോൾ ഞെട്ടിക്കുന്നൊരു സത്യം കണ്ടെത്തി. ഡോപ്പാമിൻ ഒരു റേഡിയോ പ്രക്ഷേപണം പോലെ മാത്രമല്ല പ്രവർത്തിക്കുന്നത്. ഡോപ്പാമിൻ തന്മാത്രകൾ തലച്ചോറിലെ ന്യൂറോൺ ശാഖകളിലേക്ക് കൃത്യമായ സമയത്ത് കൃത്യമായ ഇടങ്ങളിലേക്ക് ലക്ഷ്യമിട്ട് സന്ദേശങ്ങൾ എത്തിക്കുന്നു. ഒരു കത്ത് കൃത്യമായി വിലാസക്കാരനെത്തിക്കുന്ന തപാൽ സംവിധാനം പോലെ. ഇതോടൊപ്പം തന്നെ ഡോപ്പാമിൻ വേഗത കുറഞ്ഞതും കൂടുതൽ വ്യാപകവുമായ സിഗ്നലുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് തലച്ചോറിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തന നിലയെ രൂപപ്പെടുത്തുന്നു. അതായത് ഡോപ്പാമിന് ഒരേ സമയം മൈക്രോ ലെവലിലും മാക്രോ ലെവലിലും പ്രവർത്തിക്കാൻ കഴിയും. ഡോപ്പാമിന്റെ ഈ ഡ്യുവൽ സിസ്റ്റം നമുക്ക് പുതിയ ഉൾക്കാഴ്ചകൾ നൽകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഡോപ്പാമിന് ഇത്രയധികം വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ഒരേ സമയം നിർവഹിക്കാൻ കഴിയുന്നത് എന്നതിന്റെ ഉത്തരം ഇതാണ്. നിങ്ങളൊരു പുതിയ കാര്യം പഠിക്കുമ്പോൾ കൃത്യമായ, അതായത് ടാർഗറ്റഡ് ആയ ഡോപ്പാമിൻ സിഗ്നലുകൾ തലച്ചോറിലെ ന്യൂറൽ പാത്ത് വേകളെ ശക്തമാക്കുന്നു. എന്നാൽ ആ പഠനം തുടരാനുള്ള പ്രചോദനം നൽകുന്നത് ഡോപ്പാമിന്റെ വിശാലമായ സിഗ്നലുകളാണ്. ഈ കൃത്യതയും വ്യാപകതയും ചേരുമ്പോഴാണ് നമുക്ക് ഒരു ശീലം അഥവാ ഹാബിറ്റ് രൂപപ്പെടുത്താൻ കഴിയുന്നത്. പാർക്കിൻസൺസ് രോഗത്തിൽ ഡോപ്പാമിൻ ഉൽപ്പാദിപ്പിക്കുന്ന ന്യൂറോണുകൾ നശിക്കുന്നു. ഇതുവരെ ഡോപ്പാമിൻ കുറഞ്ഞാൽ ചലനം മൊത്തത്തിൽ മന്ദഗതിയിലാകുന്നു എന്നായിരുന്നു ധാരണ. എന്നാൽ ഈ പുതിയ കണ്ടെത്തൽ പ്രകാരം പേശികളെ നിയന്ത്രിക്കുന്ന കൃത്യമായ ന്യൂറൽ ശാഖകളിലേക്ക് ഡോപ്പാമിൻ സന്ദേശങ്ങൾ എത്താതിരിക്കുമ്പോഴാണ് വിറയലും ചലനക്കുറവും ഉണ്ടാകുന്നത്. ചലനത്തിനാവശ്യമായ കൃത്യമായ സിഗ്നലുകൾ നൽകാതെ തലച്ചോറിനെ മൊത്തത്തിൽ മന്ദീഭവിപ്പിക്കുന്നു. ഈ ദ്വിതല സംവിധാനം ഡോപ്പാമിൻ എങ്ങനെയാണ് മൂഡ്, ശ്രദ്ധ, പ്രത്യേകിച്ച് ADHDയിൽ കാണുന്നത് പോലെ റിയാലിറ്റി പെർസെപ്ഷൻ, പ്രത്യേകിച്ച് സ്കിസോഫ്രീനിയയിൽ കാണുന്നത് പോലെ ഇവയൊക്കെ നിയന്ത്രിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനം വിശദീകരിക്കുന്നു. ഈ പുതിയ കണ്ടെത്തൽ ചികിത്സാ രംഗത്ത് എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്? ഈ ചോദ്യത്തിനാണ് ഏറ്റവും പ്രാധാന്യം. നിലവിലെ മിക്ക ചികിത്സാ രീതികളും ഡോപ്പാമിന്റെ അളവിലുള്ള കുറവോ കൂടുതലോ പരിഹരിക്കാൻ വേണ്ടി ഒന്നുകിൽ തലച്ചോറിലെ ഡോപ്പാമിൻ അളവ് മൊത്തത്തിൽ കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, പാർക്കിൻസൺസ് രോഗത്തിന് നൽകുന്ന മരുന്നുകൾ തലച്ചോറിൽ മൊത്തത്തിൽ ഡോപ്പാമിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുന്നു. ഇത് ചിലപ്പോൾ രോഗിയുടെ ചലനങ്ങളെ മെച്ചപ്പെടുത്തുമെങ്കിലും ഈ അമിതമായ ഡോപ്പാമിൻ കാരണം പാർശ്വഫലങ്ങൾ, ഉദാഹരണത്തിന് അമിതമായ ആസക്തി, സൈക്കോസിസ് എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഡോക്ടർ ഫോർഡ് സൂചിപ്പിച്ചതുപോലെ രോഗങ്ങളുടെ യഥാർത്ഥ കാരണം ഡോപ്പാമിന്റെ അളവിലുള്ള കുറവ് മാത്രമല്ല, മറിച്ച് ഡോപ്പാമിന്റെ കൃത്യതയിലുള്ള തകരാറാണ്. ഭാവിയിൽ ചികിത്സാ രീതികൾ ഡോപ്പാമിന്റെ കൃത്യത പുനഃസ്ഥാപിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യതയുണ്ട്. തലച്ചോറിലെ ഏത് ന്യൂറൽ ശാഖയിലേക്കാണ് ഡോപ്പാമിൻ എത്തേണ്ടത്, ഏത് ശാഖയിലേക്കാണ് എത്തേണ്ടതില്ലാത്തത് എന്ന് തിരിച്ചറിഞ്ഞ് ആ പ്രത്യേക ന്യൂറോൺ ശാഖകളെ മാത്രം ലക്ഷ്യമിട്ടുള്ള മരുന്നുകളോ ജീൻ തെറാപ്പികളോ വികസിപ്പിക്കാൻ കഴിഞ്ഞേക്കും. ഡോപ്പാമിനെ മൊത്തത്തിൽ കൂട്ടാതെ കൃത്യമായി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ന്യൂറോൺ പാതകളിൽ ഡോപ്പാമിൻ എത്തുന്നത് തടയാനും അതുവഴി പാർശ്വഫലങ്ങൾ കുറയ്ക്കാനും സാധിക്കും. ഈ കണ്ടെത്തൽ ന്യൂറോളജിക്കൽ കെയറിലും മാനസികാരോഗ്യ ചികിത്സയിലും ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയും. പലപ്പോഴും ഡോപ്പാമിനെ വെറും സന്തോഷത്തിന്റെ ഹോർമോൺ എന്നോ ആസക്തിയുടെ കാരണമെന്നോ മാത്രമാണ് നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ ഈ പുതിയ അറിവ് ഡോപ്പാമിന്റെ പ്രവർത്തനത്തെ കൂടുതൽ സങ്കീർണവും എന്നാൽ കൃത്യവുമാണ് എന്ന് തെളിയിക്കുന്നു. ഡോക്ടർ ഫോർഡ് സൂചിപ്പിച്ചതുപോലെ ഡോപ്പാമിന്റെ പ്രവർത്തനം വൈകല്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന്റെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഗവേഷണങ്ങൾ ഈ ദിശയിൽ നടക്കേണ്ടതുണ്ട്. പാർക്കിൻസൺസിൽ ചലനത്തെ ബാധിക്കുന്ന ന്യൂറോൺ ശാഖകളിലേക്ക് മാത്രം ഡോപ്പാമിൻ സിഗ്നലുകൾ എത്തിക്കുക. വിഷാദ രോഗത്തിൽ പ്രചോദനവും മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ട കൃത്യമായ പാതകളിലെ സിഗ്നലുകൾ മാത്രം ക്രമീകരിക്കുക. ADHDയിൽ ശ്രദ്ധയും ഫോക്കസുമായി ബന്ധപ്പെട്ട ന്യൂറോൺ ശാഖകളിലെ കൃത്യത പുനഃസ്ഥാപിക്കുക. ഈ കണ്ടെത്തൽ മനുഷ്യന്റെ തലച്ചോറിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവിനെ ശക്തിപ്പെടുത്തുന്നു. ഭാവിയിൽ തെറാപ്പികൾ വെറും മരുന്നുകൾ നൽകി ഡോപ്പാമിൻ അളവ് കൂട്ടുന്നതിനേക്കാൾ കൃത്യമായ സിഗ്നലുകൾ നൽകി തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ ഫൈൻ ട്യൂൺ ചെയ്യുന്ന രീതിയിലേക്ക് മാറിയേക്കാം. അത്തരമൊരു ഭാവിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.

നീരുറവുകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുരവികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതിന്റെ മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും ബണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരൂ. ചന്ദ്രരശ്മികൾക്ക് കടലിൻ അഗാധമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വെടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി വൃതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമസ്തേ മലയാളത്തിൽ ചോദിച്ച പ്രശ്നോത്തരിയുടെ ഉത്തരം ജീവകം ഇ എന്നാണ്. അകലെ തിളങ്ങുന്ന ആദിയും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുലരി നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞണിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആതിര ബി രവീന്ദ്രൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ബട്ടർല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടർല ഐസ്ക്രീം പുളിയറക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം. 9895381668 ബട്ടർല ഐസ്ക്രീം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇഷ്ടം ഈ ചന്ദ്രിക, വെണ്ണിലാ പൂക്കളിലൂറും തൂമഞ്ഞു തുള്ളികൾ, തിരക്കൊട്ടുമില്ലാത്ത വീഥികൾ, വിജനതയിൽ എവിടെ നിന്നോ കേൾക്കും മണിനാദം, ചിറകാർന്നു പറന്നുയരും വെൺപിറാവിൻ സൗമ്യത, വാക്കുകൾക്കപ്പുറം കവിത പൂക്കും കുന്നിൻപുറങ്ങൾ, എനിക്കിഷ്ടം ഈ തെന്നലിൻ തലോടനം. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം ഭൂകമ്പം എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ശങ്കർ ഗണേഷ്. ഗാനം ആവശ്യപ്പെട്ടത് മണ്ഡപത്തിൻ കടവ് നിന്ന് രാജൻ, രാജേന്ദ്രൻ, ജോർജ് എന്നിവർ. ആലാപനം കെ.ജെ. യേശുദാസ്.

ആകാശത്തിന് എന്ത് നിറം? വെളുപ്പോ അതോ ഇളം നീലയോ? കറുപ്പോ ചുവപ്പോ അതോ എല്ലാ നിറങ്ങളും കൊണ്ട് നെയ്ത പട്ടുടയാടയോ? പാതി വഴിയെത്തി ഞാൻ നിൽക്കുന്നു. പകച്ചു നോക്കുമ്പോൾ സൂര്യബിംബം മറച്ചു കടന്നുപോകും കാർമേഘങ്ങൾ. അവയ്ക്കെത്ര രൂപം! ആട്ടിൻപറ്റങ്ങളായി, കുതിരക്കൂട്ടങ്ങളായി കാറ്റിലുലാവിയൊഴുകും മേഘജാലങ്ങൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. ആർ കെ ദാമോദരൻ രചന നിർവഹിച്ച് രവീന്ദ്രൻ ഈണമിട്ട ഗാനം. ചിത്രം താളം തെറ്റിയ താരാട്ട്. ആലാപനം കെ ജെ യേശുദാസ്.

കടൽക്കരയിൽ നിന്ന് കാൽക്കാശിന് കൊള്ളാത്ത ചിപ്പുകൾ പെറുക്കിയെടുത്ത് മണലിൽ കൊട്ടാരമുണ്ടാക്കുന്ന കുട്ടി കാറ്റിലത് വീഴാതെ കൈകൊണ്ട് പൊത്തി കാത്തുകൊള്ളുമ്പോൾ ഒരു തിര വന്ന് വെറുതെ വിഴുങ്ങിപ്പോകുന്ന മാത്രയിൽ ചിരിയോ കണ്ണുനീരോ പേടിയോ. കരയാതെ വിമ്മിപ്പൊട്ടി നിൽക്കുന്ന കുട്ടി ഞാനായിരുന്നു. അത് ഞാനായിരുന്നു എന്ന ഓർമ്മ. ബിച്ചു തിരുമല രചിച്ച് ജിതിൻ ശ്യാം ഈണമിട്ട ഗാനം കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ. ഇനി വിസ എന്ന ചിത്രത്തിലെ ഗാനം ആലപിക്കുന്നു കെ ജെ യേശുദാസും ജെൻസിയും. ഗാനം ആവശ്യപ്പെടുന്നു കണിയാപുരത്ത് നിന്നും ഹക്കീം.

ഇന്ദ്രനീലം പൂക്കുന്ന നിന്റെ കണ്ണുകൾ, നിശാഗന്ധിയുടെ പരിമളം. ഒരു കവിത കാഴ്ചയാകുന്നു, അതോ കാഴ്ച കവിതയായി പിറക്കുന്നതോ? മനസ്സിന്റെ മടിശീലയിൽ പണ്ടെങ്ങോ തിരികെ വെച്ച ഒരു വരി കവിത. നിന്റെ മൗനത്തിന്റെ ഭാഷയാണ് എനിക്കിഷ്ടം. നിന്റെ ഈ ശരത്കാല ഭാവമാണ് എനിക്കിഷ്ടം. നീ അതറിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്നോ പ്രിയേ, പ്രാണന്റെ പാട്ടിൽ നീ ഇനിയുമുണ്ടലിയുവാൻ. ചിത്രം അക്ഷരങ്ങൾ, രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ശ്യാം, ആലാപനം ഉണ്ണിമേനോൻ. ഗാനം ആവശ്യപ്പെടുന്നത് മേലാറന്നൂരിൽ നിന്നും മാധവി, സുഭദ്ര, രവികുമാർ എന്നിവർ.

നിന്റെ ഓർമ്മതൻ കുളിർക്കാറ്റിൽ ഞാൻ അലിയുന്നു, നിന്റെ ആശതൻ നിശാഗന്ധിയിൽ മയങ്ങുന്നു. വേദനിച്ചുവോ സഖി? വേദന കടം വാങ്ങി പ്രേമമെന്തിനായി സഖി? നിനക്കായി കേൾപ്പിക്കുകയാണ് ഇഷ്ടഗീതങ്ങൾ. കേൾക്കാം സാഗര സംഗമം എന്ന ചിത്രത്തിലെ ഗാനം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ഇളയരാജ. ഗാനം ആവശ്യപ്പെടുന്നു കരമന നിന്നും സുകുമാരൻ, ശക്തൻ, വിനു എന്നിവർ. ആലാപനം പി. ജയചന്ദ്രനും സംഘവും.

ഓർമ്മകളിലെവിടെയോ മരവിച്ചുപോയൊരു മധുര സംഗീതങ്ങളിൽ ഉണർത്താം സഖെ. ഒടുവിലെ ശിശിരവും മാഞ്ഞു പോകുമ്പോഴേക്കന്തിയിലെ മഞ്ഞിൽ തിരഞ്ഞു നോക്കുന്നു ഞാൻ. കാണാതിരിക്കില്ല കവിതയുടെ കനവുകൾ, കേൾക്കാതിരിക്കില്ല ഓർമ്മ തന്നെ നിലവുകൾ. ഒരു മയക്കത്തിൻ്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. പകലിൽ നിന്ന് ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ. അരുമാളൂരിൽ നിന്നും ജയ, ലത, മേരി, കൃഷ്ണ, വാസന്തി എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നത് രഘുകുമാർ. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. ആലാപനം കെ ജെ യേശുദാസ്. ചിത്രം ബോയിങ് ബോയിങ്.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: മഴയുടെ കിളിവാതിലുകൾ അടയ്ക്കുക. മഞ്ഞിന്റെ മധുരമായ ഹാസം പ്രഭാതത്തെ തുടിപ്പിക്കുന്നു. കിനാവിന്റെ ചില്ലകൾ തോറും തണുപ്പിന്റെ നേർത്ത പച്ചവിരിപ്പുകൾ. കായലിൽ പതിയുന്ന കാറ്റിന്റെ കണ്ണുകളിൽ നിന്റെ നീല മൗനത്തിന്റെ ആഴമറിയുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം പ്രണാമം എന്ന ചിത്രത്തിലെ ഗാനം. രചന ഭരതൻ, സംഗീതം ഔസേപ്പച്ചൻ. കെ എസ് ചിത്ര ആലപിച്ച ഗാനം ആവശ്യപ്പെടുന്നു മേളാവൂരിൽ നിന്നും മധുസൂദനൻ നായർ.

എന്റെ ഈ മനം ഞാൻ എവിടെയാണെന്ന് ഒളിപ്പിച്ചു വയ്ക്കുക. നിന്റെ ഹൃദയനീലിമയിൽ പ്രിയെ, എന്റെ ഈ ചെറിയ മാനസം കൂടി നീ സൂക്ഷിച്ചു വയ്ക്കുമോ? പ്രണയമുരളിയിൽ എനിക്ക് കൂടിയൊരു തരളരാഗം നീ കരുതി വച്ചേക്കുമോ? ഭരതൻ രചിച്ച ഔസേപ്പച്ചൻ ഈണം പകർന്ന ഗാനമാണ് വീണ്ടും. ചിത്രം ചിലമ്പ്. ആലാപനം കെ ജെ യേശുദാസും എൻ ലതികയും ചേർന്ന്. ഗാനം ആവശ്യപ്പെടുന്നു ഉഴമലയ്ക്കൽ നിന്നും ആരതി, മായ, ലക്ഷ്മി, സുചിത്ര തുടങ്ങിയവർ.

ഒരു മയക്കത്തിന്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ കേൾക്കാം. ചൂണ്ടുപലകയിൽ നിന്നും മാധവൻ, കൃഷ്ണകുമാർ എന്നിവർ ആവശ്യപ്പെടുന്ന നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിലെ ഗാനം. ആലാപനം പി ജയചന്ദ്രനും കെ എസ് ചിത്രയും ചേർന്ന്, രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം കണ്ണൂർ രാജനും.

സഹയാത്രികരൊക്കെ ഇറങ്ങുന്ന താവളം, വെളിച്ചം ബഹളമുണ്ടാക്കുന്ന വേളകൾ, അവധി തീർന്നെത്തുവാൻ കാത്തിരിക്കാമെന്നോതി ഒടുവിൽ അവനും വന്ന് യാത്ര ചോദിക്കുന്നു. തീവണ്ടി പോകുന്നു. പ്രത്യാശയോടെ ഞാൻ നിൽക്കുന്നു. നീ തിരിഞ്ഞൊന്ന് നോക്കിയോ? ചുണ്ടിലൊരു നേർത്ത മന്ദഹാസം തെളിഞ്ഞുവോ? ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനം. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേ ബച്ചൻ, ചിത്രം ദിനരാത്രങ്ങൾ. ഗാനം ആവശ്യപ്പെടുന്നു പുല്ലമ്പാറ നിന്നും രജനീഷ്, ഗ്രീഷ്മ, സരയു തുടങ്ങിയവർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: യവനകഥകളുടെ സാങ്കല്പിക ആകാശങ്ങളിലൂടെ അലഞ്ഞു നടന്ന ഒരു കൗമാരകാലം. ഭാരതീയ ഇതിഹാസങ്ങളെക്കാൾ എന്തുകൊണ്ടോ കൂടുതൽ ഇഷ്ടം യവനകഥകളോട് തോന്നി. ഇന്നും അതെ. അശ്വത്ഥാമാവിനേക്കാൾ ഇഷ്ടം തോന്നുന്നത് ഈഡിപ്പസിനോട് തന്നെ. ഇന്ദ്രനേക്കാൾ കൂടുതൽ കൂറ് എന്തുകൊണ്ടോ സ്യൂസിനോടായിരിക്കുന്നു. അഫ്രോഡിറ്റി അന്നേ എന്റെ ഹൃദയം കീഴടക്കി കഴിഞ്ഞു. എനിക്ക് തോന്നിയിട്ടുള്ളത് അവളുടെ ഏറ്റവും നല്ല കാമുകൻ ഞാനാണെന്നാണ്. മറ്റാരും. എന്തിന്, ഡൈനീഷ്യസ് പോലും അഫ്രോഡിറ്റിയെ ഇത്രമേൽ ആരാധിക്കാൻ വഴിയില്ല തന്നെ. എന്നാലും ഡൈനീഷ്യസിനോട് എക്കാലവും ഒരു പ്രത്യേക ആരാധനയുണ്ട്. വീഞ്ഞിന്റെ ദേവൻ, എന്നിട്ടും ഒരു നുള്ളു വീഞ്ഞ് സേവിക്കാത്തയാൾ. എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? യവനകഥകളിലെ നായികയെ സ്വപ്നം കൊണ്ടുറങ്ങിയ കൗമാരങ്ങളിലേക്ക് പിന്നെയും എത്രയോ പേർ. മഞ്ഞിലെ വിമലയെ എനിക്കും ഇഷ്ടമായിരുന്നു. പക്ഷെ അവൾക്ക് എന്നേക്കാൾ എന്തുകൊണ്ടോ സുധീർ കുമാർ മിശ്രയെയായിരുന്നു ഇഷ്ടം. കാമുകീഭാവമുള്ള കഥാപാത്രങ്ങളെ അറിയാതെ മനസ്സുകൊണ്ട് പ്രണയിച്ചു പോയത് എന്തുകൊണ്ടാവും? ഏകാന്തതയുടെ പട്ടുനൂൽ കൊണ്ട് ഞാൻ കെട്ടിയുണ്ടാക്കിയ വള്ളിക്കുടലുകൾക്കുള്ളിൽ ക്ഷണിക്കാതെ വന്നെത്തിയവർ ഹീര, അഥീന, ഗാല, ഡോസിമോൺ, ആർട്ടമിസ്, ഇയോസ്, ഹൃദയത്തിന്റെ ചില്ലകളിൽ ചേക്കേറിയ വസന്തചാരുതകൾ, നിത്യപ്രണയിനികൾ. മരണത്തിന് എന്തിനേയും കൊണ്ടുപോകാനാകും. ഇലകളെ, പൂക്കളെ, പുഴകളെ, മലകളെ, മനസ്സിന്റെ ആഴങ്ങളിൽ അഗാധമായി പതിഞ്ഞുപോയ സൗഹൃദങ്ങളെയൊക്കെ അത് കൊണ്ടുപോകുമായിരിക്കും. പക്ഷേ വിന്ധ്യഹിമാലയങ്ങൾക്കിടയിൽ മന്ദമാരുത ഹൃദ്യതയോടെ കളിയാടിയ പാർവതി പരമേശ്വര പ്രണയത്തിനെ കൊണ്ടുപോകാൻ മരണത്തിന്റെ കരങ്ങൾക്ക് കെൽപ്പില്ല തന്നെ. പ്രണയത്തിന്റെ കുങ്കുമവർണ്ണ സുശോഭിതമായ കാൽപ്പനിക സൗന്ദര്യത്തിന്റെ ആരാമ സൗഭഗങ്ങളിലൂടെ ഇന്നും മനസ്സിലയം കൊള്ളുന്നു. മാമ്പൂക്കൾ കൊഴിഞ്ഞു വീഴുന്ന ചാരുത, ഓർമ്മകൾ പുളകിതമായി പൂത്തു നിൽക്കുമ്പോൾ മാനത്ത് നിന്ന് പൊഴിയുന്ന മഞ്ഞുകണങ്ങൾ, അവ്യക്തമായ ചിത്രങ്ങൾ പോലെ ചേതോഹരമായി കൺമുന്നിൽ വന്നു പോകുന്ന ഛായകൾ, യവനഹൃദയങ്ങൾ. എല്ലാവർക്കും പിന്നിൽ ഒന്നുമറിയാത്തവളെ പോലെ നിന്ന് കടക്കണ്ണിൽ കള്ളച്ചിരിയുമായി അവൾ, അഫ്രോഡിറ്റി. എന്തൊരു ഭംഗി, എന്തൊരു ദൃശ്യചാരുത! ചേതോഹരമായ മിഥ്യാക്കാഴ്ചകളുടെ ഈ സമ്മോഹനത ഇഷ്ടം.

സായന്തന സൂര്യന്റെ ചെങ്കതിരുകളേറ്റ് ചുവന്ന കവിൾത്തടങ്ങളുള്ള ഹീര. ഹീരഭൂമിയാണ്, ഹരിതയാണവൾ, ഹൃദയാണവൾ. നൃത്തവിലോലയായ അവളുടെ പദചലനങ്ങളിൽ പുഷ്പസഞ്ചയങ്ങൾ പുളകിതമാകുന്നു. പ്രമദഗാനനങ്ങളിൽ ഗന്ധർവന്മാരും കിന്നരന്മാരും പുതിയ ഗാനങ്ങൾ മീട്ടുന്നു. നിലാവ് പൂത്തിറങ്ങുന്ന അവളുടെ കണ്ടടങ്ങളിൽ ഞാൻ എന്റെ കിനാവുകൾ കണിവയ്ക്കുന്നു. ഹീര, പ്രിയപ്പെട്ടവളെ, പ്രണയത്തിന്റെ ലാവണങ്ങളിൽ നീ നിത്യസുരഭലയാകുന്നു. നിന്റെ കാലടികളിൽ ഞാൻ നട്ടുനനച്ചു വളർത്തിയ സൂര്യകാന്തികൾ, യവനസാഗര വീചികൾ പോലെ നേർത്ത കാറ്റിൽ ഉലാവുന്ന പീതവസന്തം, നിന്റെ മുടിനാരുകളിൽ ഞാൻ ചാർത്തിയ ചെമ്പകമലരിന്റെ ചിത്രകിരീടം. ഹീര, ഹിമകമലങ്ങൾ കാന്തിമത്തായ നിന്റെ മെയ്യഴകിൽ ഞാൻ എന്റെ മിഴിമുത്തുകൾ പണയം വയ്ക്കുന്നു. നീർത്തടാകങ്ങളിൽ നീന്തി തുടിക്കുന്ന പൊന്നരയന്നങ്ങളുടെ പെൺമാനസങ്ങളിൽ അസൂയയുടെ നെയ്യാമ്പലുകൾ വിടരുന്നത് നീ കാണുന്നുവോ? ഹീര, യവനകഥകളിലെ കടലാസുകളിൽ വിരിയുന്ന അക്ഷരപ്പൂക്കൾ കൊണ്ട് അളന്നെടുക്കാവുന്ന കഥാപാത്രമല്ല നീ. പ്രണയത്തിന്റെ പുഷ്പപാത്രങ്ങളിൽ സർവസുഗന്ധിയായി വിടർന്നു വിലസി നിൽക്കുന്ന കായാമ്പൂവിനെയാണ് എന്തുകൊണ്ടോ എപ്പോഴും നീ ഓർമ്മിപ്പിക്കുന്നത്. അത്രമേൽ നിത്യഹരിതയായി നീ എന്റെ മനോതടങ്ങളിൽ നിറഞ്ഞുന്മാദമാകുന്നു. ഉയരിനെ തൊടും വിധം ഹർഷോന്മാദമായി നിന്റെ ഈ നിതാന്തമായ സാന്നിധ്യം ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

ആകാശത്തു നിന്ന് പൂക്കൾ വീഴുന്നു. പ്രപഞ്ചത്തിന്റെ ഏതോ ഇടനാഴിയിൽ വെച്ച് ഞാൻ ആൻഡ്രോമീഡയെ കിനാവ് കാണുന്നു. അവളുടെ കണ്ണുകളിൽ ആകാശഗംഗയുടെ പ്രതിബിംബം, നെറ്റിയിൽ ഞാൻ കുറിച്ചിട്ട കവിതയുടെ പ്രകാശം. നഷ്ടപ്പെട്ടു പോകുന്ന ചെമ്പകത്തേക്കാൾ നിധി പോലെ സൂക്ഷിച്ചു വെക്കാൻ പോകുന്ന നീലാംബരിയെയാണ് എനിക്കിഷ്ടം.

പ്രണയമേ, പ്രകാശമേ, ഹൃദയ തടങ്ങളിൽ നീ ഉണർത്തുമേ നിത്യവിസ്മയ കൗമുദീകാന്ത ചന്ദങ്ങളിൽ ഞാൻ അലിഞ്ഞു ചേരുന്നു. ഹൃദയത്തെ പുളകമണിയിക്കുന്ന ആ നക്ഷത്ര നിലാമഴയിൽ ഞാൻ എന്നെ മറന്നു നനയുന്നു. പ്രണയമേ, പ്രകാശമേ, ഹൃദയ തടങ്ങളിൽ നീ ഉണർത്തുമേ നിത്യവിസ്മയ കൗമുദീകാന്ത ചന്ദങ്ങളിൽ ഞാൻ അലിഞ്ഞു ചേരും പോലെ, പ്രാണനും പ്രണയവും ഒന്നാകുന്ന പോലെ. ആനന്ദധാരയിൽ ഇങ്ങനെ അലിഞ്ഞു ചേരുവാൻ എന്തുകൊണ്ടോ ഇഷ്ടം, അത്രമേലിഷ്ടം.

അർത്ഥനിമീലിതമായ കണ്ണുകൾ, അശ്രുകൊണ്ടെഴുതുന്ന കവിതകൾ, ദുഃഖിതേ നീ കാണും ദിവാസ്വപ്നങ്ങളിൽ, നിഴലുകൾ ചൂഴ്ന്നു നിൽക്കുമ്പോഴും പുകമറയിലെന്ന പോൽ ഞാൻ കാണും അനവധ്യ സുന്ദര സുകുമാരമായ ആ വർണ്ണചിത്രം ആരുടേതാകുന്നു. പ്രണയത്തിൻ്റെ നീലോൽപ്പലങ്ങളാൽ പൂമാരി കൊണ്ട് അഭിഷേകം ചെയ്തു നിൽക്കും തിസ്യൂസിനെ ഞാൻ കാണുന്നു. ഒരു തീർത്ഥസ്പർശം പോലെ അധീന നീ എൻ്റെ സ്വപ്നവേഗങ്ങളിൽ മിന്നൽ പിണറുകൾ പായിക്കുന്നു. അതിൻ്റെ മാസ്മരമന്ദഹാസങ്ങളിൽ ഏഴ് നിറങ്ങളിൽ ഏത് നിറമായി നിറയണം നിന്റെ ആത്മഹൃദങ്ങളില്ലെന്നോർത്ത് പ്രണയരാഗമഴയായി നിറഞ്ഞു പെയ്യുന്ന തിസ്യൂസ് ഞാൻ തന്നെയാണ് എന്നെനിക്ക് തോന്നുന്ന നിമിഷാർത്ഥങ്ങൾ. അധീന നിന്റെ കണ്ണുനീരിന് കസ്തൂരിയുടെ ഗന്ധം. കൽത്താമരകൾ പോലും അതിൻ്റെ വശ്യതയിൽ പൂത്തുലഞ്ഞു പോകുന്നു. യവനകഥയിലെ കണ്ണുകാരമേ അധീന, ധീരവും നൂതനവുമായ നിന്റെ നിലപാടുകൾ, ഒപ്പം അതിനോടലിഞ്ഞുന്മത്തമാകുന്ന പ്രണയവും ഇഷ്ടം, അത്രമേലിഷ്ടം.

നിലാവിൽ മുട്ടച്ചിക്കുന്നിന്റെ മുകളിൽ ആകാശം നോക്കിയിരുന്ന രാത്രികളിൽ കറുപ്പും വെളുപ്പും മേഘങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്തു പോകുന്ന കുതിരകൾ, വെളുത്ത കുഞ്ചിരോമങ്ങൾ കാറ്റിലുലാവുന്നു. ഏറ്റവും മുന്നിൽ ഏവരെയും നയിച്ചുകൊണ്ട് ഒറ്റക്കൊമ്പുള്ള യൂണിക്കോൺ, അവന്റെ കാലുകൾക്ക് അസ്ത്രവേഗം, കണ്ണുകളിൽ അഭിമാനത്തിന്റെ മെല്ലാട്ടങ്ങൾ. ചാട്ടവാറിനു പകരം ചാരുതയാർന്ന ചാമരങ്ങൾ വീശിക്കൊണ്ട് അവന്റെ മേലിരുന്ന് സവാരി ചെയ്യുന്ന ആർട്ടമിസ്, എന്തരഴക്! അക്ഷീണമായ അശ്വസഞ്ചാരങ്ങളിൽ ഗ്രീസിന്റെ മുഴുവൻ സംസ്കാരവും തുടിച്ചു നിൽക്കുന്നു. ഈ പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാസാരങ്ങളെന്ന് കവി പറഞ്ഞത് മുട്ടച്ചിക്കുന്നിന്റെ മുകൾ പരപ്പിൽ പ്രതിബിംബിക്കുന്നത് പോലെ. ആർട്ടമിസ് ഒരു പ്രണയപര്യായമല്ല, പകരം വയ്ക്കാനാവാത്ത ഭരണ നിപുണതയുടെ പ്രതീകമായി അവൾ ഒരു സംസ്കാരത്തിൽ പാദങ്ങൾ ഉറപ്പിക്കുന്നു. ഗ്രീസ് അവളുടെ വാക്കുകൾക്ക് കാതോർക്കുന്നു. അവളുടെ പദചലനങ്ങൾ ഗ്രീക്കിന്റെ മണ്ണിന് പുളകം കൊള്ളിക്കുന്നു. ദേവഗണങ്ങൾ കൂപ്പുകൈകളുമായി അവളെ വരവേൽക്കുന്നു. മേഘങ്ങളിൽ നിന്ന് അവൾക്കു വേണ്ടി പറന്നുവരുന്ന പെഗാസസ്, കടലിലും കരയിലും ആകാശത്തിന്റെ അപാരതകളിലും അവളെയും കൊണ്ട് പറക്കുന്ന യൂണിക്കോൺ, ഒരു സംസ്കാരം മുഴുവൻ ചേർന്ന് ഒരൊറ്റ മനസ്സായി ആർട്ടമിസ്.

ഒലിവുമരത്തിന്റെ ചില്ലകളിൽ മഞ്ഞ് കാഴ്ചകിടക്കുന്ന കാഴ്ചയുടെ അസാധ്യമായ ഉദാത്തത. ലോഞ്ചിനസ് ഇത് കണ്ടു കാണാൻ സാധ്യതയില്ല. കണ്ടിരുന്നെങ്കിൽ സബ്ലൈം എന്ന വാക്കിന് ഉദാഹരണമായി ഈ കാഴ്ചയുടെ നിർലോഭതയെ ഒരു മടിയും കൂടാതെ അയാൾ സ്വീകരിച്ചേനെ. അത്ര കണ്ട് ചാരുതയാർന്ന സമ്മോഹനത. കാഴ്ചയുടെ സാഗരപ്പരപ്പുകൾ ആ സമ്മോഹനത കൊണ്ടും അവസാനിക്കുന്നില്ല. ഒലിവുമരങ്ങൾക്കിടയിൽ നഗ്നതയുടെ അനിതര സാധാരണമായ അഴകിന്റെ മാസ്മരികതയിൽ അലിഞ്ഞു ചേർന്ന് അത്യുദാത്തമായ കമനീയതയുടെ വെൺപ്രതീകം പോലെ അവൾ ഏകതാരയുടെ കമ്പികൾ മീട്ടി ഹെസ്റ്റിയാരാഗമാലികകൾ കൊണ്ട് ഒരു വീട് പണിയുന്നു. സന്തോഷമുള്ള വീട്, സമാധാനമുള്ള വീട്, ആരും പരിഭവിക്കാത്ത വീട്, വഴക്കില്ലാത്ത വീട്, വസന്തം മാത്രം വിരുന്നു വരുന്ന വീട്, വാക്കുകൾ ചിത്രശലഭങ്ങളായി പൂത്തു നിൽക്കുന്ന വീട്. വീടിന്റെ ദേവതയെ, ദേവചാരുതയെ, ഹെസ്റ്റിയ, പൂക്കൾ കൊണ്ട് ഞാനുണ്ടാക്കിയ എന്റെ കൂട്ടിൽ നിനക്ക് സ്വാഗതം. ഒറ്റക്കമ്പി നാദം കൊണ്ട് നീ എന്റെ കൂടിനെ സംഗീത സാന്ദ്രമാക്കുക. സന്തോഷത്തിന്റെ ഇലകൾ തുന്നി നീ അതിനെ ഒരു വള്ളിക്കുടിലാക്കുക. പനിനീരിറ്റുന്ന പൂക്കൾ വിതറി നീ അതിനെ സമാധാനത്തിന്റെ ലാവണമാക്കുക. ആനന്ദത്തിന്റെ കമ്പളം കൊണ്ട് നീ അതിനെ മൂടുക. ഞാനിവിടെ എന്റെ സർഗലാവണ്യ സങ്കല്പ മധുരിമയിൽ അലിഞ്ഞു ചേർന്നിടട്ടെ. അതിന്റെ നാദധാരകൾ ചുറ്റും പ്രതിധ്വനിക്കുമ്പോൾ ഹെസ്റ്റിയ ഇഷ്ടം, അത്രമേലിഷ്ടം.

ഗ്ലാസിൽ കുടഞ്ഞിട്ട പൗഡറോ അങ്ങനെയൊക്കെ പലതായി തോന്നുന്ന നിമിഷങ്ങൾ, ഒന്നിനെ തന്നെ പലതായി നിനയ്ക്കുന്ന അലങ്കാരത്തിൻ്റെ പേര് മലയാളം ക്ലാസ്. ഓർമ്മകളിൽ ഇന്ദിര ടീച്ചർ നിറയുന്നു. വ്യതിരേകമെന്നാണ് അലങ്കാരത്തിന് പേര്. ഗ്രീസിൻ്റെ ദേവതമാർ വ്യതിരേകങ്ങളാണത്രേ. സുരാസുരകൾ വന്ദിക്കും പ്രാമാണികത, കവീശ്വരന്മാർ വാഴ്ത്തും കാൽപ്പനികത, ശക്തിസ്വരൂപികളായ കഥാപാത്രങ്ങൾ. വായിക്കുംതോറും കഥാപാത്രങ്ങളാണെന്ന് തോന്നാത്ത വിധമുള്ള യാഥാർത്ഥ്യ ബോധം, ഇതിനെയാണോ ശക്തിസാർ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞു പഠിപ്പിച്ചു തന്നത്? ദേവതമാരെ മനുഷ്യരായി കാണാനുള്ള പ്രവണത, അവരെ മാത്രമല്ല ഏതൊന്നിനെയും അങ്ങനെ കാണാനുള്ള വ്യഗ്രത മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്നു അത്രേ. പേഴ്സോണിഫിക്കേഷൻ ക്ലാസ്സിലേക്ക് ഒരു ടൈം ട്രാവൽ സാധ്യമാകുമോ? ഒരിക്കൽ കൂടി ശക്തിസാറിൻ്റെ ക്ലാസ്സിലിരിക്കാൻ. ചിറകടിച്ചു പറക്കുന്ന പെഗാസസിനെക്കുറിച്ചും അറിയാതെ ജനനീയെ പരിണയിച്ച യവനതരുണനെക്കുറിച്ചും യൂണിക്കോണിൻ്റെ മിന്നൽ വേഗത്തെക്കുറിച്ചും ഒന്നുകൂടി കേൾക്കാൻ കൊതിയാകുന്നു. ഇലക്ട്ര ക്ലാസ്സിൽ അവതരിക്കുന്നു. എല്ലാവരെയും പ്രലോഭിപ്പിച്ചുകൊണ്ട് അഫ്രോഡിറ്റി മുൻനിരയിലെ ഡെസ്കിൽ വന്നിരിക്കുന്നു. അതിമനോഹരമായ കയ്യക്ഷരമുള്ള ചന്ദ്രനെ നോട്ടുബുക്ക് വാങ്ങി നോക്കി ഹീര പകച്ചു നിൽക്കുന്നു. ഹരിതാഭമായ അവളുടെ നീളൻ കുപ്പായത്തിൽ നിറയെ പെൺതൂവൽ ചാർത്തുകൾ. കഥകളിൽ നിന്ന് ഉപകഥകളിലേക്കും അവിടെ നിന്ന് കഥാസരിത്സാഗര സംഗമങ്ങളിലേക്കും ശക്തിസാർ ഞങ്ങളെ കൊണ്ടുപോവതെങ്ങ് ഇരുളടഞ്ഞ ഭൂതകാല ഗഹരങ്ങളിലേക്കല്ല, ഇന്ദ്രനീലിമ ചാർത്തി ഒരുങ്ങി നിൽക്കും മാനവ മനോരഥങ്ങളിലേക്ക്. യാത്രകൾ, കുടമ്പടിയൊച്ചകൾ ഇഷ്ടം, അത്രമേലിഷ്ടം.

മൊട്ടച്ചിക്കുന്നിന്റെ മുകൾ പരപ്പിൽ ഒട്ടും വലുതല്ലാത്ത ഒരു ജലാശയമുണ്ട് ഞങ്ങളുടെ മാനസ സരോവരം. അവിടെ നിന്ന് നിറഞ്ഞു തുളുമ്പുന്ന വെള്ളം പാറക്കെട്ടുകളിൽ തട്ടിത്തെറിച്ച് പതഞ്ഞ് താഴേക്കൊഴുകി വരും. അതായിരുന്നു ഞങ്ങളുടെ നയാഗ്ര. താഴെ വീഴുന്ന വെള്ളം സ്ഫടിക തുല്യമായി വെള്ളാരങ്കല്ലുകൾ നനച്ചുകൊണ്ട് പരന്നൊഴുകും. ഇത്രയും നിർമ്മലമായി വെള്ളമൊഴുകുന്ന കാഴ്ചയുടെ കമനീയത ഞാൻ മറ്റൊരിടത്തും കണ്ടിട്ടില്ല. അത്രയേറെ സുതാര്യമായ ജലപ്രവാഹം. ഇതിനെയാണ് നിർച്ചരി എന്ന് വിളിക്കുന്നത്. തോടുകളോ ചാലുകളോ അല്ല, നദികളോ പുഴകളോ അല്ല, നിർച്ചരികൾ ഭൂമിയിലെ മറ്റൊരത്ഭുതമാണ്. ചവിട്ടിക്കടന്നു പോകാം, അങ്ങനെ പോയാലും അവ കലങ്ങുകയില്ല. ടെലിമയുടെ നിത്യപ്രവാഹം. അറ്റ്ലാന്റയുടെ മനസ്സ് നിർച്ചരി പോലെ നിഷ്കളങ്കമാണത്രേ. അവൾ ആരെയും ചതിക്കില്ല, പക്ഷേ ആരും അവളെ ചതിക്കും. എത്ര ചതിക്കപ്പെട്ടാലും അവളുടെ നിഷ്കളങ്കതയ്ക്ക് ഭംഗം വരികയില്ല. അതേക്കാൾ നിഷ്കളങ്കത നിലാവിന് പോലും അവകാശപ്പെടാനില്ലത്രേ. അതിനേക്കാൾ നിർമ്മലത ഒരു മഞ്ഞുതുള്ളിക്ക് പോലും ഉണ്ടാകാനിടയില്ലത്രേ. ആ നിഷ്കളങ്കതയുടെ മൂർത്ത മാനസം അറ്റ്ലാന്റ ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

ഗ്രീസിന്റെ വശ്യവചസ്സുകൾ, ദേവതാരാമങ്ങൾ, ആഗ്രഹങ്ങളുടെ അനന്തതയിൽ ഗ്രീക്കിന്റെ ചെമ്മൺപാതകളിലൂടെ നടക്കാനേറെ ഇഷ്ടം. സ്വപ്നങ്ങളുടെ മേഘച്ചിറകുകൾ അല്ലെങ്കിൽ മത്സ്യരൂപമായി മാറി കടലിനഗാധതകളിലൂടെ ഊളിയിട്ട് കടലുകൾ ഏഴും കടന്ന് ഗ്രീക്കിന്റെ ആത്മാവ് തേടിയ ഒരു യാത്ര. ഗ്രീക്കൊരു ഭാഷയാണ്, അതൊരു സംസ്കാരമാണ്, ആർക്കും ഇഷ്ടം തോന്നുന്ന സംസ്കാരം. ദേവാലയങ്ങൾ, സാംസ്കാരിക സമുച്ചയങ്ങൾ, കലാദേവതകൾ, തത്വശാസ്ത്ര കളരികൾ, ശാസ്ത്രത്തിൻ്റെ സമതല ഭൂമികകൾ, ആഴവും പരപ്പുമാർന്ന അദ്വിതീയമായ ഒരു ശാദ്വല ഭൂമി, ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

അത്രമേൽ ഇഷ്ടം. അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് എൽആർ മധുജൻ. കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. കൂട്ടായണി മൂട്ടിലാണ്. സദാശിവൻ മാമൻ എന്നൊരാളുണ്ടായിരുന്നു. ഒറ്റയ്ക്കായിരുന്നു ജീവിതം. അധികം അങ്ങനെ പുറത്തിറങ്ങിയൊന്നുമില്ല. ആരോടും വലിയ കമ്പനിയൊന്നുമില്ല. സ്വയം കമ്പനി അടിച്ച് ജീവിക്കുന്ന ആളെന്നായിരുന്നു സദാശിവൻ മാമനെ കുറിച്ച് മാധവി അമ്മൂമ്മ പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരാൾക്ക് ഒറ്റയ്ക്ക് കമ്പനി അടിച്ച് ജീവിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ശരിയാണ്, ഒരു മനുഷ്യൻ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ സമൂഹം പലപ്പോഴും രണ്ട് നിഗമനങ്ങളിൽ ഒന്നിലാണ് എത്തിച്ചേരുന്നത്. ഒന്നുകിൽ അയാൾ അഹങ്കാരിയാണ്, അല്ലെങ്കിൽ ആളുകളെ ഇഷ്ടമില്ലാത്ത, അടുപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. എന്നാൽ ഏകാന്തതയെ ഇഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ടല്ലോ. അവർ സമൂഹത്തിൽ നിന്ന് ഓടിയൊളിക്കുന്നവരല്ല, മറിച്ച് അവരവരുടെ ഉള്ളിലെ ലോകവുമായി സൗഹൃദം സ്ഥാപിക്കുന്നവരാണ്. അവർ ആളുകളെ വെറുക്കുന്നില്ല. അവർക്ക് ആളുകളുടെ സാന്നിധ്യം ആവശ്യമാണ്. എന്നാൽ അവരുടെ സന്തോഷവും സമാധാനവും പൂർണമായും മറ്റുള്ളവരുടെ അംഗീകാരത്തെ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നത് എന്നതു മാത്രമാണ് അവരുടെ പ്രത്യേകത. ഒറ്റയ്ക്കായിരുന്നപ്പോഴും ഒരുമിച്ചു തന്നെ നാം നമ്മളെ കണ്ടു. ഏകാന്തമായിരുന്നില്ല അപ്പോഴൊന്നും നമ്മൾ ഒന്നായി ഒഴുകിയ പുഴകളല്ലേ എന്ന് കവി. ഒറ്റയ്ക്കാകാതിരിക്കുക എന്ന അവസ്ഥയെ പലരും തെറ്റായി ഏകാന്തതയുടെ വേദനയുമായി കൂട്ടിക്കലർത്തുന്നു. എന്നാൽ സോളിറ്റ്യൂഡ് എന്നതും ലോൺലിനെസ് എന്നതും രണ്ടു തരം അനുഭവങ്ങളാണ്. ലോൺലിനെസ് അഥവാ ഒറ്റപ്പെടൽ എന്നത് മറ്റുള്ളവരുമായി വേണ്ടത്ര ബന്ധമില്ലെന്ന തോന്നലിൽ നിന്നുണ്ടാകുന്ന വേദനയാണ്. എന്നാൽ സോളിറ്റ്യൂഡ് അഥവാ ഏകാന്തത എന്നത് സ്വമേധയാ തിരഞ്ഞെടുക്കുന്ന ശാന്തമായ ഒറ്റയ്ക്കിരിക്കലാണ്. ഒരാൾ നൂറുകണക്കിന് ആളുകൾക്കിടയിൽ നിന്നുകൊണ്ട് പോലും ഒറ്റപ്പെട്ടതായി അനുഭവപ്പെടാം. അതേസമയം മറ്റൊരാൾ ഒരു മുറിയിൽ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് സമാധാനവും സന്തോഷവും അനുഭവിക്കാം. ഈ വ്യത്യാസം തിരിച്ചറിയാത്തതാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ തെറ്റിദ്ധാരണകളിൽ ഒന്ന്. ഏകാന്തതയെക്കുറിച്ചുള്ള സമീപകാല ഗവേഷണങ്ങൾ വളരെ കൗതുകകരമായൊരു കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. ഒറ്റയ്ക്കുള്ള സമയം ആസ്വദിക്കാൻ കഴിയുന്ന വ്യക്തികൾക്ക് പൊതുവെ മികച്ച വികാര നിയന്ത്രണ ശേഷി ഉണ്ടാകാറുണ്ട്. അതായത് അവരുടെ എല്ലാ ആശങ്കകളും ഭയങ്ങളും അസ്വസ്ഥതകളും കൈകാര്യം ചെയ്യാൻ മറ്റൊരാളെ നിരന്തരം ആശ്രയിക്കേണ്ട ആവശ്യമില്ല. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ഉടനെ ഫോണെടുത്ത് ആരെങ്കിലും വിളിക്കുകയോ സോഷ്യൽ മീഡിയയിൽ അംഗീകാരം തേടുകയോ ചെയ്യാതെ സ്വന്തം വികാരങ്ങളോട് ഇരുന്ന് സംസാരിക്കാൻ അവർക്ക് കഴിയും. ഈ കഴിവ് ജീവിതത്തിലെ നിരവധി വെല്ലുവിളികളെ കൂടുതൽ പക്വതയോടെ നേരിടാൻ അവരെ സഹായിക്കുന്നു. ചില പഠനങ്ങൾ കാണിക്കുന്നത് ഏകാന്തത മനസ്സിന്റെ ഉത്തേജന നില കുറയ്ക്കുകയും നാഡീ വ്യവസ്ഥയെ ശാന്തമാക്കുകയും ചെയ്യുന്നു എന്നാണ്. അതായത് ഏകാന്തത പലർക്കും ഒരു മാനസിക വിശ്രമ കേന്ദ്രം പോലെയാണ് പ്രവർത്തിക്കുന്നത്.

പലരും കരുതുന്നത് പോലെ ഏകാന്തതയെ ഇഷ്ടപ്പെടുന്നവർ എല്ലാം അന്തർമുഖരായ ആളുകളാണെന്നില്ല. സമീപകാല ഗവേഷണങ്ങൾ കാണിക്കുന്നത് ഏകാന്തതയെ ആസ്വദിക്കാനുള്ള കഴിവും അന്തർമുഖതയും തമ്മിൽ നേരിട്ടുള്ള ബന്ധം നിർബന്ധമല്ല എന്നതാണ്. ചില ബഹിർമുഖർ പോലും ദിവസത്തിൽ കുറച്ചു സമയം ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. കാരണം അത് അവരുടെ മനസ്സിന് പുനഃക്രമീകരണത്തിനുള്ള അവസരം നൽകുന്നു. യഥാർത്ഥത്തിൽ ഏകാന്തതയെ ആസ്വദിക്കാൻ കഴിയുന്നവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ വ്യക്തിത്വമല്ല, മറിച്ച് അവരുടെ സ്വയം നിയന്ത്രണ ശേഷിയും ആന്തരിക സുരക്ഷിതത്വ ബോധവുമാണ്. ഇവിടെയാണ് ബന്ധങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും രസകരമായ ചോദ്യമുയരുന്നത്. ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്കിരിക്കാനാകുന്നുണ്ടെങ്കിൽ അയാൾക്ക് മറ്റുള്ളവരുമായി ദീർഘകാല ബന്ധങ്ങൾ നിലനിർത്താൻ കഴിയുമോ? പലരും കരുതുന്നത് അതിന് വിപരീതമാണ്. എന്നാൽ നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സ്വന്തം കമ്പനി ആസ്വദിക്കാൻ കഴിയുന്നവർ പലപ്പോഴും കൂടുതൽ ഗുണമേന്മയുള്ള ബന്ധങ്ങളാണ് രൂപപ്പെടുത്തുന്നത് എന്നാണ്. കാരണം അവർ ബന്ധങ്ങളിലേക്ക് കടന്നു വരുന്നത് ആവശ്യകത കൊണ്ടല്ല, തിരഞ്ഞെടുപ്പ് കൊണ്ടാണ്. അവർക്ക് ആരെയെങ്കിലും വേണം എന്ന് നിർബന്ധമില്ല. അതിനാൽ അവർ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അത് ആ വ്യക്തിയെ യഥാർത്ഥത്തിൽ വിലമതിക്കുന്നത് കൊണ്ടാണ്. ഈ സ്വാതന്ത്ര്യം ബന്ധങ്ങളെ കൂടുതൽ ആരോഗ്യകരമാക്കുന്നു. ഒരു ഉദാഹരണം ചിന്തിക്കാം. കടുത്ത ഒറ്റപ്പെടൽ ഭയമുള്ള ഒരാൾ ഒരു ബന്ധത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ബന്ധത്തിന്റെ അടിത്തറ പലപ്പോഴും ഭയമായിരിക്കും. ഈ വ്യക്തി പോയാൽ ഞാൻ ഒറ്റയ്ക്കാകും എന്ന ആശങ്ക അവരെ ബന്ധത്തിൽ പിടിച്ചു നിർത്തുന്നു. എന്നാൽ ഏകാന്തതയെ ഭയപ്പെടാത്ത ഒരാൾ ബന്ധത്തിൽ തുടരുന്നത് ഒരു കാരണത്താൽ മാത്രമാണ്, അവിടെ തുടരാൻ അവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവരുടെ സ്നേഹവും സൗഹൃദവും കൂടുതൽ ബോധപൂർവം ആത്മാർത്ഥമാകുന്നു. അവർ ബന്ധത്തെ ഒരു രക്ഷാകവചമായി കാണുന്നില്ല, മറിച്ച് ജീവിതത്തെ കൂടുതൽ സമ്പന്നമാക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായിട്ടാണ് കാണുന്നത്. മറ്റൊരു പ്രധാന കാര്യം, ഏകാന്തതയെ സ്നേഹിക്കുന്നവർ സാധാരണയായി മറ്റുള്ളവരുടെ അതിർവരമ്പുകളെയും കൂടുതൽ ബഹുമാനിക്കുന്നു എന്നതാണ്. കാരണം അവർ സ്വന്തം വ്യക്തിപരമായ ഇടത്തിന്റെ മൂല്യം മനസ്സിലാക്കിയവരാണ്. ഒരാൾ ഉടനെ മറുപടി നൽകിയില്ല എന്ന് കരുതി പരിഭ്രാന്തരാകുകയോ എല്ലാ നിമിഷവും ശ്രദ്ധ ആവശ്യപ്പെടുകയോ ചെയ്യുന്ന പ്രവണത ഇവരിൽ കുറവായിരിക്കും. അവർക്ക് സ്നേഹമെന്നത് നിരന്തരമായ നിയന്ത്രണമല്ലെന്നും മറിച്ച് പരസ്പര സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്ന ഒരു ബന്ധമാണെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നിരുന്നാലും ഒരു കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട്. ആരോഗ്യകരമായ ഏകാന്തതയും സാമൂഹികമായ ഒറ്റപ്പെടലും ഒരുപോലെയല്ല. ഏകാന്തത നല്ലതാണ് എന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് ബന്ധങ്ങൾ ആവശ്യമില്ല എന്ന് ശാസ്ത്രം ഒരിക്കലും പറയുന്നില്ല. മനുഷ്യൻ അടിസ്ഥാനപരമായി ഒരു സാമൂഹിക ജീവിയാണ്. അർത്ഥവത്തായ സൗഹൃദങ്ങളും കുടുംബ ബന്ധങ്ങളും സാമൂഹിക പിന്തുണയും മാനസികാരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. യഥാർത്ഥ പ്രശ്നം ആളുകളില്ലാത്തതല്ല, അർത്ഥവത്തായ ബന്ധങ്ങളില്ലാത്തതാണ്. അതുകൊണ്ടാണ് ചിലർ ജനക്കൂട്ടത്തിനിടയിലും ഒറ്റപ്പെട്ടതായി അനുഭവപ്പെടുന്നത്.

സമീപകാല ഗവേഷണങ്ങൾ കാണിക്കുന്നത് ഏകാന്തത ഏറ്റവും ഗുണകരമാകുന്നത് അത് സ്വമേധയാ തിരഞ്ഞെടുക്കുമ്പോഴാണ്. നിർബന്ധിതമായ ഒറ്റപ്പെടൽ പലപ്പോഴും വിഷാദത്തിലേക്കും ഉത്കണ്ഠയിലേക്കും നയിക്കാം. എന്നാൽ വ്യക്തി സ്വയം തിരഞ്ഞെടുക്കുന്ന ഏകാന്തത മനസ്സിന് വിശ്രമവും സ്വാതന്ത്ര്യവും ആത്മബോധവും നൽകുന്നു. അതിനാലാണ് ചിലർ ഒരു നീണ്ട ദിവസത്തിന് ശേഷം ഒറ്റയ്ക്ക് നടക്കാൻ പോകുന്നത്, പുസ്തകം വായിക്കുന്നത്, സംഗീതം കേൾക്കുന്നത്, അല്ലെങ്കിൽ പ്രകൃതിയിൽ സമയം ചെലവഴിക്കുന്നത്. ആ സമയങ്ങളിൽ അവർ ലോകത്തിൽ നിന്ന് ഓടി ഒളിക്കുകയല്ല, മറിച്ച് സ്വന്തം ഉള്ളിലേക്ക് മടങ്ങുകയാണ്. സമൂഹം നമ്മെ പഠിപ്പിച്ചത് സന്തോഷം എപ്പോഴും മറ്റുള്ളവരുടെ സാന്നിധ്യത്തിലാണ് എന്ന ആശയമാണ്. എന്നാൽ ജീവിതം നമ്മെ പിന്നീട് പഠിപ്പിക്കുന്നത് മറ്റൊരു സത്യമാണ്. സ്വന്തം കമ്പനി ആസ്വദിക്കാൻ കഴിയാത്ത ഒരാൾക്ക് മറ്റുള്ളവരുടെ കമ്പനിയും പൂർണ്ണമായി ആസ്വദിക്കാൻ പ്രയാസമാണ്. കാരണം മറ്റുള്ളവരിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്ന സമാധാനം ആദ്യം നമ്മളിൽ തന്നെ ഉണ്ടായിരിക്കണം. സ്വന്തം നിശബ്ദതയെ ഭയക്കാത്തവർക്കാണ് മറ്റുള്ളവരുടെ നിശബ്ദതയും മനസ്സിലാക്കാൻ കഴിയുക. അതിനാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടമാണെങ്കിൽ അതിൽ കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല. അത് സാമൂഹിക പരാജയത്തിന്റെ ലക്ഷണമല്ല, ഒരുപക്ഷെ അത് നിങ്ങളുടെ മാനസിക പക്വതയുടെ സൂചനയായിരിക്കാം. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഏകാന്തതയെ സ്നേഹിക്കുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അവരുടെ നിശബ്ദതയെ അകൽച്ചയായി തെറ്റിദ്ധരിക്കരുത്. അവർ നിങ്ങളെ അവഗണിക്കുന്നതല്ല, മറിച്ച് അവർക്ക് ഒറ്റയ്ക്കും സന്തോഷമായി ജീവിക്കാനാകുമെന്നിരിക്കെ അവരുടെ ശാന്തമായ ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. സ്നേഹത്തിന്റെ ഏറ്റവും മനോഹരമായ രൂപങ്ങളിലൊന്ന് അതായിരിക്കാം. ആവശ്യം കൊണ്ടല്ല, തിരഞ്ഞെടുപ്പ് കൊണ്ട് ഒരാളോടൊപ്പം നിൽക്കുക. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത പ്രഖ്യാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വയനാട് കള്ളാടി ദുരന്തത്തിൽ മരണസംഖ്യ 6. കാണാതായവർക്കായി തെരച്ചിൽ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ദക്ഷിണ റെയിൽവേയുടെ ഓണം പ്രത്യേക ട്രെയിൻ സർവീസുകളിലേക്ക് റിസർവേഷൻ ആരംഭിച്ചു. മംഗലാപുരം, ചെന്നൈ, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് പ്രത്യേക സർവീസ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത പ്രഖ്യാപനം. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ ഓസ്ട്രേലിയ സഹകരണത്തിന്റെ ശക്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആണവോർജ്ജ മേഖലയിൽ ഇന്നൊപ്പുവച്ച സുപ്രധാന കരാറിലൂടെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യുറേനിയം വിതരണം സാധ്യമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓസ്ട്രേലിയൻ സർവകലാശാലകളുടെ ക്യാമ്പസുകൾ ഇന്ത്യയിൽ ആരംഭിച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിജ്ഞാന പങ്കാളിത്തത്തിന് പുതിയ അധ്യായം തുറന്നിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം ഇന്ത്യ ഓസ്ട്രേലിയ CEO ഫോറത്തിലും ശ്രീ നരേന്ദ്രമോദി പങ്കെടുത്തു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ബുധനാഴ്ച മന്ത്രിതല യോഗം ആരംഭിച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ച നടത്തിയിരുന്നു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. മണ്ണിടിച്ചിലിൽ വൻ നാശം വിതച്ച വയനാട് കള്ളാടി ദുരന്തഭൂമിയിൽ നിന്നും ഇന്ന് 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 6. ഇനിയും കണ്ടെത്താനുള്ളവർക്കായി തെരച്ചിൽ വ്യാപിപ്പിക്കുമെന്ന് രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്ന മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വ്യോമമാർഗം സ്വദേശത്തെത്തിക്കുമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു.
1: പക്ഷേ ഇന്ന് വെള്ളം തെളിയുകയും കുറച്ച് താഴുകയും ചെയ്തു. അതുകൊണ്ട് അത് കണ്ടെത്താൻ പറ്റി. രണ്ടാമത്തെ ബോഡി പുഴയിൽ തന്നെ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. പുഴയെ പരിശോധിക്കാൻ വേണ്ടിയുള്ള ഒരു ടീം 20 NDRF സംഘം പോയിട്ടുണ്ട്. ഈ പരിസരത്ത് പ്രത്യേക പരിശോധന നടത്താനുള്ള മാർഗനിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വൈത്തിരി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എൻബാം ചെയ്യാനുള്ള നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കും. അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നടപടികൾ ആരംഭിക്കും.
0: വയനാട് കള്ളാടിയിലെ ദുരന്തമേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തും മീനാക്ഷിപ്പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ശ്രീ പിണറായി വിജയനോടൊപ്പം ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലഹരിമരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനും എതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകളിലെ റിസർവേഷൻ ആരംഭിച്ചു. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട്, പാലക്കാട് വഴി ചെന്നൈയിലേക്ക് തിങ്കളാഴ്ചകളിലും ചെന്നൈയിൽ നിന്ന് പാലക്കാട്, എറണാകുളം, കോട്ടയം വഴി കൊല്ലത്തേക്ക് ബുധനാഴ്ചകളിലും തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ചെങ്കോട്ട വഴി താമ്പരത്തിന് ബുധനാഴ്ചകളിലും പ്രത്യേക സർവീസ് ഉണ്ടാകും. തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുന്നതിന് പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: വെള്ളിയാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശനിയാഴ്ച തൊഴിലിടങ്ങളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈഡേ നിർബന്ധമായും ആചരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. സ്ഥാപനങ്ങളുടെയും വീടുകളുടെയും ടെറസ്, റൂഫിന്റെ പാത്തി, ഓവർഹെഡ് ടാങ്കുകൾ എന്നിവിടങ്ങളിൽ കൊതുക് മുട്ടയിടാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേക ശ്രദ്ധ നൽകണം. കൊതുകുകടി ഏൽക്കാതിരിക്കാൻ സ്വയം സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിച്ചു വേണം ഉറവിട നശീകരണത്തിൽ ഏർപ്പെടാൻ. ശക്തമായ പനി, തലവേദന, ശരീരവേദന, ശരീരത്തിൽ തിണർപ്പുകൾ, ഛർദി, വയറുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനടി ചികിത്സ തേടണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരള പി എസ് സി പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി ആഭ്യന്തര വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും അന്വേഷണ റിപ്പോർട്ട് സമയബന്ധിതമായി സർക്കാരിന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ജില്ലയിൽ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. വൈദ്യുതി തൂണുകൾക്കും കേടുപറ്റി. ഇന്ന് വൈകുന്നേരം 5:30 വരെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. കോഴിക്കോട് മഴ ശക്തമായതിനെ തുടർന്ന് ചാലിയാറും ഇരുവഞ്ഞിയും ചെറുപുഴയും കരകവിയാൻ തുടങ്ങി. മാവൂർ, പെരുവയൽ, ചാത്തമംഗലം, കൊടിയത്തൂർ പഞ്ചായത്തുകളിലാണ് വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം ഏറെയുള്ളത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 2 പ്ലാറ്റ്ഫോമിന്റെ പഴയ കെട്ടിടം തകർന്നു വീണു. ആളപായം ഇല്ല. കാലവർഷം ശക്തമായതോടെ പാലക്കാട് ജില്ലയിലെ ഡാമുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയർന്നു. മലമ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: ഇന്നലെ ജില്ലയിൽ ശരാശരി 15 mm മഴയാണ് ലഭിച്ചത്. മണ്ണാർക്കാട് ഭാഗത്താണ് കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത്. ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ അലനല്ലൂർ കണ്ണംകുണ്ട് നിലമ്പതി പാലത്തിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. നെല്ലിയാമ്പതി ചുരം പാതയിൽ മരം വീണും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. മലമ്പുഴ പറച്ചാത്തി തോടിന് സമീപമുള്ള ഉന്നതിയിലെ 4 ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഇന്ന് രാവിലെ മുതലും ജില്ലയിലെ പലയിടങ്ങളിലും ശക്തമായ മഴയാണ് പെയ്യുന്നത്.
0: മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മേഖലയിൽ കനത്ത മഴ ലഭിച്ചതോടെ ചാലിയാർ പുഴയിലും പോഷകനദികളിലും ജലനിരപ്പ് ഉയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. വനത്തിനുള്ളിൽ മഴ കനത്തതോടെ ചാലിയാറിലേക്ക് വലിയ തോതിൽ വെള്ളം ഒഴുകിയെത്തുന്നുണ്ട്. കോട്ടയം ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്നു. പ്രശ്നപരിഹാരത്തിന് കർമ്മപദ്ധതി രൂപീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ശാസ്ത്രീയമായ പ്രതിരോധ മാർഗങ്ങളിലൂടെ ഒച്ചുകളുടെ വ്യാപനം തടയാനാണ് അധികൃതരുടെ നീക്കം. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് ഈ മാസം 19 തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സെപ്റ്റംബർ 16 വരെയാണ് വള്ളസദ്യ. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: 51 പള്ളിയോടങ്ങളാണ് സദ്യയിൽ പങ്കെടുക്കുക. വഴിപാട് വള്ളസദ്യയിൽ 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും വള്ളക്കാർ പാടിച്ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവങ്ങൾ വഴിപാടുകാർ വിളമ്പി നൽകുകയും ചെയ്യും എന്നതാണ് ആറന്മുള വഴിപാട് വള്ളസദ്യയുടെ പ്രത്യേകത. ഉത്രട്ടാതി ജലോത്സവം August 30 നടക്കും. September 4 അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക. 20 സദ്യാലയങ്ങൾ ഇക്കുറി ഉണ്ടാകും. KSRTC ബജറ്റ് ടൂറിസം വഴി എത്തുന്ന ഭക്തർക്ക് പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിലാകും സദ്യ സജ്ജീകരിക്കുക. ഇതിനുള്ള ബുക്കിംഗ് ആരംഭിച്ചു. ആറന്മുള boatrice.com എന്ന വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാം.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 567 നേട്ടത്തിൽ 77,071, നിഫ്റ്റി 177 നേട്ടത്തിൽ 24,059 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില പവന് 80 വർദ്ധിച്ച് 1,05,040 ഗ്രാമിന് 13,130 ഇന്നത്തെ വില. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൌണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം ആരംഭിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത പ്രഖ്യാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വയനാട് കള്ളാടി ദുരന്തത്തിൽ 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. മരണസംഖ്യ 7. കാണാതായവർക്കായി തെരച്ചിൽ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ദക്ഷിണ റെയിൽവേയുടെ ഓണം പ്രത്യേക ട്രെയിൻ സർവീസുകളിലേക്ക് റിസർവേഷൻ ആരംഭിച്ചു. മംഗലാപുരം, ചെന്നൈ, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് പ്രത്യേക സർവീസ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂലൈ 9 സമതല ഭൂമികകളിലാണ്. 1797 ജൂലൈ 9. 18 യൂറോപ്പ് ദൈക്ഷണിക ലോകത്തിന് സമ്മാനിച്ച രാഷ്ട്രീയ തത്വചിന്തകരിൽ പ്രമുഖനായ എഡ്മണ്ട് ബർക്ക് കഥാവശേഷനായിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം ശക്തമാക്കാൻ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് മഹാരാഷ്ട്രയിൽ തുടക്കം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ. പ്രദേശത്ത് തിരച്ചിൽ ഊർജിതം. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ വടക്കൻ ജില്ലകളിലും കനത്ത മഴ തുടരുന്നു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് ബ്രിസ്റ്റോളിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തത്തിൽ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയൻ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത പ്രഖ്യാപനത്തിലാണ് ശ്രീ മോദി ഇക്കാര്യം വ്യക്തമാക്കിയത്.
1: ഭാരത് ഓർ ഓസ്ട്രേലിയ ദോ വൈബ്രന്റ് ഡെമോക്രസീസ് ഹെ ദോ മൾട്ടി കൾച്ചറൽ സൊസൈറ്റീസ് ഹെ ഓർ ദോ മഹത്വപൂർണ്ണ ഓഷൻ പവേഴ്സ് ഹെ ഹമാരി യെ സമാനതയെ ഓർ ഹമാരാ കോമൺ വേൾഡ് വ്യൂ ഹമേ ഗഹരെ ആപസീ വിശ്വാസ് കെ സാത്ത് നിരന്തര ആഗെ ബഡ്നെ കി പ്രേരണാ ദേതേ ഹൈ ഹമാരി കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ് നേ പിച്ചലെ കുച്ച് വർഷോ മേ അഭൂതപൂർവ പ്രഗതി കീ ഹൈ ഓർ ആജ് തീസരീ അന്യുവൽ സമിറ്റ് സേ ഹമാരെ സഹയോഗ് മേ കൈ നയേ ആയാം ജുഡേ ഹൈ.
0: സമാധാനവും സുസ്ഥിരവുമായ ഇൻഡോ പസഫിക്കിനായുള്ള കാഴ്ചപ്പാടാണ് സഹകരണത്തിന്റെ കേന്ദ്രബിന്ദുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആണവോർജ്ജ മേഖലയിൽ ഇന്നൊപ്പുവെച്ച സുപ്രധാന കരാറിലൂടെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യുറേനിയം വിതരണം സാധ്യമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ ഓസ്ട്രേലിയ സമുദ്ര സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു നേതാക്കളും തീരുമാനിച്ചതായി ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി. പ്രാദേശിക സുരക്ഷയ്ക്ക് ഫലപ്രദമായ സമുദ്ര സഹകരണം അനിവാര്യമാണെന്ന് ഇരു രാജ്യങ്ങളും അംഗീകരിച്ചു. ഓസ്ട്രേലിയൻ സൂപ്പർ കമ്പനി ഇന്ത്യയിൽ 500 മില്യൺ ഓസ്ട്രേലിയൻ ഡോളറിന്റെ നിക്ഷേപം നടത്തുമെന്ന് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പോൾ ഷോൾഡർ പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. ഇന്ത്യയുടെ വളർച്ചയിൽ ആഗോളതലത്തിൽ നിലനിൽക്കുന്ന ആത്മവിശ്വാസത്തിന്റെ നേർക്കാഴ്ചയാണിതെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ ഈ ഗുണനിലവാരം നിലനിർത്താൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒഡീഷ സന്ദർശനത്തിന്റെ ഭാഗമായി ഭുവനേശ്വറിലെത്തിയ ഉപരാഷ്ട്രപതി ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രവിതരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ഇന്നലെ മന്ത്രിതല യോഗം ആരംഭിച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരടുരൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ചകൾ നടത്തിയിരുന്നു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിലുള്ള 3-ാമത്തെ ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ആരംഭിച്ചു. മറ്റന്നാൾ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിക്കും. യോഗത്തിൽ ഗതാഗത മേഖലയിലെ പ്രധാന മുൻഗണനാ വിഷയങ്ങൾ ചർച്ചയാകും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പ്രമേയത്തിന് കീഴിലാണ് യോഗം നടക്കുക. മണ്ണിടിച്ചിലിൽ വൻ നാശം വിതച്ച വയനാട് കള്ളാടി ദുരന്ത ഭൂമിയിൽ നിന്നും 4 മൃതദേഹം കൂടി കണ്ടെടുത്തു. ഇതോടെ മരിച്ചവരുടെ എണ്ണം 7. ഇനി ഒരാളെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. പ്രദേശത്ത് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: ഇന്ന് രാവിലെ 1 മീനാക്ഷി കുഴിയോരത്ത് നടത്തിയ തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആദ്യം കണ്ടെത്തിയത് ബീഹാർ സ്വദേശി എസ്കേറ്റർ ഓപ്പറേറ്റർ മുഹമ്മദ് ഇറാന്റെയാണ്. രണ്ടാമത് കണ്ടെത്തിയ ആളുടെ മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹങ്ങൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മീനാക്ഷി കുഴിയോരം കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും തിരച്ചിൽ നടക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ മഴ കുറവായതിനാലും വെള്ളം തെളിഞ്ഞതുമാണ് മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിച്ചത്.
0: വയനാട് കള്ളാടിയിലെ ദുരന്ത മേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലവും മീനാക്ഷി പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ശ്രീ പിണറായി വിജയനൊപ്പം ഉണ്ടായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ബീഹാർ, കിഴക്കൻ രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഡൽഹിയിൽ പെയ്ത മഴയിൽ നഗരത്തിലെ പ്രധാന റോഡുകളിലുണ്ടായ വെള്ളക്കെട്ട് നിയന്ത്രണ വിധേയമാക്കി. നിലവിലെ സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി അവലോകനം ചെയ്തു. വെള്ളക്കെട്ട് പരിഹരിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പശ്ചിമബംഗാളിൽ പരക്കെ ഇന്ന് അതിശക്തമായ മഴയ്ക്കും കൊടുങ്കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ ബംഗാളിലെ 5 ഹിമാലയൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കനത്ത മഴ തുടരുന്ന മഹാരാഷ്ട്രയിലെ ഹിങ്കോളിയിൽ ഇന്ന് പുലർച്ചെ തുടർച്ചയായ ഭൂചലനങ്ങൾ ഉണ്ടായി. പുലർച്ചെ 1:37 റിക്ടർ സ്കെയിലിൽ 4.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. മുൻകരുതൽ എന്ന നിലയിൽ പ്രദേശവാസികളെ മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചു. വീടുകളിൽ വിള്ളലുകൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8 ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. ആകാശവാണി പ്രതിനിധി സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: പ്രതിഭകളുടെ വൻനിരയുള്ള ഫ്രാൻസും അത്യുദ്ധാനികളുടെ സ്ക്വാഡായ മൊറോക്കയും തമ്മിലുള്ള ക്വാർട്ടർ പോരാട്ടം ഈ ലോകകപ്പിലെ ഏറ്റവും കനപ്പെട്ട മുഖാമുഖങ്ങളിൽ ഒന്നാകുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ തവണ ചുണ്ടിനു മുന്നിൽ നഷ്ടപ്പെട്ട കപ്പ് കൈപ്പുരിയിൽ ഒതുക്കാൻ രണ്ടു ഗൾപ്പിച്ചാണ് ഫ്രഞ്ച് പടയുടെ ഒരുക്കങ്ങൾ. മറുഭാഗത്ത് ഖത്തറിൽ നേടിയ സെമി ബർത്ത് ഇത്തവണ കിട്ടാതെ മടങ്ങില്ലെന്നുറച്ചാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരുടെ യുദ്ധപ്രഖ്യാപനം. ഖത്തർ ലോകകപ്പ് സെമി ഫൈനലിൽ 2 തങ്ങളെ വീഴ്ത്തിയ ഫ്രാൻസിന് ചുട്ട മറുപടിയാണ് മൊറോക്ക ലക്ഷ്യമാക്കുന്നത്. തങ്ങളുടെ 3 ലോകകപ്പ് കിരീടം ലക്ഷ്യമിടുന്ന ഫ്രാൻസ് ടൂർണമെന്റിലുടനീളം തകർപ്പൻ ഫോമിലാണെന്നത് ശ്രദ്ധേയമാണ്. ഗോൾ അടിക്കാനും അടിപ്പിക്കാനും കൽപ്പുള്ള വൻ നിരയുടെ നട്ടല് 7 ടൂർണമെന്റിലെ ഏറ്റവും അപകടകാരിയായ സ്ട്രൈക്കർ കിലിയൻ എംബാപ്പയാണ്. അതേസമയം ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്രസീലിനെ സമനിലയിൽ തളച്ചും നോക്കൌട്ടിൽ നെതർലാൻഡ്സിനെ വീഴ്ത്തിയും കരുത്തരം തെളിയിച്ചവരാണ് മൊറോക്കോ. പരിശീലകൻ മുഹമ്മദ് ഔഹാബിയുടെ തന്ത്രങ്ങൾ ഇന്ന് ഏറെ നിർണായകമാകും.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൌണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം ആരംഭിക്കുന്നത്. പരമ്പരയിൽ ഒറ്റ ജയം പോലുമില്ലാത്ത ഇന്ത്യയ്ക്ക് ഇന്ന് ജയം അനിവാര്യമാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൌതിക ശരീരം ഇന്ന് ജന്മനാടായ മഷാദിൽ സംസ്കരിക്കും. അതേസമയം ഇറാനും അമേരിക്കയും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇറാനെതിരെ US സൈന്യം വീണ്ടും ശക്തമായ വ്യോമാക്രമണം ആരംഭിച്ചു. US വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. കേരള PSC പരീക്ഷാ നടത്തിപ്പ് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി ആഭ്യന്തരവകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും അന്വേഷണ റിപ്പോർട്ട് സമയബന്ധിതമായി സർക്കാരിന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകൾക്കായുള്ള റിസർവേഷൻ ആരംഭിച്ചു. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മംഗലാപുരത്ത് നിന്നും കോഴിക്കോട് പാലക്കാട് വഴി ചെന്നൈയിലേക്കും, ചെന്നൈയിൽ നിന്ന് പാലക്കാട് എറണാകുളം കോട്ടയം വഴി കൊല്ലത്തേക്കും, തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ചെങ്കോട്ട വഴി താമ്പരത്തേക്കുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾക്കായാണ് റിസർവേഷനാണ് ഇന്ന് ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം ശക്തമാക്കാൻ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് മഹാരാഷ്ട്രയിൽ തുടക്കം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ. പ്രദേശത്ത് തിരച്ചിൽ ഊർജിതം. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ നാലാം മത്സരം ഇന്ന് ബ്രിസ്റ്റോളിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: അംബേദ്കറും ഗാന്ധിയും.
1: അംബേദ്കറും ഗാന്ധിയും എന്ന പരിപാടിയിൽ പണിമുടക്കുകൾ രാഷ്ട്രീയ ലക്ഷ്യത്തിനാവരുത് എന്ന ലേഖനം കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഗായത്രി.
0: സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ നടത്തുന്ന പണിമുടക്കുകൾക്ക് രാഷ്ട്രീയമായ ഒരു പരോക്ഷ ലക്ഷ്യം ഉണ്ടായിരിക്കരുത്. രണ്ട് ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് നടത്തുന്ന ഇങ്ങനെയുള്ള പണിമുടക്കുകൾ രാഷ്ട്രീയ ഉദ്ദേശത്തിൽ മുന്നേറാൻ സഹായകമായിരിക്കുകയില്ല. മാത്രമല്ല, പൊതുജന ജീവിതം താറുമാറാക്കിയില്ലെങ്കിൽ തന്നെയും ഇങ്ങനെയുള്ള പണിമുടക്കുകൾ തൊഴിലാളികൾക്ക് ഉപദ്രവകരമായിത്തീരും. തപാൽ പോലെ പൊതുജനങ്ങൾക്ക് ആവശ്യമായ സേവനം നൽകുന്ന മേഖലകളിലെ പണിമുടക്കുകൾ ഉദാഹരണം. സർക്കാരിന് ഇങ്ങനെയുള്ള പണിമുടക്കുകൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. പക്ഷേ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കുകയില്ല. ധനികരെ തപാൽ പണിമുടക്കുകൾ വലുതായി ബാധിക്കുകയില്ല. പണച്ചെലവുള്ളവയാണെങ്കിലും മറ്റു മാർഗങ്ങൾ അവർക്ക് സ്വീകരിക്കാം. സാധാരണക്കാർക്കും ദരിദ്രർക്കുമാണ് പാരമ്പര്യമായി അനുഭവിച്ചു വരുന്ന ഒരു സുപ്രധാന സൗകര്യം നഷ്ടപ്പെടുന്നത്. ന്യായമായ മറ്റു മാർഗങ്ങളിലൂടെ ശ്രമിച്ച് പരാജയപ്പെടുന്നെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള പണിമുടക്കുകൾ നടത്താൻ പാടുള്ളൂ. രാഷ്ട്രീയ പണിമുടക്കുകളെ അവയുടെ നന്മയുടെ അടിസ്ഥാനത്തിൽ പരിഗണിക്കണം. അവയെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ നടത്തുന്ന പണിമുടക്കുകളുമായി കൂട്ടിക്കുഴയ്ക്കുകയോ അവയുമായി ബന്ധിപ്പിക്കുകയോ ചെയ്യരുത്. അഹിംസാത്മകമായ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ പണിമുടക്കുകൾക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. വളരെ ശ്രദ്ധിച്ചേ അവ നടത്താവൂ. നേരായ മാർഗമേ സ്വീകരിക്കാവൂ. പണിമുടക്കുകൾ ഒരിക്കലും അക്രമത്തിലേക്ക് നീങ്ങരുത്. നന്മയുടെ ദൃഷ്ടിയിൽ ന്യായീകരിക്കാനാകാത്ത പണിമുടക്കുകൾ നടത്തുവാൻ പാടില്ല എന്നത് വ്യക്തമാണ്. അന്യായമായ പണിമുടക്ക് വിജയിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള പണിമുടക്കുകളോട് പൊതുജനങ്ങൾ സഹാനുഭൂതി പ്രദർശിപ്പിക്കരുത്. നിഷ്പക്ഷമതികളും പൊതുജന വിശ്വാസം ആർജിച്ചവരുമായ ആളുകൾ നയിക്കുന്ന പണിമുടക്കുകൾ മാത്രമേ നല്ലവയായി കരുതാൻ സാധാരണ ജനങ്ങൾക്ക് സാധിക്കൂ. പണിമുടക്കുകൊണ്ട് നേട്ടമോ കോട്ടമോ ഉണ്ടാകാൻ സാധ്യതയുള്ളവർക്ക് അതിന്റെ നന്മതിന്മകളെക്കുറിച്ച് വിലയിരുത്താൻ സാധ്യമല്ല. അതുകൊണ്ട് പണിമുടക്കിലെ കക്ഷികൾ ഒരു മധ്യസ്ഥന്റെ തീരുമാനമോ കോടതി വിധിയോ അംഗീകരിക്കണം. എന്നാൽ അഹങ്കാരികളായ ചില തൊഴിലുടമകൾ മധ്യസ്ഥ തീരുമാനങ്ങൾ അംഗീകരിക്കാതെ തൊഴിലാളികളെ വഴിതെറ്റിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വന്തം ശക്തിയെക്കുറിച്ച് ബോധ്യമുള്ള മറ്റു ചില തൊഴിലുടമകൾ ശക്തി പ്രദർശിപ്പിക്കാൻ വേണ്ടി സ്വന്തം തീരുമാനങ്ങൾ തൊഴിലാളികളിൽ അടിച്ചേൽപ്പിച്ചിട്ടുമുണ്ട്.
1: അംബേദ്കറും ഗാന്ധിയും. അവതരണം ഗായത്രി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ കണ്ടുപിടുത്തങ്ങൾക്ക് പുറകിലെ വിസ്മയങ്ങൾ അറിയാം.
1: ഇംഗ്ലണ്ടുകാരനായ ജോൺ വാക്കറാണ് ഫോസ്ഫറസ് ഉപയോഗിച്ച് ലോകത്ത് ആദ്യമായി തീപ്പെട്ടി കണ്ടുപിടിച്ചത്. അദ്ദേഹം അതിന് പേരിട്ടത് ലൂസിഫർ എന്നാണ്. 1827 ഈ കണ്ടുപിടുത്തം നടക്കുന്നത്. ലൂസിഫർ എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം കത്തിക്കുക എന്നാണ്. മൃദുലമായ കടലാസിൽ ലൂസിഫർ ഉരച്ച് കത്തിക്കുക എന്നതായിരുന്നു ആദ്യത്തെ തീപ്പെട്ടി. പക്ഷേ ഈ ഉരച്ച് കത്തിക്കൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായി. തീപ്പെട്ടി ഫാക്ടറികളിലെ തൊഴിലാളികളുടെ ജീവിതം ആരോഗ്യ പ്രശ്നങ്ങളാൽ ക്ലേശകരമായി തീർന്നു. എന്നാൽ 1911 ഡയമണ്ട് തീപ്പെട്ടി കമ്പനി ഫോസ്ഫറസിന് പകരം സൾഫൈഡ് ഉപയോഗിച്ചതോടെ പ്രശ്നങ്ങൾ മുഴുവൻ മാറി തീപ്പെട്ടി നിർമ്മാണം സുഗമമായി. വളരെ അപ്രതീക്ഷിതമായാണ് ജോൺ വാക്കർ തീപ്പെട്ടി കണ്ടുപിടിച്ചത്. 1912 കൽക്കട്ടയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ തീപ്പെട്ടി കമ്പനി നിലവിൽ വന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തീപ്പെട്ടി കമ്പനി തമിഴ്നാട്ടിൽ ശിവകാശിയിലാണ്. ചെറുതും വലുതുമായ ഒട്ടേറെ തീപ്പെട്ടി കമ്പനികൾ കേരളത്തിലുണ്ടായിരുന്നുവെങ്കിലും തൊഴിൽ പ്രശ്നങ്ങളാൽ പലതും നിശ്ചലമായി. തീപ്പെട്ടിയുടെ കണ്ടുപിടുത്തവും ചരിത്രവും പറയുമ്പോൾ മാച്ച് കിങ് അഥവാ തീപ്പെട്ടികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഐവർ ക്രൂഗറെ കുറിച്ചുകൂടി പറയാതിരിക്കാനാവില്ല. വാൾസ്ട്രീറ്റ് അഴിമതികൾക്ക് പിന്നിലെ സാമ്പത്തിക പ്രതിഭ എന്ന വിശേഷണമാണ് ഐവർ ക്രൂഗറിനുള്ളത്. ഒരു സ്വീഡിഷ് സിവിൽ എഞ്ചിനീയറായിരുന്നു ക്രൂഗർ. ലോകയുദ്ധത്തെ നന്നായി മുതലെടുത്തുകൊണ്ട് ലോകമെമ്പാടുമുള്ള തീപ്പെട്ടി ഉൽപ്പന്നങ്ങളുടെ കുത്തക തന്നെ നേടിയെടുക്കാൻ ക്രൂഗറിന് കഴിഞ്ഞു. മാച്ച് കിങ് എന്ന പേര് തന്നെ നേടിയെടുത്തു. പ്രതിഭയും തട്ടിപ്പുകാരനും എന്നായിരുന്നു ജീവചരിത്രകാരന്മാർ ക്രൂഗറിനെ വിശേഷിപ്പിച്ചത്. 52 ക്രൂഗർ ആത്മഹത്യ ചെയ്തു. തീപ്പെട്ടി കച്ചവടത്തിലെ ഒരു രക്തസാക്ഷിയായിരുന്നു ക്രൂഗർ.
0: കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ അവതരണം ഗായത്രി, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒരു ചോദ്യം, പല ചോദ്യം, പല പല ചോദ്യങ്ങൾ. ശ്രോതാക്കളുടെ കൗതുകമുണർത്തുന്നതും രസകരവുമായ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ഒരു ചോദ്യം, പല ചോദ്യം, പല പല ചോദ്യങ്ങളിൽ ഇന്നത്തെ ചോദ്യം ചോദിക്കുന്നത് ശാന്തിവിളയിൽ നിന്നും സുരേഷ് കുമാറാണ്. ഉറുമ്പുകൾ വരിവരിയായി പോകുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ് ചോദ്യം. ഉറുമ്പുകൾ ഒരുതരം രാസവസ്തു പുറപ്പെടുവിക്കുന്നുണ്ട്. ഈ രാസവസ്തു തേച്ച് വരച്ചിട്ട വരയിലൂടെ മാത്രം നീങ്ങുന്നത് കൊണ്ടാണ് ഉറുമ്പുകൾക്ക് വരിവരിയായി പോകാനാകുന്നത്. മണത്തറിയാനുള്ള കഴിവാണ് ഉറുമ്പുകളുടെ പ്രത്യേകത. ഒരു കൂട്ടിലെ അംഗങ്ങളെ തമ്മിൽ അവ തിരിച്ചറിയുന്നത് മണത്തിലൂടെയാണ്. മണം മാറ്റമുള്ളവരെ അവർ കൂട്ടിൽ കയറ്റാറില്ല. സ്കൗട്ടിംഗ് ആൻഡ്സ് അഥവാ രംഗ നിരീക്ഷകരായ ഉറുമ്പുകൾ ഭക്ഷണമുള്ള സ്ഥലം കണ്ടെത്തിയാൽ ഉടൻ കൂട്ടിലേക്ക് തിരിക്കുന്നു. വഴിനീളെ രാസവസ്തു തേച്ചുകൊണ്ടായിരിക്കും യാത്ര. ഫെറോമോൺ എന്നാണ് ഈ രാസപദാർത്ഥത്തിന്റെ പേര്. വയറിന്റെ പിന്നറ്റത്തുള്ള ഒരു ഗ്രന്ഥിയിൽ നിന്നാണ് ഇത് പുറപ്പെടുന്നത്. ഈ ഫെറോമോണിന് മറ്റുറുമ്പുകളെ വഴികാട്ടാൻ കഴിയും. ഒരേ അവയവങ്ങൾ കൊണ്ടാണ് ഉറുമ്പുകൾ രുചിയും മണവും അറിയുന്നത്. ഫെറമോൺ തേച്ച് വരച്ചിട്ട രേഖയിലൂടെ പോകുന്നത് കൊണ്ടാണ് ഉറുമ്പുകൾക്ക് വരിവരിയായി പോകാൻ കഴിയുന്നത്.
0: ഒരു ചോദ്യം, പല ചോദ്യം, പല പല ചോദ്യങ്ങൾ. അവതരണം സൂഷ്മ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

0: സായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.
1: മനസ്സോട് ചേർക്കാം

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: തമിഴകം കേൾക്കാം. തമിഴ് ഗാനങ്ങൾ.
2: തമിഴകത്തിൽ ഇന്നാദ്യം നേരം എന്ന ചിത്രത്തിനു വേണ്ടി രാജേഷ് മുരുകേശൻ സംഗീതം നൽകി, വേൽമുരുകൻ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം രഞ്ജിത് ഗോവിന്ദ്.

എൻ റൺറും പുന്നകൈ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരൻ, ശ്രേയാ ഘോഷാൽ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം ഹാരിസ് ജയരാജ്, രചന താമരൈ.

0: തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: തമിഴകത്തിൽ ഇനി താമരൈ രചന നിർവഹിച്ച് ജെയിംസ് വസന്തൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം SP ബാലസുബ്രഹ്മണ്യം, KS ചിത്ര.

ചിത്രം 3. സംഗീതം അനിരുദ്ധ് രവിചന്ദർ. രചന ഐശ്വര്യ ആർ ധനുഷ്. ആലാപനം അജേഷ് അശോക്, അനിരുദ്ധ്.

നീതി മോഹനും അനിരുദ്ധ് രവിചന്ദറും നാനും റൗഡിദാൻ എന്ന ചിത്രത്തിന് വേണ്ടി ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം അനിരുദ്ധ് രവിചന്ദർ, രചന താമരൈ.

0: തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: മദ്രാസ് എന്ന ചിത്രത്തിനുവേണ്ടി പ്രദീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം സന്തോഷ് നാരായണൻ, രചന കപിലൻ.

നാ മുത്തുകുമാർ രചന നിർവഹിച്ച്, നിവാസ് കെ പ്രസന്ന സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ചിത്രം സേതുപതി. ആലാപനം കെ എസ് ചിത്ര, ശ്രീരാം പാർത്ഥസാരഥി.

0: തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: വിവേക് രചന നിർവഹിച്ച് ജസ്റ്റിൻ പ്രഭാകരൻ സംഗീതം നൽകിയ ഗാനമാണ് അടുത്തത്. ആലാപനം സിയാൻ റോൾഡൻ, പത്മാലത. ചിത്രം ഒരു നാൾ കൂത്ത്.

തമിഴകത്തിൽ ഇനി ഭൈരവ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിചരൺ ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം സന്തോഷ് നാരായണൻ, രചന വൈരമുത്തു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

மனைக்கலை தத்தே மரக்கூட தத்தே.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതകലയുമായി ഇത്തിരി നേരം കരുണാസൈ റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

മനസ്സിൽ മഴ പെയ്യ്ക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണാന്തലയിൽ ഇനി തട്ടകം. തട്ടകത്തിൽ ഇന്ന് ഡെന്നിസ് ജോസഫ് സംസാരിക്കുന്നത് കേൾക്കാം.

അന്തരിച്ച പ്രശസ്ത ചലച്ചിത്രകാരൻ പത്മരാജൻ പപ്പേട്ടൻ ഞങ്ങളൊക്കെ വിളിക്കുക. അദ്ദേഹത്തെക്കുറിച്ചുള്ള എൻ്റെ അവസാനത്തെ അദ്ദേഹത്തിൻ്റെ ഒരു അവസാന കാലത്തെ എൻ്റെ ഒരു ഓർമ്മയെന്ന് പറയുന്നത് തുടർക്കഥയുമായിട്ട് ബന്ധപ്പെട്ട ആണ്. അതായത് തുടർക്കഥയായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്നല്ല, ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ചെറുപ്പത്തിലേക്ക് വായിക്കുമായിരുന്നു. പത്മരാജൻ ഒരു നോവലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഉയർന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ഒരുവിധപ്പെട്ട എല്ലാ നോവലുകളും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മാതൃഭൂമിയിൽ അദ്ദേഹം പെരുവഴിയമ്പലം എന്ന് പറയുന്ന ഒരു നോവലറ്റ് എഴുതുന്ന സമയത്ത് ഞാൻ സീരിയലൈസ് ചെയ്ത് വരുന്ന കാലത്തെ, ഞങ്ങൾ പഠിക്കുന്ന കാലത്തെ ഞാനത് വായിക്കുന്നുണ്ട്. പിന്നീട് അത് എൻ്റെ അങ്കിൾ പ്രേംപ്രകാശ് അത് സിനിമയാക്കി, പത്മരാജൻ ഡയറക്റ്റ് ചെയ്യുന്ന ആദ്യത്തെ സിനിമയായി തീർന്നു. അത് അതിൻ്റെ പ്രിവ്യൂ കോട്ടയത്ത് ആനന്ദ് തിയേറ്ററിലാണ് നടത്തി, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനത് പഠിക്കുകയാണ്. എന്നെയും പ്രേംപ്രകാശ് ചങ്കരാജൻ പാപ്പിനെ വിളിക്കുക, അദ്ദേഹം എന്നെയും വിളിച്ചിരുന്നു അതിൻ്റെ പ്രിവ്യൂവിന്. അതിൻ്റെ പ്രിവ്യൂവിന് പോയി. അപ്പം എനിക്ക് അന്ന് പത്മരാജനോടുള്ള ആരാധന മറ്റാരേക്കാളും മുകളിലാണ്. അദ്ദേഹത്തിൻ്റെ നോവലുകൾ വായിച്ചും പിന്നെ അദ്ദേഹം ആദ്യമായിട്ട് എഴുതുന്ന സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഭരതൻ ഡയറക്റ്റ് ചെയ്യുന്ന പ്രയാണമാണ്. ലക്ഷ്മി മോഹൻ അഭിനയിച്ച, കൊട്ടാരക്കര ശ്രീധരൻ അഭിനയിച്ച പ്രയാണം. തകര കഴിഞ്ഞാൽ പിന്നീട് ഇതാ ഇവിടെ വരെ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അസംഖ്യം തിരക്കഥ എഴുതിയ സിനിമകളിലൂടെ മലയാളത്തിൻ്റെ ഒരു തിരക്കഥ മേഖല, അല്ലെ ഒരു കഥാമേഖലയുടെയും തിരക്കഥ രചനയിലൂടെ തിരക്കഥ രചനയുടെ ഒരു ചില പ്രത്യേക സങ്കേതങ്ങളിലൂടെ ഒരു മൗലികമായ മാറ്റം വരുത്തിയ രണ്ട് മനുഷ്യരാണ് പത്മരാജനും എം ടി. അപ്പം എനിക്ക് ഒരു ഞാൻ അന്നും ഇന്നും മലയാളം കണ്ട ഏറ്റവും മികച്ച റൈറ്റേഴ്സ് ഇവരാണെന്ന് വിശ്വസിക്കുന്ന തിരക്കഥാകൃത്തുകൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്ന നാളാണ്. ഇതല്ലാതെ വ്യവസ്ഥാപിത തിരക്കഥാകൃത്തുകളല്ലാതെ തന്നെ മികച്ച തിരക്കഥ എഴുതിയ ആളാണ് വൈക്കം മുഹമ്മദ് ബഷീർ. മലയാളത്തിലെ ഏറ്റവും മികച്ച തിരക്കഥകളിലൊന്നാണ് അദ്ദേഹം എഴുതിയ ഭാർഗവീ നിലയം. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പല വലിയ റൈറ്റർമാരും എഴുതി പരാജയപ്പെട്ടെടുത്ത് ബഷീർ അവിടെയും വിജയിച്ച ആളാണ് പറഞ്ഞു വന്ന്. അപ്പോൾ ആ കാലം മുതൽ ഈ പെരുവഴിയമ്പലത്തിൻ്റെ പ്രിവ്യൂവിന് ആനന്ദ് തിയേറ്ററിൽ എല്ലാവരും പത്മരാജൻ ഒരു കൈ കൊടുത്തു, കൊടുത്തിൽ ഞാനും ഒരു കൈ കൊടുത്തു. അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കോളേജിലൊക്കെ നടന്നു പറയുകയൊക്കെ ചെയ്ത് ഓർക്കുന്നുണ്ട്. ആ കാലം മുതൽ എനിക്ക് അദ്ദേഹത്തിനോടുള്ള ആരാധന ഭയങ്കരമാണ്. പിന്നീട് ഞാനും സിനിമയിലെത്തിപ്പെടുകയും പല വേദിയിലും വെച്ച് എനിക്ക് തോന്നുന്നു മനുവിങ്കിളിൻ്റെ സ്വിച്ച് ഓൺ, ഞങ്ങൾ സ്വിച്ച് ഓൺ മീൻസ് എൻ്റെ ഷൂട്ടിംഗ് സ്വിച്ച് ഓൺ ട്രിവാൻഡ്രത്ത് ശാന്തി വുഡ്ലാൻഡ്സ് എന്ന് പറയുന്ന, ഇപ്പോൾ അത് ഹോട്ടലില്ല, വേറെന്താ പേരിലാണ്, ശാന്തി വുഡ്ലാൻഡ്സ് എന്ന ഹോട്ടലിൽ വെച്ചിട്ടാണ് എൻ്റെ ഒരു മനുവിങ്കിളിൻ്റെ സ്വിച്ച് ഓണൊക്കെ നടക്കുന്നത്. പപ്പായട്ടനും കെ ജി ജോർജ് സാറും കാനം രാജേന്ദ്രൻ സാറും ഇവർ മൂന്ന് പേരുമാണ് വന്നിരുന്നത്. ഒരാൾ ക്ലബ് പിടിച്ച്, ഒരാൾ സ്വിച്ച് ഓൺ തരുന്നത്. അങ്ങനെ അന്ന് പപ്പേട്ടനുമായിട്ടും ഞാനുമായിട്ടും പിന്നീട് മദ്രാസിൽ ഇപ്പോഴും പല സിനിമകളുമായിട്ട് ബന്ധപ്പെട്ട് കാണുകയും ഞാനതുമായിട്ട് സംസാരിക്കുകയും അത് ഞാനുമായിട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ, സിനിമയല്ലാതെ അത് അഭിനയിക്കാൻ പോലും വിളിക്കുന്ന ഒരു ബന്ധം എനിക്കുണ്ടായി. ഞാൻ ഒരു ഒരു ബഹുമാനം കലർന്ന ഒരു അടുപ്പവും അകൽച്ചയും ഞാൻ എപ്പോഴും വെച്ചിരുന്നു. കാരണം പത്മരാജൻ എന്ന് പറയുന്ന ഒരു തിരക്കഥാകൃത്തിൻ്റെ ഒരു വലുപ്പത്തെക്കുറിച്ച് എല്ലാ അർത്ഥത്തിലും ബോധവാനായ മനുഷ്യനാണ് ഞാൻ. അതായത് എനിക്ക് തുല്യതലയിൽ നിന്ന് കളിപ്പിളയാക്കാവുന്ന ഒരാളല്ല പപ്പേട്ടനെന്ന് ഉത്തമ ബോധ്യമുണ്ട്. അങ്ങനെ ഞാനൊരു ദിവസം ഞാൻ പലപ്പോഴും പപ്പേട്ടനോട് ചോദിച്ചിട്ടുണ്ട്, പപ്പേട്ടാ എനിക്കൊരു തിരക്കഥ എഴുതിത്തരാൻ പറ്റുമോ? അത് പുള്ളി നിനക്ക് എന്തിനാ, നിനക്ക് എഴുതാനറിയാമല്ലോ. ഞാൻ പറഞ്ഞു അത് നിങ്ങൾക്ക് ചുമ്മാ തോന്നുന്നതാണ്, എനിക്ക് എഴുതാൻ അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ തുടർക്കഥയുടെ റെക്കോർഡിങ് നടക്കുകയാണ്, പാട്ടിൻ്റെ റെക്കോർഡിങ്. റെക്കോർഡിങ് കഴിഞ്ഞ് ഞാനും എൻ്റെ അസിസ്റ്റൻസും ക്യാമറാമാനും എല്ലാം കൂടെ ഞങ്ങൾ ഊട്ടിയിലേക്ക് പോകും. ഊട്ടിയിലാണ് ഷൂട്ടിങ്. അപ്പോൾ ഒരു ഒരു ഷൂട്ടിങ് തുടങ്ങാൻ ഒരു അഞ്ചാറ് ദിവസം മുമ്പേ ഞങ്ങൾ പോകും. കുറച്ച് പോർഷൻസ് ഒന്ന് എഴുതാനും വായിക്കാനുണ്ട്, പല്ലിശ്ശേരിയുണ്ട് കൂടെ. അപ്പോൾ പാട്ടുകൾ ഞങ്ങൾ വുഡ്ലാൻഡ്സ് ഹോട്ടലാണ് താമസിക്കുന്നത്. അപ്പോൾ പാട്ടുകളുടെ റെക്കോർഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ ഒരു പിറ്റേ ദിവസം വൈകിട്ടത്തെ ട്രെയിനിന് ഞങ്ങൾ ഊട്ടിയിൽ പോകാൻ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തെല്ലാം റെഡി ആയിരിക്കണം. അങ്ങനെ ഞാൻ വെറുതെ ഒരു ദിവസം രാവിലെ എഴുന്നിട്ട് വുഡ്ലാൻഡ്സിൻ്റെ ജനലിലൂടെ ഇങ്ങനെ പുറത്തോട്ട് നോക്കുമ്പം ഒരു ബർമോഡയൊക്കെ ഇട്ട് ഒരു ഒരു ജോഗിങ്ങിനുള്ള ക്യാൻവാസ് ഷൂവും ഒരു ടീഷർട്ടും ഒക്കെ ഇട്ട് പപ്പേട്ടനും ഏതാണ്ട് അതേ വേഷത്തിൽ, അന്ന് പപ്പേട്ടൻ്റെ അസോസിയേറ്റ് ഡയറക്ടറും പപ്പേട്ടൻ്റെ സന്തത സഹചാരിയുമാണ് ഇന്നത്തെ ഡയറക്ടർ ജോഷി മാത്യു, ഇവർ രണ്ടുപേരെ ഞാൻ ജന്മത്ത് പ്രതീക്ഷിക്കാത്തതാണ്. ഈ ഈ ബർമോഡയും ടീഷർട്ടും ജോഗിങ്ങിനുള്ള ക്യാൻവാസ് ഷൂവും ഇട്ട് ഇവർ രണ്ടുപേരും കൂടെ ഓട്ടവുമല്ല നടപ്പുമല്ല എന്നുള്ള മട്ടിൽ അവർ ഏതോ ഒരു ജോഗിങ് കഴിഞ്ഞ് വെളുപ്പിനെ വരികയാണ്. നോക്കിയപ്പോൾ എൻ്റെ തൊട്ടടുത്ത റൂമിലുണ്ട് ഇത്രയും. അങ്ങനെ ഞങ്ങൾ നാലഞ്ച് ദിവസം തൊട്ടടുത്ത മുറികളിലുണ്ടായിട്ടും അറിയുന്നില്ല. കാരണം ഞാൻ ഈ റെക്കോർഡിങ്ങിന് വേണ്ടി വെളുപ്പിനെ പോകും, രാത്രി വൈകി വരും. അപ്പോൾ ഇവർ വരുന്നില്ല. ഇവരുടെ ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന സിനിമയുടെ ഫൈനൽ എഡിറ്റിംഗ് പോലുള്ള കാര്യങ്ങളിലാണ്. അപ്പം ഞാൻ പപ്പേട്ടനെ രാവിലെ കണ്ടു. പപ്പേട്ടനും ഞാനും ജോഷിയൊക്കെ ആയിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നു ഞാൻ. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് മുറി വീട്ടിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് അന്ന് വൈകിട്ടത്തെ ട്രെയിൻ, സോറി പിറ്റേ ദിവസമല്ല, അന്ന് വൈകിട്ടത്തെ ട്രെയിൻ എനിക്ക് പോകേണ്ടതാണ്. അപ്പോൾ പപ്പേട്ടനിങ്ങനെ
എനിക്കറിയാം ഈ പപ്പേട്ടൻ്റെ ഈ ഗന്ധർവൻ എന്ന് പറയുന്ന കഥയെക്കുറിച്ചും അതിൻ്റെ സീനുകളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് ഞാൻ വളരെ ബോധവാനാണ്. അപ്പോൾ ഇതേക്കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിച്ച് സംസാരിച്ചു വന്നപ്പോൾ ഇങ്ങനെ പപ്പേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെ കണ്ടത് നന്നായി, ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് ഇങ്ങനെ ദിവസങ്ങളോളം ആവർത്തിച്ച് കണ്ട് എഡിറ്റ് ചെയ്ത് റീഎഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾക്കൊരു ഒരു ലെങ്തിൻ്റെ ഒരു നീളത്തിൻ്റെ ഒരു പ്രശ്നം ആ സിനിമയിലേക്കുണ്ടോ? വളരെ രസകരമായിരിക്കുന്നു, എന്നാലും ഇത് വേറൊരാൾ കണ്ടിട്ടൊരഭിപ്രായം ഒന്നൊന്നും ഒരു ഒരു ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ വേണ്ടിയില്ലായിരുന്നു. കാരണം നമുക്ക് അങ്ങനെ ചോദിക്കാനിപ്പം നമുക്കിപ്പോൾ ആരും ഇവിടെ ഇല്ല. ഇതേ അവസ്ഥ എനിക്കത് മനസ്സിലായി. കാരണം ഇതേ അവസ്ഥ പണ്ട് ഞാനും ജോഷിയും ന്യൂഡൽഹിയുടെ കാര്യത്തിൽ ഞാനും ജോഷിയും അനുഭവിച്ചാണ്. ഇത് ഞങ്ങൾ മൂന്നുപേരിരുന്ന് കൊള്ളാമെന്ന് പറയും, മറ്റുള്ളവർക്ക് ഇതങ്ങനെ തോന്നുകയും ചെയ്യുമോ? അതെ, അങ്ങനെ പപ്പേട്ടൻ പറഞ്ഞു, ഇന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് ഫുൾ എഡിറ്റിങ് കഴിയും, നിനക്ക് മാത്രം രഹസ്യമായിട്ട് വന്നൊന്ന് കാണാവോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ പപ്പട്ട, ഞാൻ ഇന്ന് വൈകിട്ടത്തെ ട്രെയിനിന് പോവും, അല്ല നിനക്ക് രണ്ട് ദിവസം നിൽക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റില്ല, കാരണം ഈ പല്ലിശ്ശേരിയാണ്, സ്ക്രിപ്റ്റ് പുതിയ ആളാണ്, സ്ക്രിപ്റ്റ് ഇപ്പോൾ തീർന്നിട്ടില്ല, അവിടെ ലൊക്കേഷൻ തുടങ്ങി ഒന്നുമായിട്ടില്ല, ഈ പാട്ട് റെക്കോർഡ് ചെയ്തിട്ടേ ഉള്ളൂ. അങ്ങനെ പപ്പേട്ടനും ഒരുപാട് പപ്പേട്ടനും ജോഷിയും നിർബന്ധിച്ചിട്ടും എനിക്ക് അന്നത് കാണാൻ പറ്റാതെ പോയി. അത് അതിൻ്റെ ഡബിൾ പോസിറ്റീവ് കാണാൻ പറ്റാതെ പോയി. അതിനുശേഷം ഞങ്ങൾ ഊട്ടിയിലെത്തി, ഷൂട്ടിംഗ് തുടങ്ങി. ഏതാണ്ട് ഷൂട്ടിംഗ് തീരാറാകുന്ന ഒരു ഘട്ടത്തിലാണ് പപ്പേട്ടൻ മരിക്കുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, തുടർക്കഥ ഞങ്ങൾ ഒരു ദിവസം ഷൂട്ടിംഗ് നിർത്തി വെച്ചു പപ്പേട്ടൻ മരിച്ചെന്ന്. ഇനിപ്പോഴും ഓർക്കുന്നുണ്ട് അദ്ദേഹം മരിച്ച വിവരം വന്ന് പറയുന്നത് വാഴൂർ ജോസ് എന്ന് പറയുന്ന ഞങ്ങളുടെയൊക്കെ സുഹൃത്തും സിനിമയുടെ പി ആർ ഒ വാഴൂർ ജോസ് ആണ് അന്ന് ഇങ്ങനെ അദ്ദേഹം മരിച്ചു. അദ്ദേഹം ഈ പടത്തിൻ്റെ പ്രൊമോഷനുമായിട്ട് തന്നെ, ഞാൻ ഗന്ധർവൻ്റെ പ്രൊമോഷനുമായിട്ട് തന്നെ കോഴിക്കോട് വന്നു. അപ്പോൾ അവിടെ വെച്ച് അറ്റാക്ക് വന്ന് മരിക്കുകയായിരുന്നു. അപ്പം ശരിക്കും ഈ ജോഗിങ്ങിൽ ഡ്രസ്സിൽ ഞാൻ അന്ന് കണ്ട സമയത്ത് അദ്ദേഹം അത്യാവശ്യ ലഹരികളൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അതെല്ലാം നിർത്തി, പോലെയെല്ലാം നിർത്തി, രാവിലെ കൃത്യസമയത്ത് എഴുന്നേറ്റുകയും ജോഗ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്മാർട്ടായ പപ്പേട്ടനാണ് ഞാനന്ന് കണ്ടത്. പക്ഷേ

ആശയങ്ങളോട് ചേർത്ത് വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെന്റ് വാൻ ഗോഗും വർഗീസും ചെഗുവേരയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂമൻ ഹസാരികയും സന്താൾ നൃത്തവും ബാവുൽ സംഗീതവും പൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്തരകളിൽ വച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതകൾ ആവർത്തിച്ചു ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിയൻ കഥകളിലെ നവോത്ഥാനങ്ങളെക്കുറിച്ച് സംവദിച്ചത്. തീപിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽവേവിന്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ. കണ്ണാന്തലയിൽ ഇനി കനൽ.

റേഡിയോ നാടകം വായനയുടെ വസന്തകാലം. കഥാപാത്രങ്ങൾ ഭരത്. പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന, വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്ന മുത്തച്ഛൻ. ലക്ഷ്മി, കളിച്ചും ചിരിച്ചും നടക്കുന്ന കൊച്ചുമകൾ. ഡിജിറ്റൽ ലോകത്തോട് താല്പര്യമുള്ള കുട്ടി. കൊച്ചനിയൻ, ഭരത്തിന്റെ അയൽവാസി. ലളിത ജീവിതം നയിക്കുന്നയാൾ. വായനയോട് വലിയ താല്പര്യമില്ലാത്ത ഒരു സാധാരണക്കാരൻ.

0: ഓരോ വരിയും ഒരു ലോകം തുറക്കുന്നു. ഓരോ താളും പുതിയ കഥകൾ പറയുന്നു. അറിവിന്റെ ആഴക്കടലിൽ നീന്തിത്തുടിക്കാൻ വായനയോളം നല്ലൊരു തോണിയില്ല.
1: ഈ ഗെയിം നോക്ക്, സൂപ്പറാ.
0: എന്താ മോളെ, എപ്പോഴും ഈ സ്ക്രീനിൽ തന്നെയാണോ? കണ്ണൊക്കെ വേദനിക്കും.
1: മുത്തച്ഛ, ഇതിലെല്ലാം ഉണ്ട്, പാട്ട്, കഥ, കളികൾ. മുത്തച്ഛൻ ചുമ്മാ പുസ്തകവും നോക്കിക്കൊണ്ടിരുന്നു.
0: അങ്ങനെയല്ല മോളെ, പുസ്തകങ്ങളിൽ നിനക്ക് കാണാൻ കഴിയാത്ത ലോകങ്ങളുണ്ട്, കേൾക്കാൻ കഴിയാത്ത ശബ്ദങ്ങളുണ്ട്. നമ്മുടെയൊക്കെ ഭാവനയ്ക്ക് ചിറകു നൽകുന്ന മാന്ത്രിക ലോകം അതിലുണ്ട്.
1: എനിക്ക് മനസ്സിലായില്ല മുത്തച്ഛ, അതെന്ത് ലോകം?
0: അതൊക്കെ നിനക്ക് പതുക്കെ മനസ്സിലാകും. ഒരു കാലമുണ്ടായിരുന്നു, വായനയായിരുന്നു ഞങ്ങളുടെ ലോകം. ഓരോ പുസ്തകശാലയും ഞങ്ങൾക്ക് സാംസ്കാരിക കേന്ദ്രങ്ങളായിരുന്നു.
2: എന്താ ഭരത്തെ, വായിച്ചു കൊണ്ടിരിക്കുകയാണോ ഇപ്പോഴും? ഈ കുട്ടിയെയും ഇതൊക്കെ പഠിപ്പിക്കാൻ നോക്കുവാണോ? ഈ കാലത്ത് ആർക്കാ വായനയ്ക്കൊക്കെ നേരം? നീയേ പുസ്തകപ്പുഴു, അതിനെയും കൂടി വഴിതെറ്റിക്കല്ലേ?
0: നേരം കിട്ടാത്തതല്ല കൊച്ചനിയ, നേരം കണ്ടെത്താത്തതാണ്. വായന ഒരു ശീലമായാൽ പിന്നെ അതില്ലാതെ പറ്റില്ല, നിനക്കറിയാഞ്ഞിട്ടാണ്.
2: എല്ലാം വെറുതെയാ ഭരത്തെ, വായിക്കുന്ന സമയം കൊണ്ട് രണ്ടു പ്രാവിനെ വെടിവെച്ചിടാൻ നോക്ക്. ഉച്ചയ്ക്കുള്ള കൂട്ടാനായി. ഈ പിള്ളേരൊക്കെ ഇപ്പൊ ഫോണിലും ടിവിയിലുമാ, പുസ്തകമൊക്കെ അവരുടെ അലമാരയിലിരിക്കത്തേ ഉള്ളൂ.
0: അക്ഷരങ്ങൾ മൗനം ഭേദിക്കുമ്പോൾ മനസ്സിൽ വിരിയുന്നു പുതുവെളിച്ചം, പുസ്തകത്താളിൽ ഉറങ്ങിക്കിടക്കും ജ്ഞാനത്തിൻ സൂര്യൻ ഉണരുന്നുവോ.
1: ഏ, ഇതെന്താ കവിതയോ? നാട്ടുകാരെ, ഓടി വരണേ, എന്റെ മുത്തച്ഛൻ നിമിഷ കവിയായേ.

0: അങ്ങനെ ധീരനായ രാജകുമാരൻ ആഴമേറിയ ഗുഹയിലേക്ക് നടന്നു നീങ്ങി. ഇരുട്ടിൽ അവനൊരു വെളിച്ചം കണ്ടു.
1: അയ്യോ, പിന്നെന്തുണ്ടായി മുത്തച്ച?
0: അതാ മോളെ വായനയുടെ ശക്തി. ഓരോ വരിയിലും നിനക്ക് പുതിയൊരു ലോകം കാണാൻ കഴിയും. നിന്റെ മനസ്സിൽ ആ രാജകുമാരന്റെ രൂപം തെളിയുന്നുണ്ടോ? ഗുഹയുടെ ഇരുട്ട് കാണാൻ കഴിയുന്നുണ്ടോ?
1: ആ ഉണ്ട് മുത്തച്ഛ, നല്ല രസമുണ്ട്.
0: നിന്റെ ഭാവനയാണ് മോളെ ഇതുണ്ടാക്കുന്നത്. ടാബ്ലറ്റിൽ കാണുമ്പോൾ എല്ലാം അവർ ഉണ്ടാക്കി തരികയാണ്. ഇവിടെ നീയാണ് എല്ലാം ഉണ്ടാക്കുന്നത്.
1: ഇതൊരു മാജിക് പോലെയാണല്ലോ.
0: അതെ, ഒരു മാന്ത്രിക വിദ്യ തന്നെയാണിത്. അതാണ് വായനയുടെ മഹത്വം.

0: എന്താ ഭരത്തെ, ഈ കൊച്ചിവിടെ വായിച്ചു കൊണ്ടിരിക്കുവാണോ? ഗെയിം ഒന്നും കളിക്കുന്നില്ലേ?
1: ഇല്ല കൊച്ചുണ്ണൻ മാമ, ഞാനിപ്പോൾ ഒരു കഥ വായിക്കുവാണ്. നല്ല രസമുണ്ട്.
0: ഹോ, അത്ഭുതം തന്നെ. നീ എങ്ങനെയാ ഈ പുസ്തകത്തിൽ താല്പര്യപ്പെട്ടത്? നിനക്കും പ്രാന്തായോ അങ്ങേരെ പോലെ?
1: മുത്തച്ഛൻ പറഞ്ഞു തന്നു, വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ കഥകൾ ഉണ്ടാക്കാം. എനിക്കിപ്പോൾ ഒരുപാട് പുതിയ കൂട്ടുകാരുണ്ട്, പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങൾ.
2: ഒരിടത്തു നിന്നൊരിടം ദൂരം നടന്നിടും, ഒരു കൂട്ടം ചിന്തകൾ പൂന്തേൻ നുകർന്നിടും. വായനയൊരു പുഴ, ഒഴുകി നിറയുമ്പോൾ മനസ്സുകൾ പൂക്കുന്നു, വസന്തം വിടരുന്നു. കൊച്ചനിയ, നിനക്ക് അൽഫോൺസ് അച്ഛനെ അറിയാമോ? വെള്ളായിയപ്പനെ അറിയാമോ? ദാസനെ, അള്ളാപ്പിച്ചാമല്ലാക്കയെ, രവിയെ, ഇവരെ ആരെങ്കിലും നിനക്കറിയാമോ?
0: ഭരത്തെ, നീ ഇങ്ങനെ നിന്റെ കൂട്ടുകാരെ കുറിച്ച് ചോദിച്ചാൽ എനിക്കും ചോദിക്കാനറിയാം. നിനക്ക് വിളയിൽ വീട്ടിൽ സുഗുവിനെ അറിയാമോ? കുന്നുംപുറത്ത് ജനാർദ്ദനനെ അറിയാമോ? ജെയിംസിനെ, വെൽഡർ സാബുവിനെ, ഗോപിയെ? ഇല്ലല്ലോ. അതാ പറഞ്ഞേ, നിന്റെ ഈ പറയുന്ന അൽഫോൺസ് അച്ഛനെയും മൊല്ലാക്കയും കൂട്ടരെയും എനിക്കും അറിയില്ല, എന്റെ കൂട്ടുകാരെ നിനക്കും അറിയില്ല.
2: പൊട്ട, ഇവരൊന്നും എന്റെ കൂട്ടുകാരല്ല. ഇവരൊക്കെ ഓരോ കഥകളിലെയും നോവലുകളിലെയും കഥാപാത്രങ്ങളാണ് കേട്ടോ. മണ്ട
0: ആണോ? നാണക്കേടായല്ലോ ലക്ഷ്മി മോളെ, നീ ഇത് ആരോടും പറയല്ലേ.
1: ആ, അതൊന്നും അത്ര ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. ഞാൻ ചിലപ്പോ ആരോടെങ്കിലും പറഞ്ഞു പോകും.
2: പറ്റുന്നവരോടൊക്കെ ഞാനും പറയാം, അൽഫോൺസ് അച്ഛൻ എന്റെ അളിയനാണെന്ന്. പറയാതെ എനിക്കൊരു മനസമാധാനം കിട്ടുമെന്ന് തോന്നുന്നില്ല.
0: ഭരത്തെ, നീ കളിക്കല്ലേ, കളി കാര്യമാവുമേ. നീ എന്താ മോളെ വായിക്കുന്നേ?
1: ജംഗിൾ ബുക്ക്, റുഡ്യാർഡ് കിപ്ലിംഗ് എന്നൊരാൾ എഴുതിയതാ. ചെന്നായ വളർത്തിയ ഒരു മനുഷ്യക്കുട്ടിയുടെ കഥ. അവന്റെ പേര് മൗഗ്ലി എന്നായിരുന്നു. മനുഷ്യനായിരുന്നു, പക്ഷെ കാടായിരുന്നു അവന്റെ ലോകം. പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഭാഷയായിരുന്നു അവന്.
0: എന്നിട്ട് ബാക്കി കൂടി പറയേ, നല്ല രസമുണ്ട്.
1: അതെ, അങ്ങനെ ഔദാര്യത്തിന് ഇപ്പൊ കഥ കേൾക്കണ്ട, ദാ കൊണ്ടുപോയി വായിക്ക്.
0: ശരിക്കും ലക്ഷ്മി, എനിക്കും ഇപ്പോൾ എന്തോ വായിക്കാനൊരു ആഗ്രഹം തോന്നുന്നു. ഈ പിള്ളേർക്ക് പോലും ഇത്ര താല്പര്യം തോന്നുന്നെങ്കിൽ അതിലെന്തോ ഒരു കാര്യമുണ്ടാകും.
2: തീർച്ചയായും, പ്രായഭേദമന്യേ എല്ലാവർക്കും വായന ഒരു വസന്തകാലം സമ്മാനിക്കും. നിനക്കൊന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ് കൊച്ചനിയ, ഒരുപാട് നല്ല പുസ്തകങ്ങളുണ്ട് എന്റെ കയ്യിൽ.
0: എന്നാൽ പിന്നെ എനിക്ക് കൂടി ഒരു പുസ്തകം തന്നേക്കണം ഭരത്തെ, ഞാനും ഒന്ന് വായിച്ചു നോക്കട്ടെ. ചിലപ്പോൾ എനിക്കും ഈ വായനയുടെ വസന്തകാലം വന്നു ചേർന്നെങ്കിലോ.
1: കൊച്ചിനിയൻ മാമനും വായനയുടെ ഭ്രാന്ത് പിടിക്കുമോ?
2: തീർച്ചയായും മോളെ, എല്ലാവർക്കും വായനയുടെ ലോകം വസന്തകാലം പകർന്നു നൽകും. വായിച്ചു വളരണം, വാക്കുകൾക്കൊപ്പമേ പിച്ചവച്ചിടണം. വായിച്ചു വളരണം, വായന വസന്തമായി പൂത്തു നിന്നിടണം. വായിച്ചു വളരണം, വായന വസന്തമായി പൂത്തു നിന്നിടണം.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റേഡിയോ നാടകം വായനയുടെ വസന്തകാലം. അരങ്ങിൽ ഭരത്, ശ്രീലാൽ വി എസ്, ലക്ഷ്മി, ലോപമുദ്ര, കൊച്ചനിയൻ, വിഷ്ണുമോഹൻ, രചന എൽ ആർ മധുജൻ, ശബ്ദലേഖനം നന്ദകുമാർ, വിഷ്ണുമോഹൻ, പിന്നണി പ്രവർത്തനം ആതിര രവീന്ദ്രൻ, ശബ്ദമിശ്രണം അബി സ്റ്റീഫൻ.

ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദനക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ: കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാഠകം, കാക്കാരിശി നാടകം, ചവിട്ടുനാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം. കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനങ്ങൾ.

0: മഹർഷിയോട് ഇങ്ങനെ ഓരോരോ പ്രതിബന്ധങ്ങൾ പറഞ്ഞുകൊണ്ട് തർക്കിച്ചും കൊണ്ട് നിൽക്കണത് എന്താണ്? ആ മഹർഷി ആ താടകയെന്ന് പറഞ്ഞ കണ്ടു ലക്ഷ്മണൻ ആ കാടിന്റെ നടുക്കൽ എത്തിയ സമയത്തെങ്കിൽ ആ രാക്ഷസയെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് തന്റെ വിദ്യന്മാരെ ആ ജ്ഞാനമ്മ പിടിച്ച് വലിച്ച ഗുരുരോഹു. ആ ചെറുഞ്ഞാനന്റെ ശബ്ദം കാടെന്നല്ല ലോകം മുഴുവൻ കിട്ടിക്കിട്ടെ എന്ന് പറഞ്ഞു. അത്ര ഭയങ്കരമായിട്ട് ശബ്ദമാണ് ലക്ഷ്മണന്റെ ജ്ഞാനമ്മ എന്ന് പൊക്കൊണ്ടത്. ഈ ജ്ഞാനന്റെ ജ്ഞാനം കേട്ടിട്ട് ആ താടക ആ വനാന്തര ഭാഗത്തിന്റെ ഒരിക്കൽ കിടന്ന് ഉറങ്ങുവരുന്നു. അവിടെ ഉണർന്ന് അതിഭയങ്കരമായൊരു ശബ്ദവും പുറപ്പെടുത്തുകൊണ്ട് ഈ ഭഗവാൻ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും മഹർഷിയും നിൽക്കണ ആ നിക്കലയ്ക്ക് അതിവേഗതയിൽ വന്നുവല്ലോ. ആ രാക്ഷസിയുടെ വരവങ്ങനെ കണ്ടപ്പോ മഹർഷി രാമാഹ ഇവളെ നിഗ്രഹിക്കൂ രാമ, അടുക്കലയ്ക്ക് അടുപ്പിക്കരുത്, അതിഭയങ്കരിയാണ്, എന്തും ചെയ്യാം, മടിക്കാത്തവളാണ്, വേഗം ഒരു ശരം പ്രയോഗിക്കൂ, അവിടെ കഥ കഴിക്കൂ, വേഗം കഴിയട്ടെ എന്ന് മഹർഷി പിന്നെയും പിന്നെയും നിർബന്ധിക്കുക. അത് കേട്ടപ്പോ ഭഗവാൻ അല്ലെ ഈശ്വരൻ എന്തപരാധം ചെയ്താലും സ്ത്രീകളെ നിഗ്രഹിക്കവയ്യ എന്നല്ലേ ധർമ്മശാസ്ത്രം അനുശാസിക്കുന്നത്? ഇതെന്താ അവിടെ നിന്ന് ഇങ്ങനെ കൽപ്പിക്കുന്നത്? ഏയ് അരുത് അരുത് അരുത്, സ്ത്രീകളെ ശിക്ഷിക്കാം എന്നല്ലാതെ കണ്ട് നിഗ്രഹിക്കരുത്, നിഗ്രഹിക്കവയ്യ എന്നല്ലേ പറയണത്? ഒരു മഹർഷി രാമ അങ്ങനെ വിചാരിക്കേണ്ടവളല്ല ഇവിടെ, ഇവിടെ അങ്ങനെ ചെയ്യെന്ന് വിചാരിക്കരുത്. അസംഖ്യം കൃത്യങ്ങള് അതിഘോരങ്ങളായിട്ട് പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളവളാണ് ഇവിടെ. ഒരു ഒരുത്തി നിമിത്തം ഈ പ്രദേശത്തുള്ള സജ്ജനങ്ങൾക്ക് ആശ്വസിക്കാന്ന് പ്രതിയില്ലാതെ അതുകൊണ്ട് വേഗം ഒരു ശരം പ്രയോഗിക്കൂ രാമ, രാമൻ ഇവിടെ കരുണരായിട്ടൊന്ന് വിചാരിക്കരുത്, വേഗം ശരം പ്രയോഗിക്കൂ എന്ന് മഹർഷി പിന്നെ ഇടും. രണ്ടുപേരും തമ്മിൽ ഓരോരോ പ്രതിബന്ധങ്ങൾ പറഞ്ഞും കൊണ്ട് അങ്ങനെ നിൽക്കണു. ആ നിൽക്കുന്ന സമയത്ത് ലക്ഷ്മണൻ രണ്ടും കേട്ടു, ഭഗവാൻ പറയണതും കേൾക്കുന്നുണ്ട്, മഹർഷി പറയണതും കേൾക്കുന്നുണ്ട്. രണ്ട് ന്യായം തന്നെയാണ്. ഭഗവാൻ പറയുന്നത് ന്യായമായിട്ടത് എന്താച്ചാൽ സ്ത്രീവധം നിഷിദ്ധാണ്. മഹർഷി പറയണത് ഇവള് അതിഘോരയായിട്ടുള്ളവളാണ്, അനവധി ആളുകൾക്ക് ഉദരവുള്ളവളാണ്, അങ്ങനെയുള്ളവളെ സ്ത്രീ നിന്ന് കണക്കാക്കാനില്ല, നിഗ്രഹിക്കണം എന്നാണ് മഹർഷി പറയണത്. രണ്ടുപേര് പറയണത് ന്യായ, പക്ഷേ ഇങ്ങനെ തർക്കിച്ചുകൊണ്ട് നിൽക്കേണ്ട സമയമല്ല. അവൾ അടുക്കളയ്ക്ക് അങ്ങോട്ട് എത്താറായി, എന്ത് ഇവിടെ വന്നാൽ എന്ത് കഠിനായുള്ള പ്രവൃത്തിയാ ചെയ്യാൻ നിശ്ചയില്ല. വേഗം തോന്നിയിട്ട് ലക്ഷ്മണൻ ആ ഭഗവാനോട് പറഞ്ഞു അല്ലേ ലക്ഷൻ ആര്യ അങ്ങെന്താ അങ്ങനെ തർക്കിച്ചും കൊണ്ട് നിൽക്കുന്നത്? അങ്ങനെയുള്ള അവസരമാണോ പോ എന്താണ് കൗശികേ അഭി അനുശാസീ, കൗശികൻ പോലും അനുശാസിച്ചും കൊണ്ട് വർദ്ധിക്കുന്നു. വിശ്വാമിത്ര മഹിഴിയാണല്ലോ അങ്ങോട് പറയണത് രക്ഷൻ ഇവളെ നിഗ്രഹിക്കൂ നിഗ്രഹിക്കൂ എന്ന് അദ്ദേഹം പിന്നെയും പിന്നെയും കൽപ്പിക്കുന്നു. അനുശാസതി അനുശാസനമാണ് അദ്ദേഹത്തിന്റെ കൽപ്പനയല്ല, അദ്ദേഹത്തിന്റെ വാക്കല്ലേ. ഓ അങ്ങനെ അദ്ദേഹം പറഞ്ഞും കൊണ്ട് നിൽക്കുന്ന സമയത്തെങ്കിൽ എന്തിന് സംശയിക്കണം? എന്തിനാ എന്താ ആലോചിക്കാനുള്ളത്? സാധാരണ ഒരാളല്ല ഈ മഹർഷി. കൗശികേ കൗശികൻ എന്നാ പറയണത്, കുശികഗോത്രത്തെങ്കിൽ ജനിച്ചിട്ടുള്ള ആള് തപസ് ചെയ്ത് കുശീശ്വരനായേക്കുന്നു, തപസ്സുകൊണ്ട് ഇന്നതേ സാധ്യമാവുള്ളൂ എന്നില്ല, ലോകം മുഴുവൻ തന്റെ അധീനത്തിലാക്കി തീർക്കാൻ പറ്റും എന്നുള്ളത് തെളിയിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഋഷീശ്വരനാണ് അങ്ങയോട് നിഗ്രഹിക്കാനായിട്ട് പറയണത്. ആ സമയത്തെങ്കില് എന്തിനങ്ങ് സംശയിക്കുന്നു? ഏയ് അങ്ങനെ ഓരോ പ്രതിബന്ധങ്ങൾ പറഞ്ഞും കൊണ്ട് നിൽക്കേണ്ട സമയമല്ല, വേഗം അവിടെ നിഗ്രഹിക്കന്നെ വേണ്ടത്. ഇനി ധർമാധർമ്മങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതാ ധർമ്മം? ധർമ്മം എന്ന് പറയുന്നത് എന്താണ് എന്നാണെങ്കിൽ ഋഷീണാം വാച ധർമ്മം അനുവർത്തതേ. വിഘടവാക്കുകൾ ധർമ്മത്തെ അനുവർത്തിക്കും. ദേഹത്തിനെ പോലെ തപസ്സുകളായിട്ടുള്ള ആളുകള് എന്താണോ പറയണത് അതാണ് ധർമ്മം. ദേഹം ഇവിടെ നിഗ്രഹിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധർമ്മമാണോ അധർമ്മമാണോ എന്ന് ആലോചിക്കേണ്ടതില്ല. ഇദ്ദേഹം പറയണത് എന്നെയാണ് കർമ്മം. അങ്ങനല്ലേ? അങ്ങനെയുള്ള അവസരത്തിൽ എന്തിന് ദേഹത്തിനെ ആലോചിക്കണു? ഏയ്, പ്രതിബന്ധം ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഇവിടെ നിഗ്രഹിക്കുകയേ വേണ്ടൂ. അതാണ്, അതുകൊണ്ട് ജേഷൻ അവിടുന്ന് ഒരു സ്വരം പ്രയോഗിച്ച് ഇവിടെ നിഗ്രഹിച്ചു. ഇനി ലക്ഷ്മണൻ തന്റെ അഭിപ്രായം അനുവർത്തിച്ചു.
1: കണ്ണാന്തളിയിൽ ഇനി പാട്ടിന്റെ പൊരുൾ. പാട്ടിന്റെ പൊരുളിൽ ഇന്ന് പൊൻപുലരുളി പൂവിതറിയ എന്ന പാട്ടിന്റെ സൗന്ദര്യത്തിലൂടെ ഒരു സഞ്ചാരം.

0: മലയാള ചലച്ചിത്ര ഗാനശാഖയിലെ ഇതിഹാസങ്ങളായ ഒ എൻ വി ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന അതിമനോഹരമായ ഒരു ഗാനമാണ് പൊൻപുലരുളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനമെന്ന പാട്ട്. കൃഷ്ണഭക്തിയെ കേവലം ആരാധന എന്നതിലുപരി പ്രകൃതിയുടെ ആഘോഷമായും സാംസ്കാരിക പാരമ്പര്യമായും അവതരിപ്പിക്കാൻ ഒ എൻ വി പുലർത്തുന്ന വൈദഗ്ധ്യം ഈ വരികളിൽ തെളിഞ്ഞു നിൽക്കുന്നു. പൊൻപുലരുളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുവോ ഗാനത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു പ്രഭാതത്തിന്റെ വിശുദ്ധിയും വൃന്ദാവനത്തിന്റെ ചൈതന്യവും കവി ആവിഷ്കരിക്കുന്നു. കാളിന്തി നദിയുടെ ഒഴുക്കിനെ ആട്ടമെന്ന് വിശേഷിപ്പിക്കുന്നതിലൂടെ പ്രകൃതി തന്നെ കൃഷ്ണന്റെ രാസലീലയിൽ പങ്കുചേരുന്നു എന്ന ഭാവമാണ് കവി നൽകുന്നത്. അദൃശ്യനായ ഒരു കാർകോയിൽ ദൂരെ പാടുന്നു എന്ന ബിംബം കണ്ണന്റെ മുരളീരവത്തെ ഓർമ്മിപ്പിക്കുന്നു. കണ്ണ നീ ഇന്നും കവർന്നെന്നോ തൂവെണ്ണ, നീയേ ഞങ്ങൾ തൻ നവനീതം പൊന്നുണ്ണി. കൃഷ്ണന്റെ ബാലലീലകളെ വളരെ ആർദ്രമായാണ് ഒ എൻ വി അവതരിപ്പിക്കുന്നത്. ഉണ്ണിക്കണ്ണൻ കവരുന്നത് വെറും വെണ്ണയല്ല, മറിച്ച് ഭക്തരുടെ ഹൃദയത്തിലെ നൈർമല്യമാണെന്ന് കവി സൂചിപ്പിക്കുന്നു. കണ്ണന്റെ കുറുനിരകളിൽ ഇളകുന്ന ഒരു ചെറുനീർമണിയാകാൻ കൊതിക്കുന്ന ഭക്തമനസ്, പ്രണയവും ഭക്തിയും ഇഴചേരുന്ന ഉദാത്തമായ അവസ്ഥയെ കാണിക്കുന്നു. ആരും കാണാതെ അരയാലിൻ കൊമ്പിന്മേലാടും പൊന്നാട തിരിച്ചേകൂ നീ ഉണ്ണി. ഗോപസ്ത്രീകളുടെ വസ്ത്രം അപഹരിച്ച പുരാണ കഥയിലെ കുസൃതിക്കാരനായ കൃഷ്ണനെയാണ് ഇവിടെ നാം കാണുന്നത്. എന്നാൽ ഇവിടെ കവി ആ വസ്ത്രത്തെ പൊന്നാട എന്ന് വിശേഷിപ്പിക്കുന്നു. നിസ്സംഗനായി നിന്ന് പാടുന്ന കൃഷ്ണൻ ലൗകികമായ ആസക്തികൾക്കപ്പുറം നിൽക്കുന്ന പരമാത്മാവാണെന്ന ദാർശനികമായ സൂചനയും ഒ എൻ വി ഇതിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നുണ്ട്. ഗാനത്തിന്റെ തുടക്കത്തിലും ഇടയിലുമുള്ള സ്വരപ്രസ്ഥാനങ്ങൾ ഈ ഗാനത്തിന് ഒരു ശാസ്ത്രീയ അടിത്തറ നൽകുന്നു. ജി ദേവരാജന്റെ മാന്ത്രിക സംഗീതം വരികളുടെ ആഴത്തെ വർദ്ധിപ്പിക്കുന്നു. പാട്ടിലെ താളക്രമവും വാക്കുകളുടെ അടുക്കവും ഒരു ഗ്രാമീണ നാടകത്തിന്റെയോ തുള്ളലിന്റെയോ ഒഴുക്ക് നൽകുന്നുണ്ട്. പൊൻപുലരുളി പൂവിതറിയ എന്ന ഗാനം ഒരേ സമയം ഒരു സ്തുതിഗീതവും പ്രകൃതി വർണ്ണനയുമാണ്. ഒ എൻ വി കുറുപ്പിന്റെ കവിതകളിലെ ശബ്ദ സൗന്ദര്യം ഈ പാട്ടിലുടനീളം അനുഭവിക്കാൻ സാധിക്കും. കൃഷ്ണൻ എന്നത് വെറുമൊരു വിഗ്രഹമല്ല, മറിച്ച് പ്രകൃതിയിലും സംഗീതത്തിലും അലിഞ്ഞുചേരുന്ന ഒരു ചൈതന്യമാണെന്ന് ഈ ഗാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
1: കണ്ണന്തലയിൽ ഇനി കേൾക്കാം പെണ്ണെഴുത്ത്. പെണ്ണെഴുത്തിൽ ഇന്ന് ഗ്രേസിയുടെ ക്രമം എന്ന നോവലിനെ കുറിച്ച് കേൾക്കാം. പുരാവൃത്തം പതിരല്ല, മറിച്ച് രൂപക സങ്കുലമായ കാവ്യമാണെന്ന് വിധിച്ചത് പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരനും തത്വചിന്തകനുമായിരുന്ന ജോസഫ് ക്യാമ്പെല്ലാണ്. ചരിത്രകാരന്മാർ പൊതുവെ മിത്തുകളെ തള്ളിപ്പറയുമ്പോൾ ലോകമെമ്പാടുമുള്ള നരവംശ ശാസ്ത്രജ്ഞർ മിത്തുകളിൽ നിഹിതമായ സൂക്ഷ്മ സത്യങ്ങളെ ഉന്മീലനം ചെയ്യുന്നു. അവയുടെ പുനരാഖ്യാനം അനുവാചകർക്ക് സമ്മതമാവും വിധം നിർവഹിക്കുക സർഗാത്മകതയുടെ അതിത്യകയിൽ വ്യാപരിക്കുന്നവർക്ക് പോലും അനായാസമല്ല. അന്തസ്സംഘർഷഭരിതവും ജിജ്ഞാസാജനകവുമായ ഒരു പുരാവൃത്തത്തിന്റെ ഭാവനാബന്ധമായ പുനർരചനയാണ് വിശ്രുത കഥാകാരിയായ ഗ്രേസിയുടെ ക്രമം എന്ന ചെറിയ നോവൽ. ഗോവിന്ദസ്വാമിയുടെയും പത്മാവതിയുടെയും രണ്ടാൺമക്കളിൽ മൂത്തവനായ അശോകദത്തൻ നൈസർഗിക പ്രഭാവം കൊണ്ടും പ്രവൃത്തിവിശേഷം കൊണ്ടും നായകനായി നിറഞ്ഞു നിൽക്കുന്ന ഈ നോവലിന്റെ ആദ്യ ലക്കങ്ങളിൽ നിത്യജീവിത യാഥാർത്ഥ്യങ്ങളുടെ ആർദ്രഭാവങ്ങൾ വായനക്കാരുടെ മനസ്സിനെ ആവിലമാക്കുന്നു. നാട്ടിൽ അഴിഞ്ഞാടുന്ന ഭക്ഷണക്ഷാമം കണ്ടറിഞ്ഞ് തന്റെ പക്കലുള്ള ധാന്യം മുഴുവൻ നാട്ടുകാർക്ക് വിതരണം ചെയ്ത് കുടുംബത്തോടെ നാടുവിടുന്ന ഗോവിന്ദസ്വാമി യാത്രാമധ്യെ അന്നുവരെ തിരിച്ചറിയാതിരുന്ന അശോകദത്തന്റെ സ്വപ്ന സമാനമായ കൂടുമാറ്റവും മദനലേഖയും വിദ്യൽ പ്രഭയുമായിട്ടുള്ള രതിരസക്രീഡകളും ശാപവശാൽ വന്നുഭവിക്കുന്ന ദേവൻ മർത്യൻ എന്ന ദ്വൈതാവസ്ഥകളും ആഖ്യാന ദ്യുതിയാൽ വായനയെ വിലോഭനീയമായ അനുഭവമാക്കി മാറ്റുന്നു. അക്രമങ്ങളെയെല്ലാം അതിജീവിച്ച് ഒരു ഗ്രാമം ഐശ്വര്യപൂർണമായി തീരുന്നതും ജീവിതം ക്രമപ്പെടുന്നതും ഈ കൃതിയുടെ പ്രസാദാത്മക പരിണാമം. നാനാർത്ഥ വിശേഷങ്ങളോടെ ഇതിൽ ആവർത്തിച്ചു വരുന്ന ഒരു പദമാണ് പൊൻതാമര. സാഹിത്യത്തിലെ പതിവ് വിവക്ഷകളെ കവിഞ്ഞു പോകുന്നു ഇതിനാൽ ഉണർത്തപ്പെടുന്ന ധ്വനികൾ. ബന്ധങ്ങളെയും കെട്ടുപാടുകളെയും സംബന്ധിച്ച് ചില പരാമർശങ്ങളിലേക്ക് കൺതുറക്കുന്നുമുണ്ട്. ഏറ്റവും ലളിതമായ ജീവിതത്തിൽ ഭാഗ്യ നിർഭാഗ്യങ്ങൾക്ക് ആഘാതമേൽപ്പിക്കാനാവില്ല എന്ന തന്റെ വിശ്വാസം അസ്ഥിരപ്പെടുന്നത് അദ്ദേഹം തന്നെ കാത്തിരിക്കുന്ന വിചിത്ര അനുഭവങ്ങളിൽ നിന്ന് തിരിച്ചറിയുന്നു. തുടർന്നുള്ള ലക്കങ്ങളിൽ ഫാന്റസിയുടെ തലത്തിലേക്ക് കഥാഗതി പരിണമിക്കുന്നു. ചിതാമുഖത്ത് എത്തിപ്പെടുമ്പോൾ വിജയഭദ്രൻ രാക്ഷസനായി മാറുന്നതിന്റെ വാക്മയം ഒരു ഭ്രമാത്മക ചിത്രം കണക്കെ നമ്മെ അത്ഭുത പരതന്ത്രരാക്കും. ശ്മശാന സമീപമുള്ള ആൽത്തറയിൽ വച്ച് അവധൂതനെ പോലെ തോന്നിച്ച വഴിപോക്കനിൽ നിന്ന് ഗോവിന്ദസ്വാമി തുടക്കത്തിൽ കേട്ട വാക്കുകൾ ഇതാ: വലിയൊരു ആപത്ത് നിങ്ങളുടെ വാതിൽക്കൽ വന്നു നിൽക്കുന്നുണ്ട്. താമസിയാതെ നിങ്ങളുടെ കുടുംബം ഛിന്നഭിന്നമാവും. പക്ഷേ നിങ്ങളുടെ സീമന്തപുത്രൻ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യും. ഈ പ്രവചനം യാഥാർത്ഥ്യമായി തീരുന്നതിന്റെ ഉദ്യോഗജനകമായ സംഭവ പരമ്പരയാണ് ക്രമത്തിന്റെ ഉത്തരഭാഗം. മുജ്ജന്മ സ്മൃതികളും ലൗകിക അവസ്ഥയിൽ നിന്ന് അലൗകിക അവസ്ഥയിലേക്കുള്ള സമൂഹത്തിൽ നിലനിൽക്കുന്ന മിഥ്യാധാരണകളെ തുറന്നു കാട്ടുക മാത്രമല്ല, ഏതൊരാളുടെയും ജീവിതം അചിന്തിയമാം വണ്ണം യുക്തിരഹിതമാണെന്ന തത്വചിന്തയും സിദ്ധാന്തഭാരമില്ലാതെ പ്രബോധനത്തിന്റെ ചെടിപ്പില്ലാതെ ഈ ലഘുനോവലിലെ പല മുഹൂർത്തങ്ങളും മുന്നോട്ടുവയ്ക്കുന്നു. ഗ്രേസിയുടെ കഥകളിൽ സാമാന്യേന കണ്ടുവരുന്ന ഭാഷാവിനിമയത്തിൽ നിന്നു മാറി പുരാവൃത്തത്തിന്റെ പ്രകൃതത്തിന് അനുരൂപമായ ആഖ്യാന ശൈലിയാണ് ഈ പുസ്തകത്തിന്റെ എടുത്തു പറയേണ്ട മേന്മ. കഥാകാരിയെന്ന നിലയിൽ അവർ സ്വരൂപിച്ചിട്ടുള്ള വ്യക്തിത്വത്തിന്റെ അനുരണനങ്ങളും ഇതിൽ അവിടെ അവിടെയായി പ്രത്യക്ഷപ്പെടുന്നു. ഗോവിന്ദസ്വാമി ഭാര്യ പത്മാവതിയെപ്പറ്റി ഒരു വേള ആലോചിക്കുന്നതിങ്ങനെ: ഒരുപക്ഷെ അനുനിമിഷം മാറിമറിയുന്ന ജീവിതത്തെ ഉൾക്കൊള്ളാനുള്ള മെയ്വഴക്കം പ്രകൃതി സ്ത്രീക്ക് നൽകിയിട്ടുണ്ടാവണം. അടുത്തിട്ട് കാണാവുന്ന ജലാശയം പോലെ സ്ഫുടവും മുക്തവുമാണ് ക്രമത്തിന്റെ രചനാശില്പം. സജയ കെവിയുടെ പ്രൗഢമായ അവതാരിക ഇതിന്റെ വായനയെ കലവറ കൂടാതെ പിന്തുണയ്ക്കുന്നു. പിന്നുര എന്ന വണ്ണം ഗ്രേസിയുമായുള്ള അഭിമുഖ സംഭാഷണം അവരുടെ അചഞ്ചലമായ ദർശനത്തിന്റെയും നേരിനോടുള്ള ആസക്തിയെയും ഒരിക്കൽ കൂടി സുവ്യക്തമാക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ക്രമം, അടിമുടി, സ്തോഭസാന്ദ്രം, രസനീയം, ചിന്തോദ്ദീപകം.

പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമായ ജീവിതം, അതിൻ്റെ അർത്ഥവ്യാപ്തികൾ കഥയായും കവിതയായും മനസ്സിലൂടൊഴുകിയ വാക്കുകൾ, ഇന്നത്തെ കണ്ണാന്തളി ഇവിടെ സമാപിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മലയാള ചലച്ചിത്ര പുരസ്കാര വിശേഷങ്ങൾ കോർത്തിണക്കിയ പ്രത്യേക പരിപാടി.
0: പുരസ്കാര ഗീതങ്ങൾ
2: 2021 മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം വി കെ ഹരിനാരായണനായിരുന്നു. കാടകലം എന്ന ചിത്രത്തിലെ ഗാനരചനകളായിരുന്നു പ്രധാനം. സംഗീതം PS ജയഹരി. ബിജുപാൽ ആലപിച്ച ഗാനം കേൾക്കാം.

2021 മികച്ച ഗായകൻ പ്രദീപ് കുമാറും മികച്ച ഗായിക സിതാര കൃഷ്ണകുമാറുമായിരുന്നു. കാണക്കാണെ എന്ന ചിത്രത്തിലെ പാട്ടുകളെ മുൻനിർത്തിയായിരുന്നു സിതാരയ്ക്ക് പുരസ്കാരം. സംഗീതം നിർവഹിച്ചത് രഞ്ജൻ രാജ്. പാൽനിലാവിൻ പൊയ്കയിൽ എന്ന പാട്ട് കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വയൽ, ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി.
2: വയൽ എന്ന പരിപാടിയിൽ ഇന്ന് നൂർക്കിഴങ്ങിനെ കുറിച്ച് കേൾക്കാം. പ്രകൃതിയുടെ നിഗൂഢമായ വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന കടും കാടുകളുടെ പച്ചപ്പിലാണ് ഭാരതീയ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിന്റെയും ആരോഗ്യ സംരക്ഷണത്തിന്റെയും യഥാർത്ഥ വേരുകൾ കിടക്കുന്നത്. ആധുനിക നഗരജീവിതത്തിന്റെ കൃത്രിമത്വങ്ങളിൽ നിന്നും ബഹുദൂരമകലെ വനാന്തരങ്ങളിൽ പ്രകൃതിയോടിണങ്ങി ജീവിക്കുന്ന ആദിവാസി ഗോത്രവർഗക്കാരുടെ ഭക്ഷണ സംസ്കാരത്തിലും ചികിത്സാരീതികളിലും അദ്വിതീയമായ സ്ഥാനമലങ്കരിക്കുന്ന ഒരു വിശിഷ്ട വിഭവമാണ് നൂർക്കിഴങ്ങ്. ദേശഭേദങ്ങൾക്കനുസരിച്ച് നരക്കിഴങ്ങ് എന്നും നൂറോൺ കിഴങ്ങ് എന്നും ചിലയിടങ്ങളിൽ നാരി ചാവലെന്നും അറിയപ്പെടുന്ന ഈ പ്രകൃതിദത്ത കനകം വനവാസികളുടെ പോഷകാഹാര ലഭ്യതയിൽ മാത്രമല്ല അവരുടെ അസാധാരണമായ ആരോഗ്യരഹസ്യങ്ങൾക്ക് പിന്നിലും കാവലായി നിൽക്കുന്ന ഒന്നാണ്. കപടമായ ആധുനിക പരസ്യങ്ങളുടെ അകമ്പടിയോടെ വിപണിയിലെത്തുന്ന ലേഹ്യങ്ങൾക്കും ഗുളികകൾക്കും അപ്പുറം പ്രകൃതി നേരിട്ട് മണ്ണിൽ വിളയിച്ചെടുക്കുന്ന ഈ കിഴങ്ങ് യഥാർത്ഥത്തിൽ ഒരു ദിവ്യൌഷധമാണ്. കിഴങ്ങ് വർഗ്ഗങ്ങൾ പൊതുവെ പ്രമേഹരോഗികൾക്കത്ര നല്ലതല്ലെന്ന പാശ്ചാത്യ വൈദ്യശാസ്ത്ര ധാരണകളെ പാടെ തിരുത്തിക്കുറിക്കുന്ന ഒന്നാണ് നരക്കിഴങ്ങ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ ദോഷകരമായി ബാധിക്കാത്തതുകൊണ്ട് തന്നെ പ്രമേഹ

0: ബാധിതർക്ക് പോലും ഭയമേതുമില്ലാതെ കഴിക്കാനും ശരീരത്തിന് രോഗസൗഖ്യം നൽകാനും ശേഷിയുള്ള അപൂർവമായ ഒരു ഒറ്റമൂലിയാണിത്. മനുഷ്യ ശരീരത്തെ ബാധിക്കുന്ന വാർദ്ധക്യ സഹജമായ അസ്വസ്ഥതകളെ ചെറുക്കാനും യൗവനം നിലനിർത്താനും നരക്കിഴങ്ങിന് സവിശേഷമായ കഴിവുണ്ടെന്നാണ് ഗോത്ര ചികിത്സ നടത്തുന്ന കാട്ടുവൈദ്യന്മാരുടെ ഉറച്ച അഭിപ്രായം. ഈ കിഴങ്ങ് പതിവായി ആഹാരമാക്കുന്നതിലൂടെ പ്രായമാകുമ്പോൾ ചർമ്മത്തിലുണ്ടാകുന്ന ത്വക്കുചുളുങ്ങൽ പൂർണ്ണമായും ഇല്ലാതാകുകയും തൊലിപ്പുറത്തുണ്ടാകുന്ന ചൊറി, ചിരങ്ങ് തുടങ്ങിയ സകലവിധ ത്വഗ്രോഗങ്ങളും വരാതിരിക്കാൻ ശരീരം പ്രാപ്തമാകുകയും ചെയ്യും. പ്രകൃതിയുടെ ഈ വരദാനത്തെ കനലിൽ ചുട്ട് തിന്നുന്നത് ശരീരത്തിന് പുത്തൻ ഉണർവും കൗമാരത്തിന്റെ പ്രസരിപ്പും സമ്മാനിക്കുമെന്നത് ഗോത്ര സംസ്കാരത്തിന്റെ അനുഭവ സാക്ഷ്യമാണ്. പ്രകൃതിയുടെ ഈ വരദാനത്തെ കനലിൽ ചുട്ട് തിന്നുന്നത് ശരീരത്തിന് പുത്തൻ ഉണർവും കൗമാരത്തിന്റെ പ്രസരിപ്പും സമ്മാനിക്കുമെന്നത് ഗോത്ര സംസ്കാരത്തിന്റെ അനുഭവ സാക്ഷ്യമാണ്. കാച്ചിൽ വിഭാഗത്തിൽപ്പെടുന്ന ഈ സസ്യം മണ്ണിനടിയിൽ വലിയ നീളത്തിലാണ് കിഴങ്ങായി വളരുന്നത്. എന്നാൽ ഇതിന്റെ വംശവർദ്ധനവ് നടക്കുന്നത് മണ്ണിനടിയിലെ കിഴങ്ങിലൂടെ മാത്രമല്ല, കാച്ചിലുകളിൽ കാണപ്പെടുന്നത് പോലെ ഇതിന്റെ വള്ളികളിലും വായുക്കുരുക്കൾ അഥവാ ചെറിയ കിഴങ്ങുകൾ രൂപപ്പെടാറുണ്ട്. ഈ വായുക്കുരുക്കൾ മണ്ണിൽ നട്ടാണ് പുതിയ വള്ളികൾ വളർത്തിയെടുക്കുന്നത്. വലിയ മരങ്ങളിൽ പടർന്നു കയറുന്ന ഈ വള്ളികളുടെ ആഴങ്ങളിലുള്ള കിഴങ്ങിന് ആകർഷകമായ ഇളം മഞ്ഞ നിറമാണുള്ളത്. പണ്ടുകാലത്ത് ആദിവാസികൾ കടുംകാടുകളിൽ അലഞ്ഞുതിരിഞ്ഞ് അതീവ പ്രയത്നത്തോടെ തേടിപ്പിടിച്ചു കൊണ്ടുവന്നിരുന്ന ഈ കാട്ടുവിഭവം ഇന്ന് അതിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ ചില കൃഷിപ്രേമികൾ നമ്മുടെ നാട്ടിലും സ്വന്തം പുരീടങ്ങളിലും നട്ടുപിടിപ്പിച്ച് സംരക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നത് ഏറെ സന്തോഷകരമായ ഒരു മാറ്റമാണ്. നിബിഡമായ വനാന്തരങ്ങളിൽ നിന്നും നമ്മുടെ വീട്ടുതോട്ടങ്ങളിലേക്ക് ഈ കിഴങ്ങ് ചേക്കേറുമ്പോൾ അത് കേവലമൊരു പുതിയ കൃഷിയിനത്തിന്റെ വരവല്ല, മറിച്ച് വിസ്മൃതിയിൽ ആണ്ടുപോയ ഒരു വലിയ ആരോഗ്യ സംസ്കാരത്തിന്റെ പുനരുജ്ജീവനമാണ്. മണ്ണിൽ നിന്നും നേരിട്ടെടുത്ത് ഉണങ്ങിയ വിറക് കനലുകളിൽ ചുട്ടെടുക്കുന്ന നരകിഴങ്ങിന്റെ സ്വാദ് ഒരിക്കൽ അനുഭവിച്ചറിഞ്ഞാൽ അത് ജീവിതത്തിൽ ഒരു കാലത്തും മറക്കാൻ കഴിയാത്ത വിധം നാവിൻ തുമ്പിൽ തങ്ങി നിൽക്കും. രാസവളങ്ങളുടെയോ കീടനാശിനികളുടെയോ ഒരു കണിക പോലും ഏൽക്കാതെ പ്രകൃതിയുടെ ശുദ്ധമായ വായുവും ഒഴുക്കുവെള്ളവും മാത്രം കുടിച്ച് വലിയ വൃക്ഷങ്ങളുടെ തണലിൽ വളരുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ പോഷകഗുണം ഇരട്ടിയാണ്. നമ്മുടെ പൂർവികർക്ക് മാറാരോഗങ്ങളില്ലാതെ ദീർഘകാലം ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിഞ്ഞത് ഇത്തരം വനവിഭവങ്ങൾ അവരുടെ ഭക്ഷണത്തിന്റെ ഭാഗമായിരുന്നതുകൊണ്ടാണ്. വിപണിയിലെ കൃത്രിമ സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് പിന്നാലെ പാഞ്ഞ് പണവും ആരോഗ്യവും നശിപ്പിക്കുന്ന ഇന്നത്തെ തലമുറ യൗവനവും ചർമ്മകാന്തിയും നിലനിർത്താൻ സഹായിക്കുന്ന ഈ നാടൻ കിഴങ്ങിന്റെ പ്രാധാന്യം ഗൗരവമായി തിരിച്ചറിയേണ്ടതുണ്ട്. കാട്ടിൽ നിന്നും നാട്ടിലേക്ക് പടരുന്ന നൂർക്കിഴങ്ങിന്റെ ഈ വള്ളികൾ നാളെയുടെ വലിയൊരു ആരോഗ്യ വിപ്ലവത്തിന്റെ പ്രതീകങ്ങളാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല.
1: വയൽ അവതരണം ഷാൽമ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഈ യാത്ര എനിക്കിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും. യാത്ര എനിക്കിഷ്ടത്തിൽ ഇന്ന് മെൽബണിന്റെ ഹൃദയത്തുടിപ്പ് കേൾക്കാം.
2: മെൽബണിന്റെ ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന ഫ്ലിൻഡേഴ്സ് സ്റ്റേഷൻ, ഇതൊരു സാധാരണ റെയിൽവേ സ്റ്റേഷൻ എന്നതിലുപരി നഗരത്തിന്റെ ചരിത്രവും സംസ്കാരവും പേർന്ന ഒരു വികാരമാണ്. ഓസ്ട്രേലിയൻ വാസ്തുവിദ്യയുടെയും മെൽബൺ ജീവിതശൈലിയുടെയും മുഖമുദ്രയാണ് ഈ മനോഹരമായ കെട്ടിടം. 1854 സ്ഥാപിതമായ ഈ റെയിൽവേ സ്റ്റേഷൻ ഓസ്ട്രേലിയയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ എന്ന ബഹുമതി സ്വന്തമാക്കിയ ഇടമാണ്. മെൽബണിന്റെ ഗതാഗത ശൃംഖലയുടെ തുടക്കം ഇവിടെ നിന്നായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന മഞ്ഞയും പച്ചയും കലർന്ന ഈ കെട്ടിടം എഡ്വേഡിയൻ കാലഘട്ടത്തിലെ വാസ്തുവിദ്യയുടെ മനോഹരമായ ഒരു ഉദാഹരണമാണ്. ഇതിന്റെ മുകൾ ഭാഗത്തെ വലിയ താഴികക്കുടം, വളഞ്ഞ കവാടങ്ങൾ, വലിപ്പമേറിയ പ്രതലങ്ങൾ എന്നിവ സ്റ്റേഷന് ഒരു പ്രത്യേക പ്രൗഢി നൽകുന്നു. സ്റ്റേഷന്റെ പ്രധാന ആകർഷണമായ പച്ച താഴികക്കുടം രാത്രികാലങ്ങളിൽ മനോഹരമായി പ്രകാശിപ്പിക്കാറുണ്ട്. ഇത് യാരാ നദിക്കരയിലെ മെൽബൺ നഗരദൃശ്യത്തിന് ഒരു പ്രത്യേക സൗന്ദര്യം നൽകുന്നു. സ്റ്റേഷന്റെ കവാടത്തിന് മുകളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ക്ലോക്കുകളുടെ നിര മെൽബൺ നിവാസികൾക്ക് ഒരു ഐതിഹാസിക മീറ്റിംഗ് പോയിന്റാണ്. ഞാൻ ക്ലോക്കിന്റെ ചുവട്ടിൽ വരാം, നമുക്ക് ക്ലോക്കിന്റെ ചുവട്ടിൽ വെച്ച് കാണാം. ഐ വിൽ മീറ്റ് യു അണ്ടർ ദ ക്ലോക്സ് എന്ന് ഇവിടത്തുകാർക്കിടയിൽ വളരെ പരിചിതമായ ഒരു പ്രയോഗമുണ്ട്. യാരാ നദിക്കരയിൽ മെൽബൺ സിറ്റി സെന്ററിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ സ്റ്റേഷൻ ദക്ഷിണാർത്ഥഗോളത്തിലെ ഏറ്റവും തിരക്കേറിയ സബർബൻ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ്. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് യാത്രക്കാർ ഇവിടെ എത്തി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു. അതിന്റെ പ്രതാപകാലത്ത് ഈ കെട്ടിടത്തിനുള്ളിൽ ഒരു കൺസേർട്ട് ഹാൾ, ലൈബ്രറി, ഡാൻസ് ഹാൾ, ശിശുപരിപാലന കേന്ദ്രം എന്നിവയെല്ലാം ഉണ്ടായിരുന്നു അത്രേ. കാലക്രമേണ ഇവ പലതും ഉപയോഗശൂന്യമായെങ്കിലും സ്റ്റേഷന്റെ ചരിത്രപരമായ മൂല്യം എടുത്തു കാണിക്കുന്നവയാണ് ഈ മുറികൾ. ഡാൻസ് ഹാൾ വർഷങ്ങളായി പൂട്ടിയിട്ടിരിക്കുകയാണ്. നഗരത്തിലെ പല നിഗൂഢ കഥകൾക്കും ഉപയോഗിക്കാത്ത ഹാൾ വിഷയമാകാറുണ്ട്. ഇത് പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ പഴയ പ്രൗഢി ഇന്നും ഒരു കൗതുകകരമായ വിഷയമായി അവശേഷിക്കുന്നു. കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ സ്റ്റേഷന്റെ രൂപകൽപ്പനയിൽ തന്നെ ഉൾപ്പെടുത്തിയിരുന്ന ഒട്ടേറെ കടമുറികൾ ഉണ്ടായിരുന്നു. റെയിൽവേയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും സ്റ്റേഷനിലൂടെ പോകുന്ന യാത്രക്കാർക്ക് സൗകര്യമൊരുക്കുന്നതിനും വേണ്ടിയാണ് ഇവ സ്ഥാപിച്ചത്. ഈ സ്റ്റേഷൻ മുമ്പ് ലോകത്തിലെ ഏറ്റവും നീളമേറിയ റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായിരുന്നു അത്രേ. ഇന്ന് മറ്റു ചില സ്റ്റേഷനുകൾ ഇതിനെ മറികടന്നെങ്കിലും അതിന്റെ വലിയ വലിപ്പം മെൽബണിന്റെ റെയിൽ ശൃംഖലയുടെ പ്രാധാന്യം വിളിച്ചോതുന്നു. മെൽബണിലെ ട്രെയിൻ ലൈനുകൾ എണ്ണാൻ തുടങ്ങുന്ന 0 point ആണ് ഫ്ലിൻഡേഴ്സ് സ്റ്റേഷൻ. നഗരത്തിന് പുറത്തേക്കുള്ള എല്ലാ റെയിൽവേ റൂട്ടുകളും ഇവിടെ നിന്നാണ് ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്നത്. ബ്രിട്ടീഷ് രാജാവായിരുന്ന എഡ്വേർഡ് 7th ഭരണകാലത്ത് നിലവിലുണ്ടായിരുന്ന ഒരു വാസ്തുവിദ്യാ ശൈലിയാണ് ഇതിന്റെ മുഖമുദ്ര. അന്നത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സാമ്പത്തിക ശക്തിയും പ്രൗഢിയും എടുത്തു കാണിക്കുന്ന രൂപകൽപ്പനയാണിത്. മെൽബണിലെ ഫ്ലിൻഡേഴ്സ് സ്റ്റേഷനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മെൽബണിൽ പ്രചാരത്തിലുള്ള ഒരു കൗതുകകരമായ കഥയുണ്ട്. മെൽബണിലെ ഫ്ലിൻഡേഴ്സ് സ്റ്റേഷന്റെയും ഇന്ത്യയിലെ മുംബൈയിലുള്ള ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസിന്റെയും ഡിസൈനുകൾ ഏതാണ്ട് ഒരേ സമയത്താണ് ലണ്ടനിലെ ഒരു ബ്രിട്ടീഷ് ആർക്കിടെക്ട് തയ്യാറാക്കിയത്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ രണ്ട് സ്റ്റേഷനുകളുടെയും ഡിസൈൻ പ്ലാനുകൾ അബദ്ധത്തിൽ പരസ്പരം മാറിപ്പോയത്രേ. അതിന്റെ ഫലമായി മുംബൈയിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഇന്തോ സെറാസനിക് ശൈലിയുടെ വാസ്തുവിദ്യാ രൂപരേഖയാണ് മെൽബണിലെ ഫ്ലിൻഡേഴ്സ് സ്റ്റേഷന് ലഭിച്ചത്. നേരെ മറിച്ച് മെൽബണിലെ സ്ഥാപിതമാക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഗോത്തിക് ശൈലിയിലുള്ള രൂപരേഖ മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസിനും ലഭിച്ചു. സ്റ്റേഷന്റെ പ്രൗഢിയുള്ള മഞ്ഞ നിറമുള്ള കെട്ടിടത്തിനും താഴികക്കുടത്തിനും കവാടത്തിന്റെ രൂപകൽപ്പനയ്ക്കുമൊക്കെ അല്പം ഓറിയന്റൽ പൗരസ്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ വാസ്തുവിദ്യ സ്വാധീനം ഉണ്ടെന്ന് പലർക്കും തോന്നാറുണ്ട്. ഈ സ്റ്റേഷൻ വിക്ടോറിയൻ ആൻഡ് എഡ്വേർഡിയൻ ശൈലിയുടെ ഒരു സമ്മിശ്രണമാണ്. മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് CST അതിന്റെ രൂപകൽപ്പനയാകട്ടെ, അതിന്റെ അതിഗംഭീരമായ ഗോഥിക് പുനരുജ്ജീവന ശൈലിയും കോട്ടകളെ അനുസ്മരിപ്പിക്കുന്ന പ്രൗഢിയും കാരണം ഒരു യൂറോപ്യൻ നഗരത്തിൽ കൂടുതൽ ചേരുന്ന രൂപകൽപ്പനയായി പലർക്കും തോന്നാറുമുണ്ട്. എന്നാൽ ചരിത്രപരമായ രേഖകൾ ഈ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്നു. ഫ്ലിൻഡേഴ്സ്ട്രീ സ്റ്റേഷന്റെ നിലവിലെ കെട്ടിടത്തിനായി ഒരു ഡിസൈൻ മത്സരം നടന്നത് 1899 ഇത് പൂർത്തിയായത് 1909-1910 കാലഘട്ടത്തിലാണ്. ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് ഇതിനും വളരെ മുൻപ് അതായത് 1888 തന്നെ പണി പൂർത്തിയാക്കി പ്രവർത്തനക്ഷമമായിരുന്നു. രണ്ടിന്റെയും നിർമ്മാണ കാലയളവുകൾ തമ്മിലുള്ള വ്യത്യാസം കാരണം ഡിസൈൻ പ്ലാനുകൾ മാറിപ്പോകാൻ സാധ്യതയില്ല. ഫ്ലിൻഡേഴ്സ്ട്രീ സ്റ്റേഷന്റെ വിചിത്രമായ രൂപകൽപ്പനയും മുംബൈയിലെ CST പ്രൗഢിയുള്ള യൂറോപ്യൻ ശൈലിയും ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയ രസകരമായ ഒരു ഊഹക്കഥ മാത്രമാണ് ഇത്. ചരിത്രപരമായി ശരിയല്ലെങ്കിലും മെൽബൺ നിവാസികൾ ഈ കഥ അഭിമാനത്തോടെയും തമാശയോടെയും ഇന്നും പങ്കുവെക്കുന്നു. ചുരുക്കത്തിൽ ഫ്ലിൻഡേഴ്സ്ട്രീ സ്റ്റേഷൻ മെൽബണിന്റെ ഗതാഗത കേന്ദ്രം മാത്രമല്ല, അതിന്റെ ചരിത്രം, സൗന്ദര്യം, സാമൂഹിക ജീവിതം എന്നിവയുടെ എല്ലാം പ്രതീകമായി നിലകൊള്ളുന്ന ഒരു പൈതൃക സ്മാരകം കൂടിയാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: മനോമേധം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: മനോമേധത്തിൽ ഇന്ന് ഡോപ്പമിന്റെ വിളയാട്ടങ്ങളെ കുറിച്ച് കേൾക്കാം. നമ്മുടെ ചിന്തകളെയും ചലനങ്ങളെയും പ്രചോദനങ്ങളെയും നിയന്ത്രിക്കുന്ന തലച്ചോറിലെ രാസസന്ദേശവാഹകരാണ് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ. ഇവയിൽ ഏറ്റവും പ്രധാനിയാണ് ഡോപ്പമിൻ. വർഷങ്ങളോളം ശാസ്ത്രലോകം ഡോപ്പമിനെ കണ്ടിരുന്നത് തലച്ചോറിൽ മൊത്തത്തിൽ സിഗ്നലുകൾ പ്രസരിപ്പിക്കുന്ന ഒരു ബ്രോഡ്കാസ്റ്റ് സംവിധാനമായിട്ടാണ്. എന്നാൽ ഈ ധാരണയെ അടിമുടി മാറ്റിയെഴുതുന്ന ഒരു വിപ്ലവകരമായ കണ്ടെത്തലാണ് അടുത്തിടെ പുറത്തുവന്നിരിക്കുന്നത്. കൊളറാഡോ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ നടത്തിയ ഈ പഠനം ഡോപ്പമിന്റെ പ്രവർത്തനത്തെ ഒരു കൃത്യതയുള്ള തപാൽ സംവിധാനം പോലെയാണ് വിശേഷിപ്പിക്കുന്നത്. ഡോപ്പമിന്റെ ഈ

0: ദ്യുതല പ്രവർത്തനം എന്താണെന്നും അത് പാർക്കിൻസൺസ്, വിഷാദം, ADHD തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയിൽ എങ്ങനെ വിപ്ലവം സൃഷ്ടിക്കുമെന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. പല പതിറ്റാണ്ടുകളായി ശാസ്ത്രജ്ഞർ വിശ്വസിച്ചിരുന്നത് ഡോപാമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അതൊരു റേഡിയോ ബ്രോഡ്കാസ്റ്റ് പോലെ തലച്ചോറിന്റെ വിശാലമായ പ്രദേശങ്ങളിലേക്ക് ഒരേ സമയം സിഗ്നലുകൾ അയക്കുന്നു എന്നായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ ചലനത്തിന്റെയും പ്രചോദനത്തിന്റെയും ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് വിളിച്ചിരുന്നത്. ഡോപാമിൻ മൊത്തത്തിൽ തലച്ചോറിന്റെ മൂഡ് സെറ്റ് ചെയ്യുന്നു എന്ന് കരുതി. എന്നാൽ കൊളറാഡോ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ക്രിസ്റ്റഫർ ഫോർഡിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഏറ്റവും പുതിയ മൈക്രോസ്കോപ്പി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഡോപാമിന്റെ പ്രവർത്തനം നേരിട്ട് നിരീക്ഷിച്ചപ്പോൾ ഞെട്ടിക്കുന്നൊരു സത്യം കണ്ടെത്തി. ഡോപാമിൻ ഒരു റേഡിയോ പ്രക്ഷേപണം പോലെ മാത്രമല്ല പ്രവർത്തിക്കുന്നത്. ഡോപാമിൻ തന്മാത്രകൾ തലച്ചോറിലെ ന്യൂറോൺ ശാഖകളിലേക്ക് കൃത്യമായ സമയത്ത് കൃത്യമായ ഇടങ്ങളിലേക്ക് ലക്ഷ്യമിട്ട് സന്ദേശങ്ങൾ എത്തിക്കുന്നു. ഒരു കത്ത് കൃത്യമായി വിലാസക്കാരന് എത്തിക്കുന്ന തപാൽ സംവിധാനം പോലെ. ഇതോടൊപ്പം തന്നെ ഡോപാമിൻ വേഗത കുറഞ്ഞതും കൂടുതൽ വ്യാപകവുമായ സിഗ്നലുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് തലച്ചോറിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തന നിലയെ രൂപപ്പെടുത്തുന്നു. അതായത് ഡോപാമിന് ഒരേ സമയം മൈക്രോ ലെവലിലും മാക്രോ ലെവലിലും പ്രവർത്തിക്കാൻ കഴിയും. ഡോപാമിന്റെ ഈ ഡ്യുവൽ സിസ്റ്റം നമുക്ക് പുതിയ ഉൾക്കാഴ്ചകൾ നൽകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഡോപാമിന് ഇത്രയധികം വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ഒരേ സമയം നിർവഹിക്കാൻ കഴിയുന്നത് എന്നതിന്റെ ഉത്തരം ഇതാണ്. നിങ്ങളൊരു പുതിയ കാര്യം പഠിക്കുമ്പോൾ കൃത്യമായ, അതായത് ടാർഗറ്റഡായ ഡോപാമിൻ സിഗ്നലുകൾ തലച്ചോറിലെ ന്യൂറൽ പാത്ത് വേകളെ ശക്തമാക്കുന്നു. എന്നാൽ ആ പഠനം തുടരാനുള്ള പ്രചോദനം നൽകുന്നത് ഡോപാമിന്റെ വിശാലമായ സിഗ്നലുകളാണ്. ഈ കൃത്യതയും വ്യാപകതയും ചേരുമ്പോഴാണ് നമുക്ക് ഒരു ശീലം അഥവാ ഹാബിറ്റ് രൂപപ്പെടുത്താൻ കഴിയുന്നത്. പാർക്കിൻസൺസ് രോഗത്തിൽ ഡോപാമിൻ ഉൽപ്പാദിപ്പിക്കുന്ന ന്യൂറോണുകൾ നശിക്കുന്നു. ഇതുവരെ ഡോപാമിൻ കുറഞ്ഞാൽ ചലനം മൊത്തത്തിൽ മന്ദഗതിയിലാകുന്നു എന്നായിരുന്നു ധാരണ. എന്നാൽ ഈ പുതിയ കണ്ടെത്തൽ പ്രകാരം പേശികളെ നിയന്ത്രിക്കുന്ന കൃത്യമായ ന്യൂറൽ ശാഖകളിലേക്ക് ഡോപാമിൻ സന്ദേശങ്ങൾ എത്താതിരിക്കുമ്പോഴാണ് വിറലിലും ചലനക്കുറവും ഉണ്ടാകുന്നത്. ചലനത്തിനാവശ്യമായ കൃത്യമായ സിഗ്നലുകൾ നൽകാതെ തലച്ചോറിനെ മൊത്തത്തിൽ മന്ദീഭവിപ്പിക്കുന്നു. ഈ ദ്വിതല സംവിധാനം ഡോപാമിൻ എങ്ങനെയാണ് മൂഡ്, ശ്രദ്ധ, പ്രത്യേകിച്ച് ADHDയിൽ കാണുന്നത് പോലെ റിയാലിറ്റി പെർസെപ്ഷൻ, പ്രത്യേകിച്ച് സ്കിസോഫ്രീനിയയിൽ കാണുന്നത് പോലെ ഇവയൊക്കെ നിയന്ത്രിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനം വിശദീകരിക്കുന്നു. ഈ പുതിയ കണ്ടെത്തൽ ചികിത്സാരംഗത്ത് എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്? ഈ ചോദ്യത്തിനാണ് ഏറ്റവും പ്രാധാന്യം. നിലവിലെ മിക്ക ചികിത്സാരീതികളും ഡോപാമിന്റെ അളവിലുള്ള കുറവോ കൂടുതലോ പരിഹരിക്കാൻ വേണ്ടി ഒന്നുകിൽ തലച്ചോറിലെ ഡോപാമിൻ അളവ് മൊത്തത്തിൽ കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, പാർക്കിൻസൺസ് രോഗത്തിന് നൽകുന്ന മരുന്നുകൾ തലച്ചോറിൽ മൊത്തത്തിൽ ഡോപാമിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുന്നു. ഇത് ചിലപ്പോൾ രോഗിയുടെ ചലനങ്ങളെ മെച്ചപ്പെടുത്തുമെങ്കിലും ഈ അമിതമായ ഡോപാമിൻ കാരണം പാർശ്വഫലങ്ങൾ, ഉദാഹരണത്തിന് അമിതമായ ആസക്തി, സൈക്കോസിസ് എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഡോക്ടർ ഫോർഡ് സൂചിപ്പിച്ചതുപോലെ രോഗങ്ങളുടെ യഥാർത്ഥ കാരണം ഡോപാമിന്റെ അളവിലുള്ള കുറവ് മാത്രമല്ല, മറിച്ച് ഡോപാമിന്റെ കൃത്യതയിലുള്ള തകരാറാണ്. ഭാവിയിൽ ചികിത്സാരീതികൾ ഡോപാമിന്റെ കൃത്യത പുനഃസ്ഥാപിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യതയുണ്ട്. തലച്ചോറിലെ ഏത് ന്യൂറൽ ശാഖയിലേക്കാണ് ഡോപാമിൻ എത്തേണ്ടത്, ഏത് ശാഖയിലേക്കാണ് എത്തേണ്ടതില്ലാത്തത് എന്ന് തിരിച്ചറിഞ്ഞ് ആ പ്രത്യേക ന്യൂറോൺ ശാഖകളെ മാത്രം ലക്ഷ്യമിട്ടുള്ള മരുന്നുകളോ ജീൻ തെറാപ്പികളോ വികസിപ്പിക്കാൻ കഴിഞ്ഞേക്കും. ഡോപാമിനെ മൊത്തത്തിൽ കൂട്ടാതെ കൃത്യമായി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ന്യൂറോൺ പാതകളിൽ ഡോപാമിൻ എത്തുന്നത് തടയാനും അതുവഴി പാർശ്വഫലങ്ങൾ കുറയ്ക്കാനും സാധിക്കും. ഈ കണ്ടെത്തൽ ന്യൂറോളജിക്കൽ കെയറിലും മാനസികാരോഗ്യ ചികിത്സയിലും ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയും. പലപ്പോഴും ഡോപാമിനെ വെറും സന്തോഷത്തിന്റെ ഹോർമോണെന്നോ ആസക്തിയുടെ കാരണമെന്നോ മാത്രമാണ് നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ ഈ പുതിയ അറിവ് ഡോപാമിന്റെ പ്രവർത്തനത്തെ കൂടുതൽ സങ്കീർണവും എന്നാൽ കൃത്യവുമാണ് എന്ന് തെളിയിക്കുന്നു. ഡോക്ടർ ഫോർഡ് സൂചിപ്പിച്ചതുപോലെ ഡോപാമിന്റെ പ്രവർത്തനം വൈകല്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന്റെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. അതുകൊണ്ടുതന്നെ കൂടുതൽ ഗവേഷണങ്ങൾ ഈ ദിശയിൽ നടക്കേണ്ടതുണ്ട്. പാർക്കിൻസൺസിൽ ചലനത്തെ ബാധിക്കുന്ന ന്യൂറോൺ ശാഖകളിലേക്ക് മാത്രം ഡോപാമിൻ സിഗ്നലുകൾ എത്തിക്കുക. വിഷാദരോഗത്തിൽ പ്രചോദനവും മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ട കൃത്യമായ പാതകളിലെ സിഗ്നലുകൾ മാത്രം ക്രമീകരിക്കുക. ADHDയിൽ ശ്രദ്ധയും ഫോക്കസുമായി ബന്ധപ്പെട്ട ന്യൂറോൺ ശാഖകളിലെ കൃത്യത പുനഃസ്ഥാപിക്കുക. ഈ കണ്ടെത്തൽ മനുഷ്യന്റെ തലച്ചോറിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവിനെ ശക്തിപ്പെടുത്തുന്നു. ഭാവിയിൽ തെറാപ്പികൾ വെറും മരുന്നുകൾ നൽകി ഡോപാമിൻ അളവ് കൂട്ടുന്നതിനേക്കാൾ കൃത്യമായ സിഗ്നലുകൾ നൽകി തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ ഫൈൻ ട്യൂൺ ചെയ്യുന്ന രീതിയിലേക്ക് മാറിയേക്കാം. അത്തരമൊരു ഭാവിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: കാത്തിരുന്നു കേൾക്കാം കരുണാസായി റേഡിയോ.
1: ബട്ടല്ല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടല്ല ഐസ്ക്രീം പുളിയർക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം 9895381668. ബട്ടല്ല ഐസ്ക്രീം.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: ആളുകൾക്ക് ക്രോധമുണ്ടാകുന്നത് അവർ അത് ആഗ്രഹിക്കുന്നത് കൊണ്ടല്ല. ഉള്ളിൽ പതഞ്ഞു പൊങ്ങുന്ന ക്രോധം മനസ്സിന്റെ നിർദ്ദേശപ്രകാരം ഉണ്ടാകുന്നതല്ല. ആളുകൾ ചില സന്ദർഭങ്ങളിൽ കോപത്തോടെ പ്രതികരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അവർ അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവർ മുമ്പ് മോശമായ സ്വാധീനങ്ങൾക്ക് വിധേയരായിട്ടുണ്ട് എന്നതിനാലാണ് അവരുടെ ഉള്ളിൽ ഇങ്ങനെ ക്രോധം പതഞ്ഞു പൊങ്ങുന്നത്. തിന്മയുടെ ഫലമാണ് ക്രോധം. തിന്മയെ കൂടാതെ ക്രോധത്തിന് നിലനിൽപ്പില്ല. ക്രോധം ഉള്ളിലുണ്ടാകുന്നതാണ്. അതിനാൽ ക്രോധത്തെ അടക്കാൻ ഉദ്യമിക്കുന്നത് വെറുതെയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ അത് ശരിയല്ല. ക്രോധം തിന്മയുടെ ഫലമാണ്. ആകയാൽ തിന്മയെ എതിർത്തടക്കിയാൽ ക്രോധത്തെയും അടക്കാം. തിന്മയില്ലാതായാൽ ക്രോധവും ഇല്ലാതാവും. മിത്രമോ ശത്രുവോ കോപിച്ചാൽ ഞാൻ ക്ഷോഭിക്കില്ല. അവർ വേണമെന്ന് കരുതി കോപിക്കുന്നതല്ല എന്ന് ഞാൻ ഓർക്കും. ക്രോധമുണ്ടാക്കിയ തിന്മയെക്കുറിച്ച് ചിന്തിക്കും. ക്രോധം ആളുകളെ കൊണ്ട് സ്വയം പീഡ ചെയ്യിക്കുന്നു. അവർ മുള്ളെടുത്ത് സ്വന്തം ശരീരത്തിൽ തറയ്ക്കുന്നു, ഉണ്ണാതിരിക്കുന്നു. ചിലർ ആത്മഹത്യ പോലും ചെയ്യുന്നു, കെട്ടിത്തൂങ്ങുന്നു, പാറമുനമ്പുകളിൽ നിന്ന് ചാടുന്നു, കൊടിയ വിഷം കഴിക്കുന്നു. ക്രോധം ക്രോധികളിലുണ്ടാകുന്ന വ്യഥകൾ കാണുമ്പോൾ എനിക്ക് അവരോട് അനുകമ്പ തോന്നും. ബോധചര്യാവതാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂലൈ 9 സമതല ഭൂമികകളിലാണ്. 1797 ജൂലൈ 9. 18 യൂറോപ്പ് ദൈക്ഷണിക ലോകത്തിന് സമ്മാനിച്ച രാഷ്ട്രീയ തത്വചിന്തകരിൽ പ്രമുഖനായ എഡ്മണ്ട് ബർക്ക് കഥാവിശേഷനായിരിക്കുന്നു.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശാന്തിരാഗങ്ങൾ.
1: മരങ്ങൾ അവയുടെ സായാഹ്ന ശോഭയിലാണ്. സായന്തനത്തിൽ തെളിനീർ തടാകങ്ങൾ നിശ്ചലമായ ആകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു. കല്ലുകൾക്കിടയിലൂടെ കവിഞ്ഞൊഴുകുന്ന ജലപ്പരപ്പിൽ ഹംസങ്ങൾ നീന്തി തുടിക്കുന്നു. അരേനങ്ങളെ ഞാൻ ആദ്യമായി എണ്ണിയ നാൾ തൊട്ട് എനിക്കറിയില്ല ഇതെത്രമാത്രം സന്ധ്യയാണെന്ന്. എത്രയായാലും എണ്ണിത്തീരും മുൻപേ ഞാൻ കാണുന്നു വലിയ അലോലികൾ തീർത്തുകൊണ്ട് ചിറകുകളടിച്ച് അവയെല്ലാം വാനിലേക്ക് ഉയർന്നു പറന്നു കഴിഞ്ഞു. അവയുടെ ഹൃദയങ്ങൾക്ക് പ്രായമായിട്ടില്ല. അഭിനിവേശവും വിജയവും അവ പോകുന്നിടത്തെല്ലാം അവയെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സായാഹ്നങ്ങളെ ഇങ്ങനെ പ്രശോഭിതമാക്കാൻ അവയ്ക്കെങ്ങനെയാണ് കഴിയുന്നത്?
2: സാന്ധ്യരാഗങ്ങളിൽ ഇന്നാദ്യം ഗിരിജാദേവി പാടിയ ഗാനം കേൾക്കാം.

0: ഒരിക്കൽ ഞാൻ നിന്നെ എന്റെ സാന്ധ്യപ്രഭ എന്ന് വിളിച്ചു. കാരണം നീ എന്റേതുമായിരുന്നില്ല, എനിക്ക് അന്യനുമായിരുന്നില്ല. മുൻപെങ്ങും കാണാത്ത വർണ്ണങ്ങളിൽ വിശ്വസിക്കാൻ എന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ച മൃദുവായ നിമിഷമായിരുന്നു നീ. വികാരങ്ങൾ കൊണ്ട് ഞാൻ സമവാക്യങ്ങൾ നിർമ്മിച്ചു. സങ്കൽപ്പ സംഖ്യകളുടെ വേരുകളിൽ ഞാൻ ഉത്തരങ്ങൾ തേടി. സ്നേഹം ഒരു ആൾജിബ്ര പുസ്തകത്തിലെ അധ്യായമായിരിക്കുന്നു എനിക്ക്. നോക്ക്, ചില കഥകൾ എഴുതപ്പെടാൻ മാത്രമുള്ളതാണ്, ചില ബന്ധങ്ങൾ നമ്മെ പഠിപ്പിക്കാൻ മാത്രമുള്ളത്. ചില മനുഷ്യർ നമ്മുടെ വിധിയാകാനല്ല വരുന്നത്, മറിച്ച് ആകാശത്തെ നക്ഷത്രക്കൂട്ടങ്ങളെപ്പോലെയാണ്, ദൂരെ നിന്ന് നോക്കി നിൽക്കാൻ മാത്രം, കയ്യെത്തി തൊടാനല്ല. സാന്ധ്യരാഗങ്ങൾ തുടരുന്നു.
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ഡോക്ടർ മമത ജോഷി ആലപിച്ച ഗാനം.

സന്ധ്യയുടെ ശാന്തമായ വേള. നിഴലുകൾ പതുക്കെ പടരുവാൻ തുടങ്ങുന്നു. ആകാശത്തിന് അഭിമുഖമായി നിന്ന് കടൽ കവിത ചൊല്ലുന്നു. അരണ്ട വെളിച്ചത്തിലൂടെ അന്യരായി നടക്കുന്ന സഞ്ചാരികൾ ഓരോ ശ്വാസത്തിലും ഹൃദയമിടിപ്പിലും പക്ഷേ സ്നേഹത്തിന്റെ ഗന്ധം ഞാനറിയുന്നു. സന്ധ്യയുടെ കറുത്ത ചുവപ്പിൽ ഞാനും എന്റെ ഏകാന്തതകളെ ചേർത്തുവെക്കുന്നു. എനിക്കിപ്പോൾ കടൽക്കാറ്റിന്റെ മണമാണ്. സാന്ധ്യരാഗങ്ങളിൽ ഇനി ഒരു ബുദ്ധഗീതം കേൾക്കാം.

0: മങ്ങുന്ന സന്ധ്യാവെളിച്ചത്തിൽ നിഴലുകൾ നീണ്ടുപരന്ന് പകൽ മറയുമ്പോൾ, അഗാധമായ ഇരുട്ടുമായി രാത്രിയെത്തുമ്പോൾ ഉള്ളിലെന്തുകൊണ്ടോ ഏകാന്തത പടരുന്നു. നക്ഷത്രങ്ങൾക്ക് താഴെ നിന്നോടൊപ്പം നൃത്തം ചെയ്യാനും ഈ ലോകം എനിക്ക് തന്ന മുറിവുകളെല്ലാം മറക്കാനും ഞാൻ കൊതിക്കുന്നു. ഈ സന്ധ്യ അതീവ ചേതോഹരമായി അതെന്നിൽ സാക്ഷാത്കരിക്കുമോ എനിക്കറിഞ്ഞുകൂടാ. ഇരുട്ട് പരക്കുന്നു, തണുപ്പ് പിറന്നു തുടങ്ങിയിരിക്കുന്നു.
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ആരതി നായക ആലപിച്ച ഗാനം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ പ്രവാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഊർജിതം. ഇനി കണ്ടെത്താനുള്ളത് രണ്ടുപേരെ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനകാലം പരാതിരഹിതമായിരിക്കണമെന്ന നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8-ലേക്ക്. ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയൻ സന്ദർശനത്തിന്റെ ഭാഗമായി മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഓസ്ട്രേലിയ സൌഹൃദത്തിന്റെ നെടുംതൂണുകളായി നിൽക്കുന്നത് പ്രവാസി സമൂഹമാണെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി നരേന്ദ്രമോദി പ്രതിനിധിതല കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷ, ആണവോർജ്ജം, നൈപുണ്യ വികസനം, ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള കരാറുകൾക്കും അന്തിമരൂപം നൽകി. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് 3 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 6. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിച്ച് എംബാം ചെയ്ത് എയർലിഫ്റ്റ് വഴി ബന്ധുക്കൾക്ക് കൈമാറും. തിരച്ചിൽ ഇന്ന് വൈകിയും തുടരുകയാണ്. ഇനി രണ്ടുപേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായി നാളെയും തിരച്ചിൽ തുടരും. നിർമ്മാണ കമ്പനിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. വയനാട് കള്ളാടിയിലെ ദുരന്തമേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലവും മീനാക്ഷിപ്പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിന്റെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ശ്രീ പിണറായി വിജയനൊപ്പം ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. ജില്ലയുടെ പ്രദേശങ്ങളും വെള്ളക്കെട്ട് രൂക്ഷമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: കോഴിക്കോട് ജില്ലയിൽ മഴ ശക്തമായതിനെ തുടർന്ന് ചാലിയാറും ഇരുവേഞ്ഞിപ്പുഴയും ചെറുപുഴയും കരകവിഞ്ഞു. മാവൂർ, പെരുവയൽ, ചാത്തമ്പലം, കുടിയത്തൂർ പഞ്ചായത്തുകളിലാണ് വെള്ളപ്പൊക്കത്തിന്റെ ദുരിതമേറെയുള്ളത്. മിക്ക ഗ്രാമീണ റോഡുകളും വെള്ളത്തിനടിയിലാണ്. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. മാവൂർ സാകേതം റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചു. മാവൂർ കച്ചേരിക്കുന്നിൽ വീടുകളിൽ പുഴവെള്ളം കയറി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സിന് സമീപം മരമീണ ഗതാഗതം സ്തംഭിച്ചിരുന്നു. താമസീ ചുരത്തിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം മുടിഞ്ഞു വീണ് അപകടമുണ്ടായി. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗതാഗത തടസ്സവും.
0: കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. ജില്ലയിൽ ഇതുവരെ 2,85,00,000 രൂപയുടെ കൃഷിനാശം ഉണ്ടായതായാണ് റിപ്പോർട്ട്. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ജില്ലയിലെ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. വൈദ്യുതി തൂണുകൾക്കും കേടുപാട് പറ്റിയിട്ടുണ്ട്. കാലവർഷം ശക്തമായതോടെ പാലക്കാട് ജില്ലയിലെ ഡാമുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയരുന്നു. മലമ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മേഖലയിൽ കനത്ത മഴ ലഭിച്ചതോടെ ചാലിയാർ പുഴയിലും പോഷക നദികളിലും ജലനിരപ്പ് ഉയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കക്കാടംപോയ് ഇക്കോ ടൂറിസം കേന്ദ്രമായ കുറവൻപുഴയിലെ കോഴിപ്പാറ വെള്ളച്ചാട്ട പ്രദേശത്ത് അപകട സാധ്യത മുന്നറിയിപ്പ് നൽകി. വനമേഖലയിൽ മഴ തുടർന്നാൽ പുഴയിൽ കനത്ത മലവെള്ളപ്പാച്ചിലുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്നും മുൻവർഷത്തെ പാളിച്ചകൾ ആവർത്തിക്കരുതെന്നും നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കൃത്യമായ മുന്നൊരുക്കങ്ങൾ വേണമെന്നും അയ്യപ്പന്മാർക്ക് സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് ചേർന്ന ശബരിമല തീർത്ഥാടന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തയ്യാറെടുപ്പുകൾ കൂടുതൽ ഊർജിതമായി വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉടൻ ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം സമാപിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ വനിതാ നേതൃത്വത്തിലുള്ള വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ യോഗം നിർണായക ചുവടുവയ്പായി. ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉപമന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പൊതുവായ മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്തു. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കാനുള്ള സംയുക്ത പരിശോധന പൂർത്തിയായി. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന നടന്നത്. വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ഒലവക്കോട് ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നിലവിലെ ബസ് സ്റ്റോപ്പുകൾ ക്രമീകരിക്കാൻ തീരുമാനിച്ചു. കാവിൽപ്പാട് പഴയ റെയിൽവേ ഗേറ്റിന് സമീപം അടിപ്പാത നിർമ്മിക്കാനും ശുപാർശ നൽകിയിട്ടുണ്ട്. വേണ്ടത്ര സ്ഥലസൌകര്യമുള്ള SBI ജംഗ്ഷനിൽ സിഗ്നൽ രഹിത ഗതാഗത സംവിധാനം നടപ്പിലാക്കാനും ധാരണയായിട്ടുണ്ട്. പരിശോധനയിൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർ, PWD റെയിൽവേ ദേശീയപാത അതോറിറ്റി അധികൃതർ, പോലീസ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
0: കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പഴയ കെട്ടിടം പൊളിഞ്ഞു വീണതിനെ തുടർന്ന് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. പ്രധാന ട്രാക്കുകളായ 1-4 ട്രാക്കുകളിൽ ഗതാഗതം സുഗമമായി നടക്കുന്നുണ്ട്. ഷൊർണൂർ ഭാഗത്തേക്കും മംഗലാപുരം ഭാഗത്തേക്കും ട്രെയിനുകൾ കടത്തിവിടുന്നുണ്ട്. കെട്ടിടം തകർന്ന് പ്ലാറ്റ്ഫോമിൽ കേടുപാടുകൾ സംഭവിച്ചതിനാൽ 2-3 പ്ലാറ്റ്ഫോമുകളിൽ യാത്രക്കാർക്ക് പ്രവേശനമില്ല. അപകട സമയത്ത് നിർത്തിയിട്ടിരുന്ന ട്രെയിൻ ഇവിടെ നിന്നും മാറ്റി. കോഴിക്കോട് യശ്വന്ത്പുര എക്സ്പ്രസ് വെസ്റ്റ് ഹിൽ സ്റ്റേഷനിൽ നിന്നും കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി കല്ലായി സ്റ്റേഷനിൽ നിന്നുമാണ് പുറപ്പെട്ടത്. കോട്ടയം, വാഴൂർ, ചിറക്കടവ് ഗ്രാമപഞ്ചായത്തുകളിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്നു. വാഴൂർ ഗ്രാമപഞ്ചായത്തിലെ ആകെയുള്ള 18 വാർഡുകളിലെയും ജനങ്ങൾ ഒച്ചുശല്യം മൂലം നിലവിൽ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത്. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാൻ പഞ്ചായത്തും കൃഷി മൃഗസംരക്ഷണ വകുപ്പുകളും സംയുക്തമായി കർമ്മ പദ്ധതിക്ക് രൂപം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ്.
4: മഴക്കാലം ശക്തമായതോടെ വീടുകളിലെ ചുവരുകളിലും കൃഷിയിടങ്ങളിലും ഒച്ചുകൾ കൂട്ടത്തോടെ തമ്പടിച്ചിരിക്കുകയാണ്. വാഴൂർ ഗ്രാമപഞ്ചായത്തിൽ 18 വാർഡുകൾ ഉള്ളതിൽ 13 വാർഡുകളിലും ഒച്ചുകളുടെ വ്യാപനം അങ്ങേയറ്റം രൂക്ഷമാണ്. കൃഷിയിടങ്ങളിലെ പച്ചക്കറികളും മറ്റു വിളകളും ഒച്ചുകൾ വ്യാപകമായി തിന്നു നശിപ്പിക്കുന്നത് മൂലം വലിയ സാമ്പത്തിക നഷ്ടമാണ് കർഷകർക്കുണ്ടാക്കുന്നത്. ഇതേ തുടർന്ന് പല കർഷകരും കൃഷിയിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥയിലാണ്. കുട്ടികളിൽ മെനഞ്ചൈറ്റിസ് പോലുള്ള അതീവ ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമായേക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഈർപ്പമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിച്ചും ഉപ്പും തുരിശിലായനിയും തളിച്ചും ഒച്ചുകളെ നശിപ്പിക്കാൻ പ്രതിരോധ പ്രവർത്തനം.
0: ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന എട്ടിലേക്ക്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിൽ അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടി വിന്യാസം നടത്താൻ നിർദ്ദേശം നൽകി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ജില്ലാതല പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകാൻ സ്റ്റേറ്റ് സെൻസസ് കമ്മീഷനോട് കമ്മീഷൻ ഉത്തരവിട്ടു. സെൻസസ് ഡ്യൂട്ടിക്ക് അധ്യാപകരെ നിയമിക്കുമ്പോൾ കുട്ടികളുടെ പഠനത്തെ വലിയ തോതിൽ ബാധിക്കുന്നതായി കാണിച്ച് സമർപ്പിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. കോൺഗ്രസ് കൌൺസിലർമാർ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് പിന്തുണ പിൻവലിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് ഇടതുപക്ഷം ചെയർപേഴ്സണെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ പ്രവാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഊർജിതം. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്ന നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8-ലേക്ക്. ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ
5: പ്രക്ഷേപണം കേൾക്കൂ. ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ദ്യരാഗങ്ങൾ.
1: ചെത്തിയെടുത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ വീടിന്റെ മുന്നിലിരുന്ന് ഞാൻ സന്ധ്യ കാണുന്നു. ദൂരെ മൊട്ടച്ചിക്കുന്ന് വീട്ടിലെ വിളക്കുകളൊന്നും തെളിഞ്ഞു തുടങ്ങിയിട്ടില്ല. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത നാമജപത്തിന് അമ്മുമ്മ വട്ടം കൂട്ടി തുടങ്ങിയിരിക്കുന്നു. പുറത്ത് വൈദ്യുതി പോസ്റ്റുകൾക്ക് കീഴെ ഈയാം പാറ്റുകൾക്ക് ചിറകുമുളച്ചു തുടങ്ങിയിരിക്കുന്നു. അമ്മുമ്മയ്ക്ക് അവ ശല്യമാണെങ്കിലും എനിക്കെന്തോ അവയുടെ ഇളകിയ ആട്ടങ്ങളോട് എന്നുമുണ്ടായിരുന്നു ഒരിഷ്ടം. സന്ധ്യയെ ചലനാത്മകമാക്കാൻ പോകുന്ന ചിറകുകൾ അവയ്ക്കല്ലാതെ മറ്റെന്തിനാണുള്ളത്? സാന്ധ്യരാഗങ്ങൾ തുടരുന്നു.
2: സാന്ധ്യരാഗങ്ങളിൽ ഇനി മോഗുബായി കുർദിക്കർ ആലപിച്ച ഗാനം കേൾക്കാം.

0: ഇലകൾക്കിടയിലൂടെ സന്ധ്യ അതിൻ്റെ നിശബ്ദമായ കാലുകൾ വെച്ച് നടന്നുപോകുന്നു. കാട്ടുമൈനകൾ ചൊല്ലുന്ന കവിത പോലെ വൈകുന്നേരത്തെ കുളിർകാറ്റ്, പക്ഷികൾ ചിലയ്ക്കുന്നതിൻ്റെ താളം നേർത്തുവരുന്നു. പകലിൻ്റെ തിരക്കുകൾ അവസാനിച്ചുവെന്ന് അവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അമ്പിളിമാമന്റെ വരവിനായി കാത്തിരുന്ന് ചകോരങ്ങൾ ചെറുതായി മയങ്ങിപ്പോയതുപോലെ അവയെ വിളിച്ചുണർത്താനാണോ എന്തോ, നെയ്യാമ്പലുകൾ ഇതളുകൾ ഓരോന്നായി വിടർത്താൻ തുടങ്ങുന്നു. സന്ധ്യ അതിൻ്റെ സമ്പൂർണതയിൽ ചുവന്ന് കറുക്കുന്നു.
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം

0: സ്വാതന്ത്ര്യത്തിന്റെ മന്ത്രങ്ങൾ സന്ധ്യയുടെ മുഖത്തെ അലങ്കരിക്കുന്നു. സിന്ദൂരവർണമായ ആകാശം നിന്നെ പേരെടുത്ത് വിളിക്കുന്നു. സൂര്യന്റെ സ്പർശനത്തിനായി കൊതിയോടെ നിൽക്കുന്ന സന്ധ്യ, അതിനനുവദിക്കാതെ പ്രഭാതം അതിന്റെ മൂടുപടം നീക്കുന്നു. അസൂയാലുവായ പ്രഭാതം, അത് സന്ധ്യയെ കൂടുതൽ ചുവപ്പിക്കാൻ അനുവദിക്കാതെ വേഗത്തിൽ എത്തിച്ചേരുന്നു. പ്രഭാതത്തിനെന്തിനാണ് ഇത്ര ചടുലത എന്ന് വെറുതെ ചിന്തിച്ചു പോകുന്നു. ചിറകിൽ നക്ഷത്രങ്ങളെ വഹിച്ചുകൊണ്ട് അതരുണകിരണങ്ങളുടെ വേഗമാർന്ന് പറന്നിറങ്ങുന്നു. സന്ധ്യയുടെ ശോണിമ മാഞ്ഞുപോകുന്നു. ക്രൌഞ്ചമിഥുനങ്ങളിലൊന്ന് ചേതോഹരമായ സാന്ധ്യരാഗം പോലെ ആകാശത്തിന്റെ അപാരതകളിൽ വെള്ളിവരകൾ വീഴ്ത്തി കടന്നുപോകുന്നു. നൈമിഷികമാണെങ്കിലും നിത്യവിസ്മയമായ സാന്ധ്യപ്രകാശം.
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം.

0: നിയോൺ പ്രഭകൾ മിന്നുന്നു, ഗോവണികൾ നീളുന്നു, കാലത്തിന്റെ മന്ത്രങ്ങളിൽ മാറ്റുളികൾ മായുന്നു, മരതക ശോഭ വായുവിൽ തങ്ങി നിൽക്കുന്നു, നീലക്കല്ലിൻ നിറമായി അത് ദുഃഖത്തെ അലിയിക്കുന്നു, പകൽ പിൻവാങ്ങുന്ന അതിരുകൾ മൃദുവാകുന്നു, തിരമാലകൾ താഴ്ന്ന ഈണം മൂളുന്നു, നിശബ്ദത പോലും സംഗീതമാകുന്ന മുഹൂർത്തം പച്ച നീലയായി മാറുന്നു, നിഴലുകൾ നീളുന്നു, ഭൂമിയെ മഞ്ഞുനൂലുകൾ ബന്ധിപ്പിക്കുന്നു, നിശബ്ദമായ ഒരു വജ്രപ്പുതപ്പ്, മരങ്ങളുടെ ശ്വാസത്തിലൂടെ ഒഴുകിപ്പടരുന്ന ഹരിതാഭ, മറന്നുപോയ കനവുകൾ പോലെ മൃദുവായ മഞ്ഞ് കല്ലുകൾക്കും വേരുകൾക്കും മീതെ അലയുന്നു, അതിന്റെ നിശബ്ദത രാത്രിയുടെ നെഞ്ചിലമരുന്നു, അമർത്തിവെച്ചൊരു കൈപ്പത്തി പോലെ എത്രമേൽ മൃദുലം, കാറ്റ് മൊട്ടച്ചിക്കുന്നിന്റെ ചിരുവുകളെ തേടിപ്പോകുന്നു, നിഴലുകളെ തന്റെ മടക്കുകളിലേക്ക് വലിച്ചടുക്കി ആകാശത്തിന്റെ അസ്ഥികളിലേക്ക് ചന്ദ്രനെ തുന്നിച്ചേർക്കുന്നു, ഇലകൾ പൊഴിഞ്ഞ ചില്ലകൾ നീളുന്നു, അകലെയുള്ളൊരു സൂര്യനെ പിടിച്ചെടുക്കാനെന്നോണം വെളുത്ത വിളറിപ്പോയ അവയുടെ വിരലുകൾ ഇരുണ്ട വായുവിൽ തണുത്ത ചിത്രങ്ങൾ വരച്ചു വയ്ക്കുന്നു, താഴെ പുഴ ഉറങ്ങാൻ തുടങ്ങുന്നു, മന്ദഗതിയിലായ സ്പന്ദനത്തോടെ താഴ്വര അതിനെ നീണ്ടൊരു നെടുവീർപ്പാൽ താരാട്ടുപാടുവാൻ തുടങ്ങുന്നു, ഋതുക്കൾക്കിടയിലെ ഇടവേളകളിൽ സന്ധ്യ തങ്ങി നിൽക്കുന്നു, ലോലമായ നിശബ്ദത.
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം മാളവിക കണ്ണൻ ആലപിച്ച ഗാനം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: എൻ്റെ പേര് നസ്രീൻ ഫാത്തിമ. ഞാൻ വരുന്നത് പാരിപ്പള്ളി ട്രിവാൻഡ്രം എന്ന സ്ഥലത്തു നിന്നാണ്. എനിക്കിന്ന് റേഡിയോയിലൂടെ കേൾക്കാൻ ഇഷ്ടമുള്ള പാരിപ്പള്ളി ട്രിവാൻഡ്രം എന്ന സ്ഥലത്തു നിന്നാണ് എനിക്കിന്ന് റേഡിയോയിലൂടെ കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് ചാർലി സിനിമയിലെ പുലരികളോ എന്ന പാട്ടാണ്.

എന്റെ പേര് അഞ്ജന. ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നാണ് വരുന്നേ. എനിക്കിന്ന് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് യാത്രക്കാരുടെ ശ്രദ്ധിക്കുന്ന സിനിമയില് ജയചന്ദ്രൻ ആലപിച്ച ഒന്നു തൊടാനുള്ളിൽ തീരാമോഹം. ഞാൻ ഈ സോങ് എന്റെ ഹസ്ബൻഡിന് ഡെഡിക്കേറ്റ് ചെയ്യുകയായിരുന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് ആതിരൈസ് നായർ. ഞാൻ തിരുവനന്തപുരത്തെ പാലോട് എന്നുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത്. എനിക്ക് കേൾക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് വെട്ടം എന്ന സിനിമയിലെ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമി എന്നുള്ള പാട്ടാണ്. അപ്പോൾ ഈ പാട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും.

എൻ്റെ പേര് ശരത് എന്നാണ്. ഞാൻ ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നഴ്സിങ്ങിന് പഠിക്കുകയാണ്. സൈക്യാട്രി നഴ്സിംഗ് ആണ്. സിലിൻ ഒരു കാതൽ എന്ന മൂവിയിലെ മുൻപേവാൻ എൻബേവാ എന്നുള്ള സോങ്ങാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗത്തിൽ അംഗീകാരം. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. അതിർത്തി ജില്ലകളിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്നു രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ മാർവൽ സ്റ്റേഡിയത്തിൽ നടന്ന മെൽബൺ മീറ്റ്സ് മോദി പരിപാടിയിൽ ആവേശകരമായ വരവേൽപ്പാണ് ഇന്ത്യൻ പ്രവാസി സമൂഹത്തിൽ നിന്നും പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. കൂടുതൽ വളരുക, കൂടുതൽ നേടുക എന്ന മന്ത്രത്തിലൂന്നിയാണ് വികസിത ഭാരതത്തിനായുള്ള ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഓട്ടോമൊബൈൽ മേഖലകളിലെ ലോകോത്തര ബ്രാൻഡായി മേക്ക് ഇൻ ഇന്ത്യ മാറിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
1: ഈ സദി കാ ഭാരത് ആജ് വികസിത് ഹോനേ കേ ലക്ഷ്യ പർ കാം കർ റഹാ ഹൈ.

0: ये वो भारत है जो कहता है ग्रो मोर एचीव मोर। हम 140 करोड़ एस्पिरेशन से भरे राष्ट्र है, हम अधीर है, बेसब्र है, हम दुनिया की सबसे तेजी से बढ़ती इकोनॉमी है।
1: മെട്രോ ശൃംഖല, റാപ്പിഡ് റെയിൽ എന്നിവയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും പ്രതിരോധ രംഗത്തെ തദ്ദേശീയ സംവിധാനങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി പറഞ്ഞു. ഓസ്ട്രേലിയയെ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ഊർജ്ജ കേന്ദ്രമാണ് ഇന്ത്യൻ പ്രവാസികളെന്ന് ചടങ്ങിൽ പങ്കെടുത്ത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് അഭിപ്രായം പങ്കുവച്ചു. മെൽബണിൽ നടന്ന മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുത്തിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രതിനിധിതല ചർച്ചകൾ ഉച്ചകോടിയിൽ നടന്നു. ഇൻഡോ പെസഫിക് മേഖലയിലെ സമാധാനം സംരക്ഷിക്കുന്നതിനായി സംയുക്ത പ്രതിരോധ സഹകരണ പ്രഖ്യാപനത്തിൽ ഇരുവരും ഒപ്പുവച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിനുള്ള സുപ്രധാന കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചതായി ശ്രീ മോദി അറിയിച്ചു. നിർണായക ധാതു ഇടനാഴി, നൂതന സാങ്കേതിക സഹകരണം എന്നിവയ്ക്കും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ഇരു പ്രധാനമന്ത്രിമാരും ഇന്ന് രാവിലെ പങ്കെടുത്തിരുന്നു. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗം അംഗീകാരം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉപമന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പൊതുവായ മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല സംയുക്ത പ്രസ്താവന അംഗീകരിച്ചത് എല്ലാ രാജ്യങ്ങളും നേരിടുന്ന പൊതുവായ വെല്ലുവിളികൾക്ക് കൂട്ടായ മറുപടി നൽകാനുള്ള പ്രതിബദ്ധതയാണെന്ന് മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് പറഞ്ഞു. ബ്രിക്സ് ഡിജിറ്റൽ ബെസ്റ്റ് പ്രാക്ടീസസ് റിപ്പോസിറ്ററി, ബ്രിക്സ് ഡിജിറ്റൽ ശേഷി വികസന മാർഗരേഖകൾ എന്നിങ്ങനെ ബ്രിക്സ് വനിതാ ട്രാക്കിന് കീഴിൽ ദീർഘകാല സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ മുന്നോട്ട് വെച്ച രണ്ട് സംരംഭങ്ങൾ യോഗം അംഗീകരിച്ചു.
1: വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇതിൽ രണ്ടുപേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മീനാക്ഷി തോടിന് സമീപം നടന്ന തിരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിനും എംബാം നടപടികൾക്കും ശേഷം മൃതദേഹങ്ങൾ വ്യോമമാർഗം ബന്ധുക്കൾക്ക് കൈമാറും. ഇനി രണ്ടുപേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായി നാളെയും തിരച്ചിൽ തുടരും. അതിർത്തി ജില്ലകളിൽ പോലീസ് സൂപ്രണ്ടുമാരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. നിയമപാലനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളിലൂടെ അതിർത്തി സുരക്ഷാ സംവിധാനം ശക്തമാക്കുകയാണ് സമ്മേളനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രശ്നബാധിത പ്രദേശങ്ങളിലെ സാഹചര്യം, കിഴക്കൻ മേഖലകളിലെ അനധികൃത കുടിയേറ്റം, ഡ്രോൺ ഭീഷണികൾ, മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയവയും യോഗത്തിൽ വിലയിരുത്തുന്നു. കരസേനാ മേധാവി ജനറൽ ധീരജ് സേത് ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിച്ച് സുരക്ഷാ സാഹചര്യം വിലയിരുത്തി. വൈറ്റ് നൈറ്റ് കോർപ്സ് ആസ്ഥാനം അദ്ദേഹം സന്ദർശിച്ചു. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള എന്നിവരുമായും കരസേനാ മേധാവി കൂടിക്കാഴ്ച നടത്തി. കരസേനാ മേധാവിയായി ചുമതലയേറ്റ ശേഷമുള്ള ജനറൽ ധീരജ് സേത്തിന്റെ ആദ്യ പൂഞ്ച് സന്ദർശനമാണ് ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പരിശോധിക്കുന്നതിന് IGS അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി. SP സക്കറിയ മാത്യു, ക്രൈംബ്രാഞ്ച് DYSP അജയ്നാഥ് എന്നിവരും സംഘത്തിലുണ്ട്. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. 5 വടക്കൻ ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷക്കെടുതിയിൽ കണ്ണൂർ ജില്ലയിൽ ഇതുവരെ 2,85,00,000 രൂപയുടെ കൃഷിനാശം. വാഴകൃഷിയെയാണ് മഴക്കെടുതി പ്രധാനമായും ബാധിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KV ശശിധരൻ.
4: June 1 ഇന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം 1,493 കർഷകരുടെ 24 ഹെക്ടർ പ്രദേശത്തെ കൃഷിയാണ് നശിച്ചത്. 2,30,00,000 രൂപ വാഴകൃഷിയിൽ നഷ്ടമുണ്ടായതായി പ്രാഥമിക കണക്കുകൾ പറയുന്നു. 4 ഹെക്ടറിലധികം സ്ഥലത്തെ തെങ്ങ് കൃഷിക്കാണ് നാശമുണ്ടായത്. 36,00,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. 1 ഹെക്ടറിലേറെ പ്രദേശത്തെ കവുങ്ങ് കൃഷിയും 60 ഏക്കർ സ്ഥലത്തെ റബ്ബർ കൃഷിയും നശിച്ചിട്ടുണ്ട്. നാശനഷ്ടം സംബന്ധിച്ച് കർഷകരിൽ നിന്ന് അപേക്ഷകൾ പൂർണ്ണമായും ലഭിക്കുന്നതോടെ മാത്രമേ യഥാർത്ഥ ചിത്രം വ്യക്തമാവുകയുള്ളൂ എന്ന് കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു.
1: ഡിസ്പ്ലേ അസംബ്ലി, ലിഥിയം അയോൺ സെൽ, ഇൻഡക്ടർ കോയിൽ മൊഡ്യൂൾ എന്നിവയുടെ നിർമ്മാണത്തിനാവശ്യമായ വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവയിൽ ഇളവ് വരുത്തിയ കേന്ദ്ര സർക്കാർ. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇറാൻ മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യയിലേക്കുള്ള LPG ടാങ്കർ തകർന്നതായ സമൂഹ മാധ്യമത്തിലെ പ്രചാരണം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രചരിക്കുന്ന ചിത്രം യമനിലെ ഏദൻ തീരത്ത് കഴിഞ്ഞ വർഷം നടന്ന സ്ഫോടനത്തിന്റേതാണെന്നും PAB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. നാളെ രാത്രി 12:30 സ്പെയിൻ ബെൽജിയം രണ്ടാം ക്വാർട്ടർ ഫൈനൽ. ഞായറാഴ്ച പുലർച്ചെ 2:30 മത്സരത്തിൽ നോർവേ ഇംഗ്ലണ്ടിനെയും 6:30 അർജന്റീന സ്വിറ്റ്സർലാൻഡിനെയും നേരിടും. ഈ മാസം 15-ഉം 16-ഉം സെമിഫൈനൽ മത്സരങ്ങൾ. വിംബിൾഡൺ വനിതാ സിംഗിൾസ് സെമിഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമായി. അമേരിക്കയുടെ കോക്കോ ഗൌഫ് ചെക്ക് താരം കരോലിന മുച്ചോവയുമായി ഇപ്പോൾ ഏറ്റുമുട്ടുകയാണ്. തുടർന്ന് നടക്കുന്ന രണ്ടാം സെമിയിൽ യുക്രൈന്റെ മാർട്ട കോസ്റ്റ്യൂക് ചെക്ക് താരം ലിൻഡ നോസ്കോവയുമായി ഏറ്റുമുട്ടും. നാളെ നടക്കുന്ന പുരുഷ സിംഗിൾസ് സെമിഫൈനലിൽ അലക്സാണ്ടർ സ്വരേവ് ആർദർ ഫെറിയെയും യാനിക് സിന്നർ നൊവാക് ജോക്കോവിച്ചിനെയും നേരിടും. ഇറാനിലെ ബുഷേർ ആണവ നിലയത്തിന് സമീപം അമേരിക്ക വ്യോമാക്രമണം നടത്തിയതായി ആരോപിച്ച് ഇറാൻ. ആക്രമണങ്ങൾ അവസാനിപ്പിച്ചതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണം ഉണ്ടായതെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. സംഭവത്തിൽ US അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇറാനെതിരെ അമേരിക്ക നടത്തിയ വ്യോമ ആക്രമണങ്ങൾക്ക് മറുപടിയായി പശ്ചിമേഷ്യയിലെ US താവളങ്ങൾ ഇറാനും ആക്രമിച്ചിരുന്നു. ബഹ്റിൻ, കുവൈറ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. 2 ദിവസമായി തുടരുന്ന അമേരിക്കൻ വ്യോമാക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെടുകയും 78 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള 11-12 നൂറ്റാണ്ടുകളിലെ 3 പുരാവസ്തുക്കൾ ഇന്ത്യയ്ക്ക് തിരികെ നൽകുമെന്ന് ഓസ്ട്രേലിയ. ഭദ്രകാളി ദേവിയുടെ വെങ്കലശൂലം, കരിങ്കല്ലിൽ തീർത്ത നന്ദി വിഗ്രഹം, കാർത്തികേയ ശില്പം എന്നിവയാണ് കൈമാറുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശന വേളയിലാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത്. ഓണക്കാലം പ്രമാണിച്ച് യാത്രക്കാരുടെ സൌകര്യാർത്ഥം ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ച സ്പെഷ്യൽ ട്രെയിനുകളിലേക്കുള്ള റിസർവേഷൻ ഇന്ന് രാവിലെ 8 മണി മുതൽ ആരംഭിച്ചു. ചെന്നൈ, കൊല്ലം ചെന്നൈ, തിരുവനന്തപുരം താമ്പരം തിരുവനന്തപുരം പ്രതിവാര എക്സ്പ്രസ് സ്പെഷ്യലുകളാണ് ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗത്തിൽ അംഗീകാരം. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. അതിർത്തി ജില്ലകളിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് പ്രിയ എന്നാണ്. പ്രിയ, ഞാൻ ആലപ്പുഴ നഴ്സിംഗ് കോളേജിലെ അധ്യാപികയാണ്. കൗരവർ മൂവി ആ സിനിമയിലെ ഒരു പാട്ട് പാടാൻ ആഗ്രഹിക്കുകയാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് നിതീഷ് എന്നാണ്. 16th ബാച്ച് എം എസ് നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. ആലപ്പുഴ നഴ്സിംഗ് കോളേജിലെ കാറ്റാടിത്തണലിൽ വന്ന പാട്ടാണ് ഇവിടെ ആലപിക്കാൻ പോകുന്നത്. ഇത് 16th ബാച്ച് എം എസ് നഴ്സിംഗ് സ്റ്റുഡൻറ്റ് ആലപ്പുഴ നഴ്സിംഗ് കോളേജിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

എന്റെ പേര് ദീപ, ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്ന് വരുന്നു. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആലപ്പുഴയിലെ ഫസ്റ്റ് ഇയർ എം എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് ഞാൻ. അച്ചുവിന്റെ അമ്മ എന്ന സിനിമയിലെ എന്തു പറഞ്ഞാലും എന്ന പാട്ടാണ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: മാനസിക ലോകം. മനസ്സും മസ്തിഷ്കവും പിന്നെ നമ്മളും.

0: മാനസം മനസ്സിന്റെ കാണാപ്പുറങ്ങൾ.
1: വീടിനുള്ളിലെ അലസമായി കിടക്കുന്ന സാധനങ്ങളും സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടെന്ന് കാലിഫോർണിയ സർവകലാശാല നടത്തിയ പഠനങ്ങൾ ശരിവെക്കുന്നു. സ്ത്രീകൾക്ക് വീടിന്റെ ഉത്തരവാദിത്വം കൂടുതലായി വരുന്ന സാഹചര്യങ്ങളിൽ ഈ സമ്മർദ്ദം ഇരട്ടിയാകുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ റോഡിയോല റോസ പോലുള്ള അഡാപ്റ്റോജനുകൾക്ക് കഴിയുമെന്ന കണ്ടെത്തലും വളരെ ശ്രദ്ധേയമാണ്. നമ്മുടെ വീട്ടിലെ ഒരു മുറിയിൽ കയറുമ്പോൾ അവിടെ സാധനങ്ങളെല്ലാം അലസമായി വാരി വലിച്ചിട്ടിരിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് എന്തു തോന്നും? ചിലർക്ക് വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടാറില്ലേ? ഇതൊക്കെ ഒന്ന് അടുക്കി വെച്ചിരുന്നെങ്കിൽ എന്ന് മനസ്സിൽ വിചാരിക്കാത്തവർ കുറവായിരിക്കും. എന്നാൽ ഇതൊരു വെറും അസ്വസ്ഥതയല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന ഒരു രാസപ്രവർത്തനത്തിന്റെ ഫലമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷം അലങ്കോലമായി കിടക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് അതൊരു അപകട സൂചനയായിട്ടാണ് കണക്കാക്കുന്നത്. വീടിനുള്ളിലെ ഈ അലസത നമ്മുടെ സ്ട്രെസ് ഹോർമോണുകളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും അത് നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നും മനസ്സിലാക്കിയിരിക്കണം. ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മുടെ ശരീരം സമ്മർദ്ദത്തിലാകുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രധാന ഹോർമോണാണ് കോർട്ടിസോൾ. കാലിഫോർണിയ സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തിയത് വീടിനുള്ളിൽ സാധനങ്ങൾ അലസമായി കിടക്കുന്നത് കാണുമ്പോൾ സ്ത്രീകളിൽ ഈ കോർട്ടിസോളിന്റെ അളവ് കുത്തനെ ഉയരുന്നു എന്നാണ്. ഇതിന് കാരണം മെന്റൽ ലോഡ് അഥവാ മാനസിക ഭാരമാണ്. ആ സാധനങ്ങൾ അടുക്കി വെക്കേണ്ട ഉത്തരവാദിത്വം തന്റേതാണെന്ന ബോധ്യം ഉപബോധ മനസ്സിൽ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. നമ്മുടെ തലച്ചോറിലെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന കേന്ദ്രമായ ലിംബിക് സിസ്റ്റം ഇത്തരം അലങ്കോലമായ കാഴ്ചകളോട് അതിവേഗം പ്രതികരിക്കുന്നു. കോർട്ടിസോൾ ഹോർമോൺ ശരീരത്തിൽ ദീർഘകാലം അമിതമായി നിലനിൽക്കുന്നത് അമിതമായ ക്ഷീണം, ഉറക്കക്കുറവ്, അനാവശ്യമായ ദേഷ്യം എന്നിവ ശരീരഭാരം കൂടുന്നതിലേക്ക് വരെ നയിക്കാം. ചുരുക്കത്തിൽ, നിങ്ങളുടെ വീട് അടുക്കി വെക്കുന്നത് കേവലം വൃത്തിക്ക് വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ മാനസിക ആരോഗ്യത്തിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക. സ്ട്രെസ് നേരിടാൻ ശാസ്ത്രലോകം ഇന്ന് ഏറെ താല്പര്യത്തോടെ കാണുന്ന ഒന്നാണ് അഡാപ്റ്റോജനുകൾ. നമ്മുടെ ശരീരം സമ്മർദ്ദങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പ്രകൃതിദത്ത ഔഷധങ്ങളാണ് ഇവ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റോഡിയോല റോസ എന്ന ചെടി. റോഡിയോല റോസ എന്നത് ആർട്ടിക് പ്രദേശങ്ങളിലും വടക്കൻ യൂറോപ്പിലെയും ഏഷ്യയിലെയും പർവ്വത നിരകളിലും വളരുന്ന ഒരു അപൂർവ ഔഷധ സസ്യമാണ്. ഇതിനെ ഗോൾഡൻ റൂട്ട് എന്നും ആർട്ടിക് റൂട്ട് എന്നും വിളിക്കാറുണ്ട്. മനഃശാസ്ത്രപരമായ സമ്മർദ്ദങ്ങളെയും ശാരീരികമായ ക്ഷീണത്തെയും പ്രതിരോധിക്കാൻ ശരീരത്തെ സഹായിക്കുന്ന ഒരു അഡാപ്റ്റോജനായാണ് ഈ സസ്യം അറിയപ്പെടുന്നത്. ADHD ഉള്ള വ്യക്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മാനസികമായ തളർച്ച കുറയ്ക്കാനും ഉന്മേഷം വർദ്ധിപ്പിക്കാനും റോഡിയോല സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. നാഡീവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനോടൊപ്പം വിഷാദം, ഉത്കണ്ഠ എന്നിവ കുറയ്ക്കാനും ഇതിന്റെ വേരുകളിൽ നിന്നുള്ള സത്ത് ഔഷധമായി ഉപയോഗിക്കാറുണ്ട്. പതിറ്റാണ്ടുകളായി നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് റോഡിയോലയ്ക്ക് ശരീരത്തിലെ കോർട്ടിസോളിന്റെ അളവ് ക്രമീകരിക്കാൻ അസാമാന്യമായ കഴിവുണ്ടെന്നാണ്. സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ ശരീരം അമിതമായി പ്രതികരിക്കാതെ കാത്തുസൂക്ഷിക്കാൻ ഈ ഔഷധത്തിന് സാധിക്കും. മാനസികമായ തളർച്ച കുറയ്ക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. ഇതൊരു മാന്ത്രിക മരുന്നല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവികമായ പ്രതിരോധ ശേഷിയെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ്. എങ്കിലും ഇത്തരം ഔഷധങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ മനസ്സ് ശാന്തമാകാൻ നമ്മുടെ ചുറ്റുപാടും ശാന്തമാകണം. ദിവസവും അല്പനേരം മാറ്റിവെച്ച് നമ്മുടെ ചുറ്റുപാടുമുള്ള അനാവശ്യമായ സാധനങ്ങൾ ഒഴിവാക്കി ഒന്ന് അടുക്കി വെക്കാൻ ശ്രമിച്ചു നോക്കൂ. ഓരോ തവണ നിങ്ങൾ ഒരു സാധനം കൃത്യസ്ഥാനത്ത് വെക്കുമ്പോഴും നിങ്ങളുടെ തലച്ചോറിലെ സ്ട്രെസ് ഹോർമോണുകൾ കുറയുകയാണ് ചെയ്യുന്നത്. വീട് വൃത്തിയാക്കുന്നത് സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമായി കാണാതെ കുടുംബത്തിലെ എല്ലാവരും ഒത്തുചേർന്ന് ചെയ്യുമ്പോൾ ആ മാനസിക ഭാരം കുറയുകയും സന്തോഷം ഇരട്ടിയാവുകയും ചെയ്യും. പ്രകൃതി നൽകുന്ന ഔഷധങ്ങളും ചിട്ടയായ ജീവിത ശൈലിയും കൂടി ചേരുമ്പോൾ ഏത് സമ്മർദ്ദത്തെയും നമുക്ക് പുഞ്ചിരിയോടെ നേരിടാം. നാളെ ഉണരുമ്പോൾ അലസതകളെ പടിവാതിലിന് പുറത്താക്കി ചിട്ടയുള്ള ഒരു പുതിയ പുലരിയിലേക്ക് നമുക്ക് ചുവടുവയ്ക്കാം.

0: മാനസിക ലോകത്തിൽ ഇനി ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് അമിത സമ്മർദ്ദം സന്തോഷത്തെ കെടുത്തുന്നത് എങ്ങനെയെന്ന് കേൾക്കാം.
1: മാനസിക ലോകത്തിൽ ഇനി അമിത സമ്മർദ്ദം സന്തോഷത്തെ കെടുത്തുന്നത് എങ്ങനെ എന്ന് കേൾക്കാം. മനുഷ്യന്റെ വൈകാരിക ജീവിതത്തെ നിശബ്ദമായി കവർന്നെടുക്കുന്ന ഒരു പ്രതിഭാസത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് അമിതമായ സമ്മർദ്ദം എങ്ങനെയാണ് നമ്മുടെ സന്തോഷിക്കാനും പ്രചോദിതരാകാനുമുള്ള കഴിവിനെ ഇല്ലാതാക്കുന്നത് എന്നതിനെക്കുറിച്ച്. ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് മാനസികമായി വല്ലാതെ തളർച്ച അനുഭവപ്പെടാറുണ്ടോ? മുൻപ് ആവേശം നൽകിയിരുന്ന കാര്യങ്ങൾ പോലും ഇപ്പോൾ നിസ്സംഗതയോടെ കാണാൻ തോന്നാറുണ്ടോ? നിങ്ങൾ വിഷാദത്തിലല്ല, പക്ഷേ ഒരുതരം വൈകാരികമായ മരവിപ്പ് അനുഭവിക്കുന്നുണ്ടോ? എങ്കിൽ ഇതിന് പിന്നിൽ നമ്മുടെ തലച്ചോറിന്റെ പ്രതിഫല സംവിധാനത്തിൽ സംഭവിച്ച ഒരു മാറ്റമാണ് കാരണം. ഈ പ്രഭാഷണത്തിലൂടെ തലച്ചോറിലെ ന്യൂക്ലിയസ് അക്കംബൻസ് എന്ന പ്രധാന ഭാഗം എങ്ങനെയാണ് സമ്മർദ്ദത്താൽ നിശബ്ദമാക്കപ്പെടുന്നത് എന്നും ഈ വൈകാരിക മരവിപ്പ് മറികടക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നും ശാസ്ത്രീയമായി നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ തലച്ചോറിന്റെ പ്രതിഫല സംവിധാനത്തിലെ, അതായത് റിവാർഡ് സിസ്റ്റത്തിന്റെ താക്കോൽ സ്ഥാനമാണ് ന്യൂക്ലിയസ് അക്കംബൻസ് വഹിക്കുന്നത്. ഈ ഭാഗമാണ് നമുക്ക് ലഭിക്കുന്ന അംഗീകാരം, പുരോഗതി,

0: ദോഷം തുടങ്ങിയ നല്ല അനുഭവങ്ങളെ പ്രചോദനത്തിന്റെയും വൈകാരിക ഊർജത്തിന്റെയും വികാരങ്ങളായി മാറ്റുന്നത്. ഈ പ്രക്രിയ ന്യൂക്ലിയസ് അക്കംബൻസ് പ്രധാനമായും ചെയ്യുന്നത് ഡോപ്പമൈൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഉപയോഗിച്ചാണ്. പ്രതിഫലത്തിന്റെയും പ്രതീക്ഷയുടെയും കറൻസി ആയി ഡോപ്പമൈൻ പ്രവർത്തിക്കുന്നു. നമ്മൾ ഒരു നല്ല വാർത്ത കേൾക്കുമ്പോഴോ ഒരു ലക്ഷ്യം പൂർത്തിയാക്കുമ്പോഴോ ന്യൂക്ലിയസ് അക്കംബൻസിൽ ഡോപ്പമൈൻ പ്രവഹിക്കുന്നു. ഇത് നമുക്ക് സന്തോഷവും അടുത്തത് ചെയ്യാനുള്ള പ്രചോദനവും നൽകുന്നു. എന്നാൽ നമ്മുടെ തലച്ചോറ് വിട്ടുമാറാത്ത സമ്മർദ്ദത്തിൽ ആയിരിക്കുമ്പോൾ കാര്യങ്ങൾ തകിടം മറിയാൻ തുടങ്ങുന്നു. കോർട്ടിസോൾ പോലുള്ള ഉയർന്ന അളവിലുള്ള സമ്മർദ്ദ ഹോർമോണുകൾ ഈ ഡോപ്പമൈൻ സിഗ്നലിംഗിൽ ഇടപെടാൻ തുടങ്ങുന്നു. കാലക്രമേണ ന്യൂക്ലിയസ് അക്കംബൻസ് ഡൗൺ റെഗുലേറ്റഡ് ആകുന്നു. അതായത് ന്യൂക്ലിയസ് അക്കംബൻസിൽ ഡോപ്പമൈൻ സ്വീകരിക്കാനുള്ള കോശങ്ങൾ ഡോപ്പമൈനോട് പ്രതികരിക്കുന്നത് കുറയ്ക്കുന്നു. ഡോപ്പമൈൻ പുറത്തുവിട്ടാലും ന്യൂക്ലിയസ് അക്കംബൻസിലെ റിസപ്റ്ററുകൾ അതിന് ശക്തമായി പ്രതികരിക്കുന്നില്ല. ഇതിന് നമുക്ക് തലച്ചോറിന്റെ പ്രതിഫല സർക്യൂട്ടിലെ ഓളിയം നോബ് കുറയ്ക്കുന്നതിന് തുല്യമായി കരുതാം. സാധാരണയായി ഒരു നേട്ടമോ സന്തോഷകരമായ അനുഭവമോ ഒരു ഉച്ചത്തിലുള്ള പ്രതിഫല സിഗ്നൽ നൽകും. എന്നാൽ ന്യൂക്ലിയസ് അക്കംബൻസ് ഡൗൺ റെഗുലേഷനിൽ അതേ സിഗ്നൽ നിശബ്ദമായോ മങ്ങിയോ മാത്രമേ കേൾക്കുന്നുള്ളൂ. മുൻപ് ലഭിച്ചിരുന്ന സന്തോഷമോ പ്രചോദനമോ ആ വ്യക്തിക്ക് അനുഭവിക്കാൻ കഴിയാതെ വരുന്നു. ഈ പ്രക്രിയയാണ് വൈകാരികമായ മരവിപ്പിലേക്ക് നയിക്കുന്നത്. ഇത് ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ നല്ലതോ ചീത്തയോ ആയ വികാരങ്ങൾ മങ്ങിയതായി അനുഭവപ്പെടുന്നു. ഈ വ്യക്തി വിഷാദത്തിലാണ് എന്ന് പറയാൻ കഴിയില്ല. അവർ വൈകാരികമായ തീവ്രതയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിലാണ്. മുൻപ് ആവേശം നൽകിയിരുന്ന പ്രവർത്തനങ്ങൾ, സംതൃപ്തി നൽകിയിരുന്ന നേട്ടങ്ങൾ, അല്ലെങ്കിൽ ദുഃഖം ഉണ്ടാക്കിയിരുന്ന നഷ്ടങ്ങൾ പോലും ഇപ്പോൾ വളരെ ചെറിയ പ്രതികരണം മാത്രമേ അവരിൽ ഉണ്ടാക്കുന്നുള്ളൂ. ന്യൂറോ സയൻസ് വീക്ഷണത്തിൽ തലച്ചോറിന്റെ ഈ പ്രതികരണം ഒരു സംരക്ഷണ തന്ത്രമാണ്. ദീർഘകാലമായുള്ള സമ്മർദ്ദത്തിൽ ആയിരിക്കുമ്പോൾ തലച്ചോറ് വിഭവങ്ങൾ പാഴാക്കാതെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് ഇത്. അമിതമായ വികാരങ്ങൾ കൂടുതൽ ഊർജം ആവശ്യപ്പെടുന്നു. അതിനാൽ അത് സ്വയം ഓഫ് ചെയ്യുന്നു. എന്നാൽ സമ്മർദ്ദം തുടരുമ്പോൾ ഈ സംരക്ഷണം മാലഡാപ്റ്റീവ് ആയി മാറുന്നു. അതായത് വിപരീത ഫലം നൽകുന്നു. ഇത് പ്രചോദനത്തെയും വൈകാരിക ജീവിതത്തെയും തളർത്തുകയും ചെയ്യുന്നു. എങ്കിലും ഈ അവസ്ഥയിൽ നിന്ന് പുനഃപ്രാപിക്കാനുള്ള വഴികൾ നമ്മുടെ തലച്ചോറിൽ തന്നെയുണ്ട്. ന്യൂക്ലിയസ് അക്കംബൻസിനെ വീണ്ടും സെൻസിറ്റീവാക്കുക എന്നതാണ് പ്രധാനം. അതിലൂടെ വൈകാരിക അനുഭവങ്ങളിലേക്കുള്ള ഓളിയം തിരികെ കൂട്ടാൻ തലച്ചോറിന് സാധിക്കും. ഇതിനു വേണ്ടത് ഡോപ്പമൈൻ സന്തുലിതാവസ്ഥ മെല്ലെ പുനഃസ്ഥാപിക്കുന്ന ആരോഗ്യകരമായ ശീലങ്ങളാണ്. അതിലൊന്ന് നല്ല ഉറക്കമാണ്. ഉറക്കമാണ് തലച്ചോറിനെ റീസെറ്റ് ചെയ്യാനുള്ള പ്രകൃതിദത്തമായ മാർഗം എന്ന് മറന്നുപോകരുത്. രണ്ടാമത്തേത് സമ്മർദ്ദം കുറയ്ക്കുക എന്നതാണ്. മൈൻഡ്ഫുൾനെസ്, ചില റിലാക്സേഷൻ ടെക്നിക്കുകൾ എന്നിവ കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കും. മൂന്നാമത്തേത് പോസിറ്റീവായ സാമൂഹിക ഇടപെടലുകളാണ്. സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടുമുള്ള സ്നേഹബന്ധം ഡോപ്പമൈൻ സിഗ്നലിംഗിനെ ശക്തിപ്പെടുത്തും. ഇനിയുള്ളത് ശാരീരിക പ്രവർത്തനങ്ങളായ വ്യായാമമാണ്. വ്യായാമം തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ഏറെ പ്രധാനമായ മറ്റൊരു കാര്യം പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നതാണ്. വെല്ലുവിളിയുള്ളതും എന്നാൽ സന്തോഷം നൽകുന്നതുമായ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്, അതായത് നോവൽറ്റി ബേസ്ഡ് ലേണിംഗ്, ന്യൂക്ലിയസ് അക്കംബൻസിനെ ഉത്തേജിപ്പിക്കും. ഈ ശീലങ്ങൾ വഴി നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെ പഴയ നിലയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുകയാണ്. ഓരോ തവണയും നിങ്ങൾ ഈ നല്ല ശീലങ്ങൾ പരിശീലിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന്റെ വൈകാരിക അനുഭവത്തിലേക്കുള്ള വോളിയം പതിയെ ഉയരും. ശാരീരികവും മാനസികവുമായ കാര്യങ്ങൾ ബോധപൂർവം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിന്റെ വികാര തീവ്രതയും പ്രചോദനവും തിരികെ നേടാൻ കഴിയും.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി. അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

0: മാനസിക ലോകത്തിൽ ഇനി മനോരോഗ വിദഗ്ധൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ നയന, സൈക്യാട്രിസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പലർക്കും ഉണ്ടാകുമെങ്കിലും പലപ്പോഴും തിരിച്ചറിയാതെപ്പെട്ടു പോകുന്ന ഒരു മാനസികാരോഗ്യ പ്രശ്നത്തെ കുറിച്ചാണ്. പാനിക് ഡിസോർഡർ അഥവാ പാനിക് അറ്റാക്കുകൾ ആവർത്തിച്ചുണ്ടാകുന്ന ഒരവസ്ഥ. ആദ്യമായി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഭയം എന്നത് നമ്മുടെ ശരീരത്തിന് സ്വാഭാവികമായ ഒരു പ്രതികരണമാണ്. എന്തെങ്കിലും അപകട സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മെ രക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു സംവിധാനം. എന്നാൽ അത് യഥാർത്ഥ അപകടവും ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് അതിതീവ്രമായ ഭയം ഉണ്ടാവുകയും അതോടൊപ്പം ശരീരത്തിൽ പല ലക്ഷണങ്ങളും അനുഭവപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് പാനിക് അറ്റാക്ക് എന്ന് പറയുക. ഒരു പാനിക് അറ്റാക്ക് സാധാരണയായി 10 മുതൽ 20 മിനിറ്റിനുള്ളിൽ ഏറ്റവും തീവ്രമാവുകയും പിന്നീട് പതുക്കെ കുറയുകയും ചെയ്യുന്നു. പാനിക് അറ്റാക്കിന്റെ മെയിൻ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഹൃദയമിടിപ്പ് വളരെ കൂടുക, നെഞ്ചുവേദന അല്ലെങ്കിൽ നെഞ്ചിലൊരു മുറുക്കം, ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ശ്വാസം കിട്ടുന്നില്ല എന്നൊരവസ്ഥ, അമിതമായി വിയർക്കുക, കൈകാലുകൾ വിറയ്ക്കുക, തലകറക്കം, ശരീരത്തിലൊരു മരവിപ്പ് അല്ലെങ്കിൽ ഒരു സൂചി കുത്തുന്നത് പോലുള്ള അനുഭവം, വയറിന് അസ്വസ്ഥത, ഇപ്പോൾ ഞാൻ മരിച്ചു പോകുമെന്നൊരു ഭയം, പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോവും, വീണുപോകും, അല്ലെങ്കിൽ ഒരു അമിതമായ നിയന്ത്രണം നഷ്ടപ്പെടുമെന്ന രീതിയിലുള്ള ഒരു അനുഭവം, ഇതൊക്കെയാണ് പൊതുവെ പാനിക് അറ്റാക്കിന്റെ ലക്ഷണങ്ങൾ. ഇത്തരങ്ങൾ ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ പലരും ആദ്യം ഹൃദയാഘാതമാണെന്ന് കരുതി ആശുപത്രിയിലെ എമർജൻസി വിഭാഗത്തിലേക്കാണ് പോകുന്നത്. എല്ലാ പരിശോധനകളും ചെയ്യും, എല്ലാം സാധാരണമായി നമുക്ക് അതിൻ്റെ റിപ്പോർട്ടുകൾ ലഭിക്കും, പിന്നീട് ഇതൊരു പാനിക് അറ്റാക്കാണെന്ന് നമ്മൾ തിരിച്ചറിയും. ശരിക്കും ഇതെന്താണ് ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആവർത്തിച്ചു വരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഇത് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും അറ്റാക്ക് വരുമോ, ഇതുപോലത്തെ ഒരു പാനിക് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു അവസ്ഥ വീണ്ടും വീണ്ടും വരുമോ എന്ന് സ്ഥിരമായ ഒരു പേടി ഉണ്ടാകും. അങ്ങനെ പേടി ഉണ്ടാകുന്നത് കാരണം ചിലപ്പോൾ മുന്നേ ഇതുണ്ടായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഉണ്ടായ സ്ഥലങ്ങൾ നമ്മൾ ഒഴിവാക്കി തുടങ്ങുകയും ചെയ്യും. ഉദാഹരണത്തിന്, ബസ് യാത്ര ചെയ്യുക എന്ന ഒരാള് സ്ഥിരമായി ബസ്സിൽ പോകുമ്പോഴാണ് അത് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മാളിൽ വെച്ച് ഒരിക്കൽ ഭയങ്കര കഠിനമായ ഒരു പാനിക് അറ്റാക്ക് ഉണ്ടായെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പുറത്തു പോകാൻ ഭയപ്പെടും, ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ പ്രേരിതരാകും. ഇത് പിന്നീട് അധികമായ ഭയത്തിലേക്കും അല്ലെങ്കിൽ അഗോറഫോബിയ എന്ന് പറയുന്ന അസുഖത്തിലേക്കും നയിക്കാം. എന്തുകൊണ്ടാണ് പാനിക് ഡിസോർഡർ ഉണ്ടാകുന്നത്? ഇതിന് ഒരു കാരണം മാത്രമല്ല, പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജനിതക കാരണങ്ങൾ, അതായത് ജെനറ്റിക്സ്. കുടുംബത്തിൽ ഉത്കണ്ഠ രോഗങ്ങളോ പാനിക് ഡിസോർഡറോ എന്നിവ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ തലച്ചോറിലെ രാസവസ്തുക്കളിൽ വരുന്ന മാറ്റങ്ങൾ. തലച്ചോറിൽ നമുക്ക് സെറട്ടോണിൻ, നോറഡ്രിനാലിൻ, ഗാബ എന്നു തുടങ്ങിയ കുറച്ച് രാസവസ്തുക്കളുണ്ട്. ഇവയുടെ പ്രവർത്തനത്തിൽ വരുന്ന മാറ്റങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നു. പിന്നുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ സ്ട്രെസ്സേഴ്സ് ഇൻ ലൈഫ്, അതായത് മാനസികമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകുമ്പോൾ, അതായത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ, എന്തെങ്കിലും പെട്ടെന്നുണ്ടായ എന്തെങ്കിലും മാറ്റങ്ങൾ, അത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ജീവിത സമ്മർദ്ദങ്ങളാവാം, പരീക്ഷ സമ്മർദ്ദമാവാം, സാമ്പത്തിക പ്രശ്നങ്ങളാവാം, കുടുംബ പ്രശ്നങ്ങളാവാം, അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ, മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അമിതമായ കോഫി ഉപയോഗം, എനർജി ഡ്രിങ്കുകൾ ഉപയോഗിക്കുക, സബ്സ്റ്റൻസ് യൂസ് അതായത് ലഹരി വസ്തുവിൻ്റെ ഉപയോഗങ്ങൾ, ഉറക്കക്കുറവ്, എക്സസൈസ് ഇല്ലായ്മ, അങ്ങനത്തെ കാര്യങ്ങളും ഇങ്ങനത്തെ ലക്ഷണങ്ങൾ വർദ്ധിപ്പിക്കാം. നമ്മൾ രോഗനിർണയം എന്ന് പറയുന്ന ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ്. കാരണം പലപ്പോഴും ഇത് നമ്മൾ ആദ്യം എത്തുന്നത് ഒരു കാർഡിയോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ജനറൽ മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടറിൻ്റെ അടുത്തായിരിക്കും. ആദ്യം നമ്മൾ മറ്റ് ശാരീരിക രോഗങ്ങളൊന്നുമല്ല എന്ന് ഉറപ്പാക്കണം. ഉദാഹരണത്തിന് ഹൃദ്രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ആസ്മ, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്, ഇതെല്ലാം നോർമലാണോ, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം മറ്റ് പ്രശ്നങ്ങളെല്ലാം റൂൾ ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് വരേണ്ടത്. എങ്ങനെയാണ് നമ്മൾ ഇതിനെ ചികിത്സിക്കുക? രണ്ട് രീതിയാണ് നമുക്കുള്ളത്. ഒന്ന് മരുന്ന്, രണ്ട് നമ്മൾ എല്ലാവർക്കും അറിയാം സൈക്കോതെറാപ്പി അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്ന സംഭവം. മരുന്നുകളിൽ നമുക്ക് SSRI അല്ലെങ്കിൽ സെലക്ടീവ് സെറട്ടോണിൻ റീ അപ്റ്റിക് ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞ ഒരു കൂട്ടം മരുന്നുകളുണ്ട്. ആ മരുന്നുകളുടെ ട്രീറ്റ്മെന്റ് വെച്ച് നമുക്കിതിനെ ട്രീറ്റ് ചെയ്യാം. സെട്രാലിൻ, അസറ്റിലോപ്രാം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇവ തലച്ചോറിലെ സെറട്ടോണിന്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുന്നു. അങ്ങനെ ഇവ പ്രവർത്തിക്കാനായി സാധാരണ ഒരു 2 മുതൽ 4 ആഴ്ചയെങ്കിലും വരെ സമയമെടുക്കും. അതിനാൽ രോഗികൾ ക്ഷമയോടെ മരുന്ന് തുടരണം. ഇത് നമ്മൾ രോഗികളോട് പറഞ്ഞു കൊടുക്കുകയും വേണം. പലപ്പോഴും ആൾക്കാർക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ മരുന്ന് കഴിച്ച് 2 ദിവസമായി, 3 ദിവസമായി, അല്ലെങ്കിൽ 5 ദിവസമായി എനിക്കൊരു വ്യത്യാസവും കാണുന്നില്ല എന്നൊരു ചിന്ത വരും. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പലരും മരുന്ന് അപ്പോഴേ നിർത്തിക്കളയും. അങ്ങനെയല്ല, ഇതിനൊരു കാലതാമസമുണ്ട്. അതുവരെ നമുക്ക് ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ മറ്റു മരുന്നുകൾ തരാറുണ്ട്. ബെൻസോഡാസെപ്പിൻസ്, ക്ലോണാസിപ്പാം, ലൊറാസിപ്പാം എന്ന് പറഞ്ഞ മരുന്നുകൾ നമ്മൾ ആ തുടക്കത്തിലെ കുറച്ച് ദിവസങ്ങളിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടി അതിന്റെ കൂട്ടത്തിൽ കൊടുക്കുകയും ചെയ്യും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈക്കോതെറാപ്പിയാണ്. അതായത് മരുന്നിനോടൊപ്പം പ്രധാനപ്പെട്ട ചികിത്സകളിൽ ഒന്നാണ് സൈക്കോതെറാപ്പി എന്ന് പറയുന്നത്. അത് നമുക്ക് പല രീതിയിലുണ്ട്. മെയിൻ ആയിട്ടുള്ളത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയാണ്. പാനിക് അറ്റാക്കുകൾ അപകടപരമല്ല, തെറ്റായ ചിന്തകളുണ്ടെങ്കിൽ, നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയുക, അവയെ യുക്തിപരമായ ചിന്തകളാക്കി മാറ്റുക, അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവമാണ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. പിന്നെ കുറച്ച് റിലാക്സേഷൻ ടെക്നിക്സും ബ്രീതിങ് എക്സസൈസും ഒക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മളെ ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ നമ്മളെ സഹായിക്കും. മെഡിറ്റേഷൻ, യോഗ, ഇതെല്ലാം നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ പാനിക് അറ്റാക്സ് ആണെങ്കിലും ആൻസൈറ്റി പോലുള്ള അസുഖങ്ങളാണെങ്കിലും അതിലുള്ളത് നമുക്ക് ഒരു പരിധിവരെ നമുക്കതിനെ നിയന്ത്രിക്കാൻ പറ്റും. പിന്നെയുള്ള ഒരു വലിയൊരു സംഭവം എന്ന് വെച്ചാൽ ജീവിതശൈലികളിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ്. ചികിത്സയോടൊപ്പം നല്ല ഉറക്കം, പതിവായ വ്യായാമം, കാപ്പി ടീ കുറയ്ക്കുക, പുകവലി ഒഴിവാക്കുക, മറ്റ് ലഹരി വസ്തുക്കൾ ഒഴിവാക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യോഗ, മെഡിറ്റേഷനിലൊക്കെ കുറച്ചും കൂടെ ശ്രദ്ധ ചെലുത്തുക, അതിൽ പങ്കെടുക്കുക. പിന്നെ നമ്മൾ നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്ത വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഫാമിലി മെമ്പേഴ്സ്, കുടുംബാംഗങ്ങളുടെ പങ്ക്. ഒരു രോഗി ഇതുപോലത്തെ ബുദ്ധിമുട്ടുമായി വരുമ്പോൾ ഇല്ല അത് കുഴപ്പമില്ല, കുറച്ചു നേരം നന്നായി പാട്ടൊക്കെ കേട്ടിരുന്നാൽ മതി, കുറച്ചു നേരം ടി വി കാണൂ, മൈൻഡ് ഡിസ്ട്രാക്ട് ആക്കി വിടൂ എന്ന് പറഞ്ഞ് നമ്മൾ അവരുടെ പ്രശ്നത്തെ ലഘൂകരിച്ച് കാണരുത്. അല്ലെങ്കിൽ ചിലർ പറഞ്ഞു നീ ഭയങ്കര ഒട്ടും മനക്കരുത്തില്ലാത്ത ഒരാളാണ്, വളരെ എന്താണ് സോഫ്റ്റ് ആയ ഒരാളാണ്, കുറച്ചും കൂടെ എന്താണ് കുറച്ച് സ്ട്രോങ് ആവണം എന്നാൽ ശരിയാകും എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അങ്ങനെ പറയരുത്. പകരം അവർക്ക് വേണ്ട സപ്പോർട്ട്, ഇമോഷണൽ ആണെങ്കിലും അല്ലെങ്കിൽ എന്താണ് അവർക്ക് നമുക്ക് സഹായിക്കാൻ പറ്റുന്ന രീതി എന്ന് വെച്ചാൽ നമുക്ക് അവർക്കൊരു പിന്തുണ നൽകുക. ഇല്ല കുഴപ്പമില്ല, നമുക്കിത് ട്രീറ്റ്മെന്റ് എടുക്കാവുന്ന ഒരു സംഭവമാണ്. ട്രീറ്റ്മെന്റിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക, ചികിത്സ തുടങ്ങാൻ പ്രോത്സാഹിപ്പിക്കുക, അതേപോലെ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ സഹായിക്കുക. എപ്പോൾ ഡോക്ടറെ കാണണമെന്നുള്ളത് എല്ലാവരുടെയും ഒരു ചോദ്യമാണ്, എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ചോദ്യമാണ് അല്ലേ? ശരിക്കും മാനസിക ആരോഗ്യ വിദഗ്ധനെ സമീപിക്കുന്ന സമയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ ആവർത്തിച്ച് ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. പാനിക് അറ്റാക്കുകൾ വീണ്ടും വീണ്ടും വരുന്നു. ഭയം കാരണം നമ്മുടെ ഡെയിലി ലൈഫ് അല്ലെങ്കിൽ ദൈനംദിന ജീവിതം തടസ്സപ്പെടുമ്പോൾ, ജോലിക്കോ പഠനത്തിനോ പോകാൻ കഴിയാതാകുമ്പോൾ, ഇതിന്റെ കൂടെ തന്നെ വിഷാദത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാവാം. അങ്ങനെ വരുമ്പോൾ, ഇങ്ങനത്തെ അവസരങ്ങൾ വരുമ്പോഴാണ് നമ്മൾ തീർച്ചയായും ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ, സൈക്യാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ കാണേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ പാനിക് ഡിസോർഡർ അല്ലെങ്കിൽ ഇതൊരു ബലഹീനതയല്ല, ഒരു സ്വഭാവദോഷമല്ല, ഇതൊരു ചികിത്സിക്കാൻ പറ്റുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. സമയത്ത് ചികിത്സ നേടിയാൽ ഭൂരിഭാഗം ആളുകൾക്കും സാധാരണ ജീവിതത്തിലേക്ക് ഇതിലൂടെ മടങ്ങാൻ കഴിയും. അപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്, അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു നൽകുക, അവർക്ക് ഒരു ധൈര്യം കൊടുക്കുക, ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഒരു ഡോക്ടറിനെ സമീപിക്കാൻ പറയുക. ഈ ചെറിയൊരു ഡിസ്കഷനിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.

ഒരു മനഃശാസ്ത്രജ്ഞന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരുപാട് മനുഷ്യരെ കണ്ടുമുട്ടാറുണ്ട്. അത് ഞാൻ മാത്രമല്ല, ഏതു മനഃശാസ്ത്രജ്ഞരായാലും അങ്ങനെയാണ്. ചിലർ വിഷാദവുമായി വരും, ചിലർ ഉത്കണ്ഠയുമായി, ചിലർ ജീവിതത്തിന്റെ അർത്ഥം തേടിയും എത്തും. എന്നാൽ ചില കേസുകൾ ക്ലിനിക്കിന്റെ വാതിൽ കടന്നുപോയിട്ടും മനസ്സിൽ നിന്നൊരിക്കലും ഇറങ്ങിപ്പോകില്ല. ചില സിനിമ കണ്ടിട്ട് നമ്മൾ ഇറങ്ങിപ്പോരുമ്പോൾ സിനിമ കൂടെ വരില്ലേ, അതുപോലെ. കാരണം അവ രോഗത്തെക്കുറിച്ച് മാത്രമല്ല, മനുഷ്യ മനസ്സിൻ്റെ അഗാധമായ സങ്കീർണതയെക്കുറിച്ച് കൂടിയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അത്തരമൊരു യുവതിയായിരുന്നു മീര. ഏകദേശം 30 വയസ്സ്, ബാങ്ക് ഉദ്യോഗസ്ഥ, വിദ്യാഭ്യാസവും സൗന്ദര്യവും വ്യക്തിത്വവുമുള്ള ഒരു യുവതി. പക്ഷെ ക്ലിനിക്കിൽ വന്ന ദിവസം അവളുടെ കണ്ണുകളിൽ കണ്ടത് പ്രതീക്ഷയല്ല, തകർന്നുപോയ ഒരു പ്രണയത്തിൻ്റെ വേദനയും വഞ്ചിക്കപ്പെട്ടു എന്ന അമർഷവുമായിരുന്നു. ഡോക്ടർ, അയാൾ എന്നെ ചതിച്ചു. അവൾ പറഞ്ഞ ആദ്യ വാചകം അതായിരുന്നു. സാധാരണ പ്രണയ പരാജയത്തിൻ്റെ ഒരു കഥയാകുമെന്ന് ആദ്യം കരുതി. എന്നാൽ ഓരോ വാക്കുകൾ കേൾക്കുന്തോറും ഒരു വിചിത്ര ലോകത്തിൻ്റെ വാതിൽ തുറക്കുകയായിരുന്നു. അവളുടെ പ്രാണനായകൻ എന്നവൾ പറഞ്ഞ പ്രണയനായകൻ ഒരു സാധാരണ യുവാവായിരുന്നില്ല, നഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു വ്യവസായി, ടെലിവിഷനിൽ ദിവസവും പ്രത്യക്ഷപ്പെടുന്ന, സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള ഒരാൾ. പറഞ്ഞപാടെ അയാളെ എനിക്കും അറിയാം. അയാൾക്ക് എന്നെ ജീവനാണ് ഡോക്ടർ. പക്ഷെ തൻ്റെ പദവി കാരണം അത് തുറന്നു പറയാൻ കഴിയുന്നില്ല. ടി വിയിൽ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടെ ടൈ ശരിയാക്കുന്നത് കണ്ടിട്ടില്ലേ? അതെനിക്കുള്ള രഹസ്യ സന്ദേശമാണ്. നീല ഷർട്ട് ധരിക്കുന്നത് പോലും എന്നെ ഓർക്കുന്നുണ്ട് എന്നറിയിക്കാനാണ്. അവൾ അങ്ങനെ പറയുമ്പോൾ മുഖത്ത് സംശയത്തിൻ്റെ നിഴൽ പോലും ഉണ്ടായിരുന്നില്ല, ഓരോ വാക്കിലും പൂർണ്ണമായ വിശ്വാസം മാത്രം. ആര് കേട്ടാലും വിശ്വസിച്ചു പോകും. വേണമെങ്കിൽ കഥാനായകനെ അപവാദത്തിൻ്റെ മുൾമുനയിൽ നിർത്താൻ കഴിയുന്ന തരത്തിലുള്ള ഉറപ്പ് ആ വാക്കുകളിലുണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി തുടങ്ങി. ഇത് ഒരു പ്രണയ കഥയല്ല. കാര്യം ഞാൻ നേരിട്ട് നിങ്ങളോട് പറയാം. ഇത് ഇറോട്ടോമാനിയ എന്ന അപൂർവമായ മാനസികാവസ്ഥയുടെ ഒരു കഥ തന്നെയാണ് ഞാൻ കേട്ടത്. മനഃശാസ്ത്രത്തിൽ ഡി ക്ലറാംബോട്ട് സിൻഡ്രോം എന്നും അറിയപ്പെടുന്ന ഈ അവസ്ഥയിൽ ഒരു വ്യക്തി, തന്നെക്കാൾ ഉയർന്ന സാമൂഹിക പദവിയിലുള്ള ഒരാൾ, ഒരു സിനിമാ താരം, രാഷ്ട്രീയ നേതാവ്, ബിസിനസ്സുകാരൻ, അധ്യാപകൻ, ഡോക്ടർ, അല്ലെങ്കിൽ സ്വന്തം മേലുദ്യോഗസ്ഥൻ തന്നെ അതിയായി സ്നേഹിക്കുന്നുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കും. യഥാർത്ഥത്തിൽ ഇരുവരും തമ്മിൽ ഒരിക്കലും സംസാരിച്ചിട്ട് പോലും ഉണ്ടാകില്ല. എന്നാൽ രോഗബാധിതരുടെ മനസ്സിൽ ഓരോ ചെറിയ സംഭവവും പ്രണയത്തിൻ്റെ തെളിവായി മാറും. ടെലിവിഷനിൽ ഒരു പുഞ്ചിരി, ഒരു പ്രത്യേക നിറത്തിലുള്ള ഷർട്ട്, സോഷ്യൽ മീഡിയയിൽ വന്നൊരു പോസ്റ്റ്, ഒരു പൊതുപരിപാടിയിൽ അബദ്ധത്തിൽ പതിഞ്ഞ ഒരു നോട്ടം, എല്ലാം അവർക്കായി അയച്ച രഹസ്യ സന്ദേശങ്ങളായി അവർ വ്യാഖ്യാനിക്കും. ഇത് വെറുമൊരു തെറ്റിദ്ധാരണയല്ല, ഒരു ഭ്രമവിശ്വാസമാണ്, അതായത് ഡെല്യൂഷൻ. യുക്തിയോ തെളിവുകളോ കൊണ്ട് അതിനെ എളുപ്പത്തിൽ മാറ്റാനാവില്ല. മീരയും അങ്ങനെ തന്നെയായിരുന്നു. അവൾ ആ ബിസിനസ്സുകാരന് ദിവസേന സോഷ്യൽ മീഡിയയിലൂടെ സന്ദേശങ്ങൾ അയച്ചു. മറുപടി ലഭിക്കാതിരുന്നപ്പോൾ അവളുടെ വിശദീകരണവും അവൾ തന്നെ തയ്യാറാക്കിയിരുന്നു. അയാളുടെ ചുറ്റുമുള്ളവരാണ് സന്ദേശങ്ങൾ മറച്ചുവെക്കുന്നത്. അവർ ഞങ്ങളെ ഒന്നിക്കാൻ സമ്മതിക്കില്ല ഡോക്ടർ. അവസാനം അവൾ നേരെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തി. സുരക്ഷാ ജീവനക്കാർ തടഞ്ഞപ്പോൾ അവൾക്കുറപ്പായി ഇതെല്ലാവരും ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനയാണ്. അതിനുശേഷമാണ് കുടുംബം അവളെ ചികിത്സയ്ക്കായി കൊണ്ടുവന്നത്. ഇവിടെ ഏറ്റവും വലിയ വെല്ലുവിളി രോഗമല്ല, രോഗിയോട് സത്യം എങ്ങനെ പറയണം എന്നതാണ്. അയാൾക്ക് നിന്നെ അറിയില്ല എന്ന് നേരിട്ട് പറഞ്ഞാൽ അവൾ അത് വിശ്വസിക്കില്ല, മറിച്ച് ഡോക്ടറും ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് അവൾ കരുതാൻ സാധ്യതയുണ്ട്. അതിനാൽ ചികിത്സ ക്ഷമയുടെയും കരുതലിൻ്റെയും ഒരു യാത്രയാണ്. ആൻറ്റി സൈക്കോട്ടിക് മരുന്നുകൾ, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, കുടുംബത്തിൻ്റെ പിന്തുണ, ഇവയുടെ സഹായമെല്ലാം വേണ്ടിവരും. പക്ഷേ മരുന്ന് കൊടുക്കുക വലിയ പ്രയാസമാണ്.

എന്നോട് ചോദിച്ചതും അങ്ങനെയാണ്. പ്രണയത്തിന് മരുന്നെന്തിനാണ്? പ്രണയമൊരു രോഗമാണോ ഡോക്ടർ? അവളുടെ വിശ്വാസത്തെ തകർക്കുകയല്ല ചികിത്സ, മറിച്ച് യാഥാർത്ഥ്യം സ്വയം തിരിച്ചറിയാൻ അവളെ സഹായിക്കുകയാണ്. അതിന് നയപരമായ സമീപനങ്ങൾ ആവശ്യവുമാണ്. മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്കൊടുവിൽ മീരപതിയെ ആ ഭ്രമലോകത്തിൽ നിന്ന് പുറത്തുവന്നു. ഇന്നവൾ വീണ്ടും തൻ്റെ ജോലിയിലേക്ക് മടങ്ങിയിരിക്കുന്നു. ആ അനുഭവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവൾക്ക് തന്നെ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. അവൾക്കത് നാണക്കേടായി. പക്ഷേ ഒരു ചിരിയോടെ നേരിടാൻ, ഒരു തമാശയോടെ നേരിടാൻ അവളെ പ്രേരിപ്പിച്ചു, അവളെ പരിശീലിപ്പിച്ചു. ഞാൻ ആ വ്യവസായിയുടെ അപ്പോയിൻമെൻ്റ് എടുത്ത് അവളെ അവിടെ കൊണ്ട് കാണിക്കുകയും ചെയ്തു. രണ്ടാളും ചിരിച്ചു. ഞാൻ തിരിച്ചറങ്ങുമ്പോൾ അവളോട് ചോദിച്ചു, ഇനി ഈ ചിരി പ്രണയമായി മാറുമോ? പക്ഷെ അവൾ എത്ര നന്നായിട്ടാണ് യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടിരിക്കുന്നത്. അവളതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. എന്തിനു മറുപടി പറയണം? അവൾ അവളെ വീണ്ടെടുത്തിരിക്കുന്നു. മനുഷ്യൻ്റെ മസ്തിഷ്കം എത്ര അത്ഭുതകരമാണോ അത്ര തന്നെ ചിലപ്പോൾ വഞ്ചനാപരവുമാണ്. സ്നേഹിക്കപ്പെടാനുള്ള തീവ്രമായ ആഗ്രഹം, ഏകാന്തത, ചില മാനസിക രോഗങ്ങൾ, തലച്ചോറിലെ ഡോപ്പമിൻ പ്രവർത്തനത്തിലെ വ്യതിയാനങ്ങൾ, ഇവയൊക്കെ ചേർന്ന് ചിലപ്പോൾ യാഥാർത്ഥ്യത്തെക്കാൾ ശക്തമായ ഒരു കൽപ്പിത ലോകം സൃഷ്ടിച്ചേക്കാം. അവിടെ ഒരു പുഞ്ചിരി പ്രണയമാകും, ഒരു നോട്ടം വാഗ്ദാനമാകും, ഒരു മൗനം വിശ്വാസവഞ്ചനയായി മാറും. അതുകൊണ്ടാണ് ഇറോട്ടോമാനിയ ഒരു സ്വഭാവദൂഷ്യമോ നാടകമോ അല്ലാത്തത്. ചികിത്സ ആവശ്യമായ ഒരു മാനസിക ആരോഗ്യാവസ്ഥയാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ചിലപ്പോൾ ഏറ്റവും വലിയ മായാജാലം കണ്ണുകൾ കാണുന്നതല്ല. സ്നേഹത്തിനായി ദാഹിക്കുന്ന ഒരു മനസ്സ് യാഥാർത്ഥ്യത്തിന് മുകളിൽ സ്വയം തീർക്കുന്നൊരു ലോകമാണ്. ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യൻ്റെ മസ്തിഷ്കം എത്ര അത്ഭുതകരമാണോ അത്ര തന്നെ ചിലപ്പോൾ വഞ്ചനാപരവുമാണ്. അത്ഭുതത്തിൻ്റെയും വഞ്ചനകളുടെയും കഥ ഈ ഡയറിയുടെ താളുകളിൽ ഇനിയുമുണ്ട്. അതൊക്കെ ഓരോ ദിവസങ്ങളെടുത്ത് ഞാൻ മെല്ലെ മെല്ലെ കഥയായി തന്നെ പറയാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: ഇനി ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് എനിക്കത് വാങ്ങുവാൻ കഴിയുമോ? ഇല്ല തന്നെ. വേലുക്കുട്ടി മാമന് കടയില്ല, ഉണ്ടായിരുന്നെങ്കിൽ അവിടെ കാണുമായിരുന്നു. ഏറ്റവും ചെറിയ ക്ലാസ്സിലെ കുട്ടിയെപ്പോലെ ചെന്ന് ചോദിക്കാമായിരുന്നു. കന്യാകുമാരിയിലെ കടകളിലും ഞാനത് തിരഞ്ഞു. എൻ്റെ കണ്ണിൽപ്പെടാത്തതാവും, എവിടെയെങ്കിലും കാണാതിരിക്കില്ല. സ്ലേറ്റുണ്ടല്ലോ, അപ്പം പിന്നെ സ്ലേറ്റ് പെൻസിലും കാണാതിരിക്കില്ല. ബാല്യത്തിൻ്റെ കൗതുകങ്ങളെയും ആകാംക്ഷകളെയും സമ്മോഹനമാക്കിക്കൊണ്ട് ഹൃദയത്തോട് ചേർന്ന് നിന്ന രണ്ടുപകരണങ്ങൾ, സ്ലേറ്റും സ്ലേറ്റ് പെൻസിലും. നിഷ്കളങ്കതയുടെ അക്ഷരങ്ങൾ കോറാൻ ഞാൻ നിധി പോലെ സൂക്ഷിച്ചവ. നിലത്തു വീണുടഞ്ഞു പോയാൽ ഹൃദയം തകർന്നതുപോലെയായിരുന്നു. ഒന്നിലും രണ്ടിലും പഠിക്കുമ്പോൾ സ്ലേറ്റ് എവിടെയും വീണില്ല. മൂന്നിൽ പഠിക്കുമ്പോൾ വരമ്പിൽ നിന്നത് വയലിൽ വീണു. രണ്ട് മൂന്ന് ഞാറൊടിഞ്ഞതല്ലാതെ ഭാഗ്യം കൊണ്ട് അതിനൊന്നും പറ്റിയില്ല. കമുകറ ചിറയിൽ കൊണ്ടുപോയി നന്നായി കഴുകിയെടുത്തു. പഴയതിനേക്കാൾ തിളക്കം, കറുപ്പ് കുറച്ചു കൂടി. ഞവരപ്പച്ച കൊണ്ട് തേച്ചാലും ഇത്രയും കറുത്ത് വൃത്തിയാവില്ല തന്നെ. സ്ലേറ്റ് പെൻസിലിൽ ഒന്ന് കാണാതെ പോയി. ഞാനന്ന് എത്ര കരഞ്ഞുവെന്നറിയുമോ? അതൊന്നും മുതിർന്നവർക്ക് മനസ്സിലാവില്ല. കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിയും രാജ്യം നഷ്ടപ്പെട്ട രാജാവും അനുഭവിക്കുന്ന വേദന ഒന്നു തന്നെയാണെന്ന് ഇപ്പോൾ ആര് പറഞ്ഞാലും എനിക്കത് മനസ്സിലാവും. അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്ന ബാല്യകാലം, ചെറിയ ചെറിയ കാര്യങ്ങളിലെ വലിയ വലിയ ഇഷ്ടങ്ങൾ, സ്ലേറ്റും സ്ലേറ്റ് പെൻസിലും നിധിയേക്കാൾ വലുതായി കണ്ടിരുന്ന കാലം, അസാധ്യമായ തിരിച്ചുപോക്കുകൾ. എന്നാലും ഓർമ്മയുടെ സുന്ദരമായ ചെപ്പുകളിൽ അതൊക്കെ എത്ര ഭദ്രമായി ഞാൻ എന്നും സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. എൻ്റെ മാത്രമായ ഒറ്റപ്പെടലുകളിൽ, ഞാൻ മാത്രമായ ലോകത്ത് അവ എൻ്റെ മുന്നിലേക്ക് ഇറങ്ങി വരുന്നു. എഴുതി എഴുതി ചെറുതായിപ്പോയ സ്ലേറ്റ് പെൻസിലിൻ്റെ കുസൃതികൾ, എവിടെ നിന്നും കണ്ടെത്താനാവാത്ത കുസൃതികൾ. ഇഷ്ടം, അത്രമേലിഷ്ടം.

പ്രായം പ്രായം ആടിക്കാറ്റായോ പായും പ്രായം അമ്മ കിളിയുടെ ചിറകിലൊതുങ്ങും പ്രായം അരയാലിലയായി.

കുറ്റി പെൻസിൽ എന്നൊരു കൃതിയുണ്ട്, കുഞ്ഞണ്ണി മാഷിൻ്റെ. കുട്ടിക്കാലത്തിൻ്റെ ഹൃദ്യതയിലേക്ക് കൊണ്ടുപോകുന്ന പുസ്തകം. വാക്ക് കവിതയായി പൂത്തുനിൽക്കുന്ന കടലാസുകൾ, കണ്ണിമാങ്ങയുടെ രുചിയുള്ള കവിതകൾ. ഒരു കുറ്റി പെൻസിലിന് ഒരു ജീവിതം പറയാനുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എഴുതി എഴുതി തീരാറായാലും പുതിയൊരു പെൻസിൽ വാങ്ങിക്കിട്ടാൻ നിർവാഹമില്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു. തീരെ നിർവാഹമില്ലെങ്കിൽ തന്നെ ആഴ്ചകൾക്ക് മുന്നേ ആവശ്യപ്പെടണം. അതും അച്ഛനോട് നേരിട്ട് പറ്റില്ല. അമ്മ വഴിയാണ് നിവേദനം നടത്തേണ്ടത്. നോക്കണം, മോന് ഒരു പുതിയ പെൻസിൽ വേണമെന്ന് പറയുന്നു. അമ്മ അങ്ങനെ മൂന്ന് നാല് ദിവസം പറഞ്ഞു പറഞ്ഞ് ഒടുവിൽ നിശബ്ദ ഭഞ്ജിക്കപ്പെടുന്നത് സമ്മതമായിട്ടായിരിക്കില്ല. അവൻ എന്തിനാ ഇപ്പൊ പെൻസിൽ, ഇന്നാള് വാങ്ങിക്കൊടുത്തതല്ലേ ഉള്ളൂ. ആ ഇന്നാള് എന്ന് പറഞ്ഞാൽ ആറുമാസം മുമ്പാണ്, ഓണത്തിനും മുമ്പാണ്. എന്നിട്ടാണ് ഇന്നാളെന്ന് പറയുന്നത്. വീണ്ടും നിവേദനങ്ങൾ. ഒടുവിൽ ചിലപ്പോൾ എനിക്ക് വേണ്ടി അമ്മാച്ചനോട് പിണങ്ങും, കരയും. നിവൃത്തിയില്ലാതെ വീലിക്കുട്ടിമാമൻ്റെ കടയിൽ നിന്ന് മണമുള്ള പെൻസിൽ കൊണ്ടുവരും. ചുവപ്പിൽ കറുത്ത വരകളുള്ള പെൻസിൽ, HB എന്നൊക്കെ എഴുതിയിരിക്കും. ചിലതിൽ 2HB എന്നും. അതൊക്കെ എന്താണെന്ന് അറിഞ്ഞുകൂടാതിരുന്ന കാലം. അറിയേണ്ട ആവശ്യവും ഉണ്ടായിരുന്നില്ല. പെൻസിൽ കിട്ടി, അതേക്കാൾ സന്തോഷം വേറൊന്നും ഉണ്ടായിരുന്നില്ല. വർഷത്തിൽ രണ്ട് പെൻസിൽ, രണ്ടും കുറ്റി പെൻസിലുകളാവുമ്പോൾ കൊഴിഞ്ഞു തീരുന്ന രണ്ട് അധ്യയന വർഷങ്ങൾ. മൂന്നിൽ നിന്ന് നാലിലേക്കുള്ള പടികയറ്റം. പെൻസിലുകളെ സ്നേഹിച്ചിരുന്ന ഒരു കാലം. HBയും 2HBയും ഒന്നും അറിഞ്ഞുകൂടാതിരുന്ന കാലം. മൂന്നാം ക്ലാസ്സിലെ മലയാളം നോട്ട്ബുക്കിന്റെ ഒടുവിലത്തെ പേജിൽ വരച്ച വീട് കണ്ട് കൊള്ളാലോ നിന്റെ വീട് എന്ന് ബാലചന്ദ്രൻ സാറ് പറഞ്ഞ കാലം. കുറെ കൂടി കറുപ്പുള്ള ഈ പെൻസിൽ കൊണ്ടുവേണം വരയ്ക്കാനെന്ന് പറഞ്ഞ് സമ്മാനം തന്ന കാലം. അതൊക്കെ ഓർക്കാൻ തന്നെ ഇഷ്ടം, അത്രമേലിഷ്ടം.

ഇന്നും മഷിപ്പേന കൊണ്ട് എഴുതാനാണ് ഇഷ്ടം. എഴുതാനുള്ള ഇഷ്ടം അറിയാവുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും സുഹൃത്തുക്കൾ സമ്മാനമായി തന്നത് പേന തന്നെയാണ്. വില കൂടിയ പേനകൾ പലരും തന്നു, പക്ഷേ അവർക്കൊന്നും അറിയാത്തൊരു രഹസ്യമുണ്ട്. ഇന്നും സ്വന്തമായി പേന വാങ്ങുമ്പോൾ ട്രാവൻകൂർ സ്റ്റോറിൽ ചെന്ന് ചോദിക്കുന്നത് വില കുറഞ്ഞ മഷിപ്പേന വേണമെന്നാണ്. അമ്മ ഒരിക്കൽ ചോദിച്ചു, അച്ഛനെന്തിനാണ് വില കുറഞ്ഞ പേന ചോദിച്ചു വാങ്ങുന്നതെന്ന്. പഴയകാലം മനസ്സിൽ നിന്ന് പോകാത്തത് കൊണ്ടാവും. പപ്പടക്കടയിൽ ചെന്ന് പേന വാങ്ങാൻ നിൽക്കും. 3 രൂപയുടെ പേനയുണ്ട്, 75 പൈസയുടെ പേനയുമുണ്ട്. 75 പൈസയ്ക്ക് പേനയും 2 പൈസയ്ക്ക് ഫില്ലറും വാങ്ങാം. മഷി വാങ്ങണമെങ്കിൽ പിന്നെയും വേണം 5 പൈസ. അതുകൊണ്ട് ചെന്നപാടെ ചോദിക്കും, ഏറ്റവും കുറഞ്ഞ പേന എത്ര രൂപയാ? 60 പൈസയുടെ പേനയുണ്ടായിരുന്നു, ഇനി വന്നാലേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? ദാ ഈ പേനയുടെ നിബുണ്ടോ? ഉണ്ടെന്ന് കേൾക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം. പപ്പടക്കട അന്ന് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് സൂപ്പർ മാർക്കറ്റ് തന്നെയായിരുന്നു. എല്ലാം കിട്ടും. ഒരു പാവമാമനായിരുന്നു കടയുടമ. പേന വാങ്ങി കഴുകിത്തുടച്ച് നിബ് മാറ്റി മഷി നിറച്ചു തരും. എല്ലാം കൂടി 20 പൈസ. ബാക്കി 80 പൈസ വിജയശ്രീ ലാളിതന്റെ മനോഭാവത്തോടുകൂടി തിരിച്ച് വീട്ടിൽ കൊണ്ടുകൊടുക്കും. ഇന്നും അതെ, ഏറ്റവും കുറച്ച് പൈസ ചെലവഴിക്കാനുള്ള പ്രവണത. എന്ത് വാങ്ങിയാലും വലിയ വിലയുള്ളത് വാങ്ങാൻ മനസ്സനുവദിക്കുന്നില്ല. അതുതന്നെയാണ് അമ്മു ഇപ്പോഴും. ഏറ്റവും കുറഞ്ഞ പേന, പിന്നെ അതുകൊണ്ട് എഴുതുമ്പോഴുള്ള സുഖം, അക്ഷരങ്ങൾ അതിൽ നിന്ന് ഉതിർന്നു വീഴുന്ന പോലെയുള്ള അനുഭവം ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

കുറച്ചു കാലമാണ് അധ്യാപക വേഷം കിട്ടിയത്. അടിസ്ഥാനം അധ്യാപകൻ്റെതൊന്നും ആയിരുന്നില്ല. അച്ഛൻ പഠിപ്പിക്കുമോ, എനിക്കത് ചിന്തിക്കാനാവുന്നില്ലെന്ന് സിദ്ധു പറഞ്ഞു. ചിരിച്ചുകൊണ്ട് ഞാനതിന് മറുപടി പറഞ്ഞു, നിനക്കറിയാഞ്ഞിട്ടാണ് ഇംഗ്ലീഷ് വ്യാകരണം ബ്ലാക്ക് ബോർഡിൽ ചോക്കുകൊണ്ട് എഴുതി പഠിപ്പിച്ചിരുന്ന ഒരു കാലം അച്ഛനുണ്ടായിരുന്നു. ഒരു ട്യൂട്ടോറിയൽ കോളേജിൻ്റെ ഭാഗവും ഭാഗധേയവുമായിരുന്ന കാലം. ചോക്കുപൊടി കൊണ്ട് നിറഞ്ഞിരുന്ന പകൽ, പേന കൊണ്ടും പെൻസിൽ കൊണ്ടും കടലാസിൽ എഴുതുന്നത് പോലെയല്ല. ബ്ലാക്ക് ബോർഡിൽ ചോക്കുകൊണ്ട് എഴുതുമ്പോൾ നല്ല അക്ഷരങ്ങൾ വീഴണമെന്നില്ല. പിന്നെ ഇംഗ്ലീഷ് ആകുമ്പോൾ ശ്രദ്ധിക്കില്ല. മലയാളത്തിൽ നല്ല വടിവത്ത രീതിയിൽ ചോക്കുകൊണ്ട് ബോർഡിൽ എഴുതിയിരുന്നത് ഗിരീശനാണ്.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: അവൻ ബീഡി വലിക്കില്ല, സഹദേവണനെ കൊണ്ട് വലിപ്പിക്കും. എന്നിട്ട് ആ മുറി ബീഡി വാങ്ങി ചുവന്ന നിറത്തിൽ മുക്കി ചായക്കടയിലെ ഡെസ്കിൽ പത്രം നിവർത്തിയിട്ട് അതിൽ അനിശ്ചിതകാല സമരം എന്നെഴുതുന്നത് നോക്കി നിൽക്കും. അവൻ്റെ വിരലുകളിലിരുന്ന് മുറി ബീഡി പുളകം കൊള്ളുന്ന നിമിഷങ്ങൾ. ബ്രാഞ്ച് കമ്മിറ്റിയുടെ പോസ്റ്ററുകൾ പലതും അവനാണ് എഴുതിയത്. മുറി ബീഡിയെ ബ്രഷാക്കുന്ന കലാവിദ്യ അവൻ എവിടെ നിന്നാണ് അഭ്യസിച്ചത്? പച്ച എന്ന ഗ്രാമത്തിൽ രവിസാർ പഠിപ്പിച്ച വിദ്യയാണത്രേ വർത്തമാന പത്രത്തിൽ കടും നിറം കൊണ്ട് എഴുതുന്ന പരിപാടി. കയ്യക്ഷരം കൊള്ളാവുന്നതുകൊണ്ട് മുറി ബീഡി നിറത്തിൽ മുക്കി എഴുതാൻ രവിസാർ പ്രേരിപ്പിച്ചതാണ്. തീവ്ര പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി എഴുതി എഴുതി തെളിഞ്ഞതാണ്. പോസ്റ്റർ എഴുതിക്കഴിഞ്ഞാലുടൻ സഹദേവണ്ണന്റെ വകയായ ചായ അവന്. ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്ര കടുപ്പത്തിൽ ചായ കൊടുക്കരുതെന്ന് എത്ര പറഞ്ഞാലും സഹദേവണ്ണൻ കേൾക്കില്ല. അവനെ ഇങ്ങനെ ചായ കുടിപ്പിച്ച് ശീലിപ്പിച്ചതും അണ്ണനാണ്. മുറിബീഡ് ബ്രഷും നിറങ്ങളും ഉപേക്ഷിച്ച് അവൻ കച്ചവടം ചെയ്യാൻ പോയി, ആശുപത്രി തുടങ്ങി. ആർക്കൊക്കെയോ വേണ്ടി കൂലിയെഴുത്തും തുടങ്ങിയെന്ന് കേൾവി. കണ്ടിരുന്നെങ്കിൽ പറയാമായിരുന്നു ആവശ്യമില്ലാത്ത പണിക്ക് പോകരുതെന്ന്. ബീഡിക്കുറ്റി കൊണ്ട് അക്ഷരങ്ങളെ നിറം പിടിപ്പിച്ചവനെ, സൗഹൃദത്തിന്റെ ചില്ലകളിൽ നിന്നിറങ്ങി നീ ഏത് മുറിക്കുള്ളിൽ തളയ്ക്കപ്പെട്ടു പോയിരിക്കുന്നു? ഒരിക്കൽ കൂടി കാണുവാനാകുമോ നിന്റെ വിരൽ തുമ്പിൽ ഒരു ബീഡിക്കുറ്റിയുടെ മാന്ത്രിക ചലനങ്ങൾ? കാരണം ആ മാന്ത്രികത മറക്കാനാകാത്ത ആ കലാവിദ്യ ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

വിധു വരയ്ക്കും, അപർണ വരയ്ക്കും, ശക്തിസാറും വരയ്ക്കും. പക്ഷേ അതേക്കാൾ ബ്രഷിന് ജീവൻ വയ്ക്കുന്നത് ശിവൻ വരയ്ക്കുമ്പോഴാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, ശിവനെ എനിക്ക് വാൻഗോഗിനോട് ചേർത്ത് ചിന്തിക്കാനാണ് ഇഷ്ടം. വരകളേക്കാൾ വർണ്ണങ്ങളെ സ്നേഹിച്ചവർ, പല നിറം കാച്ചി പുതിയ വർണ്ണങ്ങൾ വിനയാൻ ശിവനുണ്ടായിരുന്ന വൈഭവം വേറെങ്ങും ഞാൻ കണ്ടിട്ടില്ല തന്നെ. നീലിമയുടെ മൂലയിലിരുന്ന് പാർട്ടി ബോർഡുകളിൽ ശിവൻ എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബ്രഷ് അവനെയും കൊണ്ടൊഴുകി നടക്കുന്നതുപോലെ ചരിഞ്ഞും ചാഞ്ഞും ബ്രഷ് നീങ്ങും. അക്ഷരങ്ങൾ ചരിവും കോണുമില്ലാതെ വടിവൊത്തു നിൽക്കും. ഒട്ടും മോശമില്ലാതെ സുനിലും അപ്പുറത്തുനിന്ന് എഴുതുന്നുണ്ട്. ഒരു ഗ്രാമത്തിന്റെ ചുവരുകളെയും ബാനറുകളെയും ബോർഡുകളെയും ഫ്ലക്സ് സ്വപ്നം കണ്ടിട്ട് പോലുമില്ലാത്ത കാലത്ത് വർണ്ണശബളമാക്കിയവർ ജഗദീശനും ഗണേഷ് മിത്രയും സാം കണ്ണമ്പള്ളിയും സുനിൽ നീലിമയും ശിവനും വാവയും ആർട്ടിസ്റ്റ് മണിയും എങ്ങനെ മറക്കാനാണ് അവരെ. അവർക്കു വേണ്ടി കാത്തുനിന്ന അക്ഷരങ്ങൾ, അവർക്കു വേണ്ടി ക്യൂ നിന്ന വരകൾ, വർണ്ണങ്ങൾ, ഇഷ്ടം.

പണ്ടെങ്ങോ ആണ് സാഹിത്യവാരഫലത്തിൽ എം കൃഷ്ണനായർ പറഞ്ഞതാണ്. പേനകൊണ്ടും പെൻസിലുകൊണ്ടും കവിതകൾ എഴുതുന്നവരാണ് കൂടുതലും. എന്നാൽ പിക്കാസുകൊണ്ട് കവിത എഴുതുന്നവരുമുണ്ട്. കവിതയ്ക്ക് ആവശ്യമായ ഒരു മൃദുഭാവത്തെക്കുറിച്ചാണ് നിരൂപകൻ പറഞ്ഞത്. എഴുതുക എന്നത് അല്ലെങ്കിലും ഒരു ദൃഢകൃത്യമല്ലോ. ഏറ്റവും സഹൃദയത്വം നിറഞ്ഞ ഒരു കൃത്യമെന്നേ അതിനെ പറയാനാവൂ. അഴകലകൾ ചുരുളുവിരിഞ്ഞൊഴുകി വരും കവനകലേ എന്നെഴുതണമെങ്കിൽ ഹാർഡാവാൻ പറ്റില്ല തന്നെ. ചങ്ങമ്പുഴ പേനകൊണ്ടായിരിക്കുമോ എഴുതിയത്? മഴവിൽ കൊടിയുടെ മുനമൊക്കി അഴകിനെ എന്നെ മറന്നു ഞാൻ എന്നെഴുതിയ കവി അങ്ങനെ തന്നെയായിരിക്കും എഴുതിയത്. തൂവൽ തുമ്പ് മഷിയിൽ മുക്കി എഴുതിയ കാലം, മധുരമായി വാക്കുകൾ അടർന്നു വീണ കാലം, മുല്ലമൊട്ടുകൊണ്ട് പണ്ടോടിൻ പുറത്തെഴുതി കളിക്കാമെന്ന് ഭൂതത്തെക്കൊണ്ട് ഇടശ്ശേരി പറയിക്കുന്നു. എന്തൊരെഴുത്തായിരിക്കുമത്? മഴവിൽ കൊടിയുടെ മുനമൊക്കി എഴുതിയ കവി ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടിയെന്ന് തേൻമുക്കി ഹൃദയത്തിൽ എഴുതി തന്ന കവി, പ്രണയത്തിന്റെ മഷികൊണ്ട് മനസ്സാകെ നിറച്ചെഴുതിയ കവി, വിപ്ലവത്തിന്റെ മിന്നൽ കൊടി മുറിച്ച് ജനതതികളുടെ കരളുകളിൽ അഭിവാദ്യങ്ങൾ എഴുതിയ കവി, മഷിയുണങ്ങാത്ത പൊൻപേന കൊണ്ട് വിന്ധ്യ ഹിമാലയങ്ങൾക്കിടയിലെ അന്യൂനമായ ഹൃദയാഭിലാഷങ്ങളെ പകർന്നു തന്ന കവി, ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

എഴുത്ത് എന്നിൽ നിന്ന് എവിടെ മാറി നിൽക്കുന്നു? വിരലുകളിൽ നിന്നുതിരുന്നില്ല അക്ഷരങ്ങൾ, പകരം വിരലുകൾ പതിയുന്നത് അക്ഷരങ്ങളിൽ. എഴുതിയിട്ട് എത്ര കാലമായി? പെൻസിലും പേനയും ചോക്കുമെല്ലാം എത്ര ദൂരെയായിരിക്കുന്നു? മൊബൈലിൻ്റെ ചതുരങ്ങളിൽ തെളിയുന്ന അക്ഷരങ്ങളിൽ രണ്ട് വിരലുകൾ കൊണ്ട് ഞാൻ പതിപ്പിച്ചെടുക്കുന്ന വാക്കുകൾ, വരികൾ, ഇപ്പോൾ അതുമില്ല. പറഞ്ഞാൽ മതി മൊബൈൽ വാക്കുകൾ വിരിയിച്ചു തരുന്നു. വാക്കുകൾ വാചകങ്ങളിൽ പൂത്തു നിൽക്കുന്നു. ചിലപ്പോൾ തോന്നും പരിമളമില്ലാത്ത വാക്കുകളെന്ന്. വേണ്ട, അങ്ങനെയൊരു മുൻവിധി വേണ്ട. തൂവൽ കൊണ്ടെഴുതിയാലേ കവിതയാകൂ എന്ന് കരുതണ്ട. പേന കൊണ്ടെഴുതിയാലേ കവിതയാകൂ എന്നും കരുതണ്ട. ഇല്ലേ അമ്മോ, ഞാൻ മുൻവിധി വയ്ക്കുന്നില്ല. ഡിജിറ്റലായി എഴുതിയാലും അതും കഥ തന്നെ, കവിത തന്നെ. അതെല്ലാം ഇഷ്ടം, അത്രമേലിഷ്ടം.

0: അത്രമേൽ ഇഷ്ടം. അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് എൽ.ആർ. മധുജൻ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

സുഖതമിരാത്രിയിലേക്ക് സ്വാഗതം. എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? അതുപോലെ സമാധാനത്തോടെയും. പക്ഷെ എന്തുകൊണ്ടൊക്കെയോ അങ്ങനെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ എല്ലാവർക്കും കഴിയാറില്ല. ഓരോരോ പ്രശ്നങ്ങൾ എപ്പോഴും അലട്ടിക്കൊണ്ടേയിരുന്നാൽ എന്തു ചെയ്യും, എവിടുന്ന് സമാധാനം കിട്ടാനാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. മനുഷ്യ ജീവിതം ഒരു പരിധിവരെ അങ്ങനെയാണ്, സുഖദുഃഖ സമ്മിശ്രം. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾക്ക് മാത്രമാണ് പ്രശ്നം, അയൽപക്കക്കാരൊക്കെ എത്ര സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് എന്ന്, അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല എന്ന് നമ്മൾ കരുതി വയ്ക്കുന്നു. എന്നാൽ സത്യം അങ്ങനെയല്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും, അവർ അതൊന്നും പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ നമ്മൾ എന്താ കരുതുന്നത്? അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല എന്ന്. പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആർക്കും ഇവിടെ ജീവിക്കാനാവില്ല. എന്നാലാകട്ടെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ജീവിക്കാൻ ആർക്കും കഴിയുകയും ചെയ്യും. ഒരു പാട്ട് കേട്ടാലോ?

എല്ലാം ഒരുവിധം ശരിയായി വരികയായിരുന്നു. അതിനിടയിലാണ് ഈ രോഗം വന്ന് പിടിപെട്ടത്. സത്യം പറഞ്ഞാൽ കടങ്ങൾ വരെ തീർത്ത് സ്വസ്ഥമായി ജീവിക്കാമെന്ന് കരുതിയതാണ്. അതിനിടയിലാണ് മകൾ ഡിവോഴ്സും വാങ്ങി കേസും പ്രശ്നങ്ങളുമായി വന്നു കയറിയത്. അധികം ലോണൊന്നുമില്ലാതെയാണ് കഷ്ടപ്പെട്ടൊരു വീട് വെച്ചത്. താമസം തുടങ്ങി കുറച്ചുനാളായില്ല. അതിനു മുമ്പേ ദേ ഭാര്യയ്ക്ക് യൂട്രസ് റിമൂവൽ ഓപ്പറേഷൻ. എല്ലാം അവതാളത്തിലായി. ബയോപ്സിക്ക് അയക്കണം എന്നുകൂടി ഡോക്ടർ പറഞ്ഞതോടെ ആകെ തളർന്നു. തനിക്ക് മാത്രം എന്താണ്, ഇങ്ങനെയൊരു ദുര്യോഗമൊന്നും ചിന്തിക്കാതെയും ഇരുന്നില്ല. ഈ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചിട്ട് ഇതാ കിട്ടിയത്, ഇങ്ങനെയൊക്കെയാണല്ലോ എന്ന് പരാതിപ്പെടുന്നവർ എത്രയെത്ര. എനിക്കറിയാം ഇത് കേൾക്കുന്ന പല ശ്രോതാക്കളും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. വേണ്ടെന്നേ, പ്രശ്നങ്ങൾ വരും, പരിഹരിക്കുകയാണ് വേണ്ടത്. സങ്കടങ്ങൾ വരും, അതും പരിഹരിക്കുകയാണ് വേണ്ടത്. നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ ഒളിച്ചോടിയിട്ട് എവിടെ പോകാനാണ്? ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്ത ആരുമില്ല. നേരത്തെ പറഞ്ഞില്ലേ, പ്രശ്നങ്ങളില്ലാത്തവരാരുമില്ല. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ആർക്കും കഴിയും. ഒരു പാട്ട് കേട്ടാലോ?

നേരത്തെ പറഞ്ഞു വന്നത് തന്നെ പെട്ടെന്ന് ഒരു ഉദാഹരണമാണ് മനസ്സിൽ വരുന്നത്. യുദ്ധം കഴിഞ്ഞു. കുരുക്ഷേത്രത്തിന്റെ നിരത്തുകൾ ശൂന്യം. ഓഘവതി നദീതീരത്തിരുന്ന പാണ്ഡവർ കൃഷ്ണനോടൊപ്പം വിജയനിമിഷങ്ങൾ പങ്കിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അശ്വത്ഥമാവ് പാണ്ഡവ പാളയം ആസകലം കൊന്നൊടുക്കി അതിന് തീയുമിട്ടത്. പാണ്ഡവരുടെ മക്കളടക്കം സർവ്വതും വെന്തരിഞ്ഞു. അതറിഞ്ഞ ധർമ്മപുത്രർ കൃഷ്ണനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഏഴു സമുദ്രങ്ങൾ കടന്നു കൊണ്ടുവന്ന നിധി ഒരു കൈത്തോട്ടിൽ വെച്ച് മുങ്ങിപ്പോയതുപോലെ ആയല്ലോ കൃഷ്ണ എന്ന്. ജീവിതത്തിന്റെ ഒരു രീതി അങ്ങനെയൊക്കെയാണ്. സുഖദുഃഖങ്ങൾ മാറിമറിഞ്ഞു വരും. അറിഞ്ഞുകൊണ്ട് ദുഃഖങ്ങൾ ഉണ്ടാക്കാതെ ഇരിക്കണം. ഒഴിവാക്കാൻ പറ്റുന്ന ദുരന്തങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കണം. സത്യത്തിൽ മനുഷ്യനാണ് ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നത്. അതിന്റെ ഭവിഷ്യത്തോർത്ത് ദുഃഖിക്കുന്നതും മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, പരമാവധി ദുരന്തങ്ങൾ ഉണ്ടാക്കാതെ നോക്കണം. നോക്കൂ, പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നോക്കാൻ ആർക്കും സാധിക്കുകയും ചെയ്യും.

0: സുഖതമീ രാത്രി.
1: നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവിടെ കല്ലെറിയട്ടെ എന്ന വാക്യം കേട്ടിട്ടില്ലേ? അതുപോലെ ജീവിതത്തിൽ ടെൻഷൻ അടിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ കൈയുയർത്തു എന്ന് പറഞ്ഞാൽ ആരും കൈയുയർത്തുമെന്ന് തോന്നുന്നില്ല. സമ്മർദ്ദം അഥവാ സ്ട്രെസ് അനുഭവിക്കാത്തവരായും ആരും ഉണ്ടാവില്ല. എന്തു സ്ട്രെസ് ഉണ്ടായാലും അതെങ്ങനെ അഭിമുഖീകരിക്കുന്നു, എങ്ങനെ പരിഹരിക്കുന്നു എന്നതാണ് കാര്യം. അവനവന് വരുമ്പോഴേ അതിന്റെ പ്രയാസം മനസ്സിലാവൂ എന്ന് പഴമക്കാർ പറയും. ശരിയാണത്. മറ്റെല്ലാവർക്കും ആശ്വസിപ്പിക്കാനും സഹതപിക്കാനുമേ കഴിയും. അവരവരുടെ പ്രശ്നങ്ങൾ അവരവർക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നവ തന്നെയാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ നമ്മളെ താരതമ്യം ചെയ്യുന്നത് പലപ്പോഴും നമ്മളെക്കാൾ സന്തോഷിക്കുന്നവരെ വെച്ചായിരിക്കും. നമ്മളെക്കാൾ ദുഃഖിക്കുന്നവർ എത്രയുപേരുണ്ട്, നമുക്ക് മാത്രമൊന്നുമല്ല ഈ ദുഃഖം, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ ആരും തയ്യാറാവില്ല. അല്ലെങ്കിൽ ഈ പ്രശ്നം നമുക്ക് മാത്രമാണെന്നാണ് കരുതുന്നത്. അങ്ങനെ അല്ലെന്നേ, നമ്മളെക്കാൾ ദുഃഖിക്കുന്നവരുണ്ട്, നമ്മളെക്കാൾ പ്രശ്നമുള്ളവരുണ്ട്. അങ്ങനെ ഉൾക്കൊള്ളാനായാൽ ദുഃഖങ്ങൾക്ക് ഏറെക്കുറെ ശമനം കിട്ടും, പ്രശ്നങ്ങൾ പരിഹരിക്കാനും കഴിയും. ഒരു പാട്ട് കേട്ടാൽ

കൃത്യനിഷ്ഠയും ആന്തരിക മര്യാദയും എല്ലാ മനുഷ്യനും വേണം. ജ്ഞാനവും വിജ്ഞാനവും വേണം. എന്നാൽ വിനോദമില്ലാത്ത ജീവിതം എത്ര ശുഷ്കമാണെന്ന് ആലോചിച്ച് നോക്കൂ. സംഗീതം, സിനിമ, യാത്ര, കളികൾ, ചിരികൾ, സല്ലാപങ്ങൾ, അങ്ങനെ ജീവിതം എത്ര സമ്മോഹനമായിരിക്കുന്നു. സിനിമ കാണുന്നത് കുട്ടികളെ വഴിതെറ്റിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? യാത്രകൾ ചെയ്യുന്നത് കുട്ടികളുടെ പഠനത്തെ ബാധിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എങ്കിൽ കഷ്ടമാണ് കേട്ടോ. സിനിമ കാണുന്നത്

അത് പാപമാണെന്ന് കരുതുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അങ്ങനെയുണ്ട്. എന്തൊരു അപരിഷ്കൃത ചിന്തയാണത് എന്ന് നോക്കൂ. ഈ ലോകം കലാപൂരിതമാണ്, വിനോദസമ്പുഷ്ടമാണ്. ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതമീ രാത്രി.
1: ജീവിതത്തെ പലരും കരുതി വച്ചിരിക്കുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്നാണ്. കൂടുതലും ഇങ്ങനെ പഠിപ്പിച്ചെടുക്കുന്നത് പെൺകുട്ടികളെയാണ്. അവനെ അഡ്ജസ്റ്റ് ചെയ്യണം, സഹിക്കണം, എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ചു നിൽക്കണം എന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കും. എന്തൊരു തെറ്റാണെന്നറിയുമോ അത്? അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്നതിലൂടെ നിങ്ങൾ അവരെ സമ്മർദ്ദപ്പെടുത്തുകയാണ്, അടിച്ചമർത്തുകയാണ്. ഭർതൃഗൃഹത്തിൽ അടിച്ചമർത്തപ്പെടേണ്ടവളാണ് നിങ്ങളുടെ മകൾ എന്നാണോ നിങ്ങൾ പറയുന്നത്? എങ്കിലത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് ന്യായീകരണങ്ങളുണ്ട്. കഷ്ടപ്പെട്ടാണ് വിവാഹം കഴിച്ചയച്ചത്, എത്ര കടമാങ്ങിയെന്നറിയുമോ, എന്തുമാത്രം ചെലവായി എന്നറിയുമോ, എന്നിട്ട് 8 മാസം കഴിഞ്ഞ് കളഞ്ഞിട്ട് പോരുക എന്ന് വെച്ചാൽ അത് വിഷമമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതിന്റെ 4 ഇരട്ടി അല്ലെങ്കിൽ ചിന്തിക്കാവുന്നതിനും അപ്പുറം വിഷമം അവൾ അവിടെ അനുഭവിക്കുന്നുണ്ട് എന്ന് മറക്കരുത്. അതുകൊണ്ട് പെൺകുട്ടികളോട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം, കടിച്ചു തൂങ്ങി നിൽക്കണം എന്നൊന്നും പറയരുത്. ഒരു പാട്ട് കേട്ടാലോ?

അഡ്ജസ്റ്റ്മെന്റ് അല്ല വേണ്ടത് എന്നാണല്ലോ പറഞ്ഞു വരുന്നത്. അപ്പൊ പിന്നെ ആരെങ്കിലും ചോദിക്കാം പിന്നെ എന്താ വേണ്ടതെന്ന്. അഡ്ജസ്റ്റ്മെന്റ് അല്ല, അക്സെപ്റ്റൻസ് ആണ് വേണ്ടതെന്ന് പറഞ്ഞല്ലോ. അതായത് പരസ്പരമുള്ള അംഗീകാരം, അതാണ് ദാമ്പത്യത്തിന്റെ ആരോഗ്യം. അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നിടത്ത് കീഴടങ്ങലുകളുടെയോ കോംപ്രമൈസുകളുടെയോ ഇടമുണ്ട്. രണ്ടിൽ ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്യാതെ അഡ്ജസ്റ്റ്മെന്റ് നടക്കില്ല തന്നെ. അപ്പോൾ പിന്നെ അഡ്ജസ്റ്റ്മെന്റ് എന്ന കാര്യം വിട്ടേക്കാം. നമുക്ക് അക്സെപ്റ്റൻസിനെ കുറിച്ച് സംസാരിക്കാം. പരസ്പരമുള്ള അംഗീകാരം, അതിൽ ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്, സംഗീതമുണ്ട്. ആ സംഗീതമാണ് ജീവിതത്തിന്റെ ആനന്ദം. അത് അനുഭവിക്കുന്നവർ ഈ ലോകത്ത് വളരെ വിരളമാണ് എന്ന് മാത്രം. അത് അനുഭവിക്കാൻ കഴിയുന്നവരോ അവരെയാണ് യഥാർത്ഥ ഭാഗ്യശാലികൾ എന്ന് പറയേണ്ടത്. ഒരു പാട്ട് കേട്ടാലോ?

പരാതികളും പരിഭവങ്ങളുമില്ലാതെ, വഴക്കുകളും തർക്കങ്ങളുമില്ലാതെ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണോ നിങ്ങൾ? എങ്കിൽ ജീവിതം നിങ്ങൾ അനുഭവിക്കുകയാണ്, ആസ്വദിക്കുകയാണ്. അല്ലാത്ത പക്ഷം ജീവിതം നിങ്ങൾ ജീവിച്ച് തീർക്കുകയാണ്. കഷ്ടം, ഒരർത്ഥവുമില്ലാതെയുള്ള യാത്രയാണ് അതെന്ന് ഞാൻ പറയും. അർത്ഥമുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ ഒരാനന്ദമില്ലേ? അതുപോലെ വീണ്ടും വീണ്ടും ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന കവിതകൾ കേൾക്കുന്നതും ഒരു ആനന്ദമല്ലേ? ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ. നാവ് വരണ്ടാഹോ, പിന്നെ തർക്കം പറഞ്ഞില്ല യോമലാൾ, തന്നെയാണവൾ കല്ലല്ലിരുമ്പല്ല. ചണ്ഡാലഭിക്ഷയിലെ വരികൾ, ആത്മാവിനെ നനയ്ക്കുന്ന വരികൾ, അതെപ്പോഴും നനച്ചുകൊണ്ടേയിരിക്കും. ജീവിതവും അങ്ങനെയാണെന്നേ, അത് അർത്ഥവത്തായിരിക്കണം, അത് ആത്മാവിനെ നനച്ചുകൊണ്ടേയിരിക്കണം. ശുഷ്കമായി പോകരുത് ഒരാളിൻ്റെയും ജീവിതം. ജീവിതം ശുഷ്കമാകാതിരിക്കണമെങ്കിൽ പരസ്പരം മനസ്സിലാക്കാൻ കഴിയണം. അഡ്ജസ്റ്റ്മെന്റ് അല്ല വേണ്ടത്, അക്സെപ്റ്റൻസ് ആണ് വേണ്ടത്. ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതമീ രാത്രി.
1: അമ്മയുടെ എഴുത്തുകൾ എന്ന കവിത വായിച്ചിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? വി മധുസൂദനൻ നായരുടെ കവിതയാണ്. നല്ല താളത്തിൽ അതീവ ഹൃദ്യമായി അത് ചൊല്ലിയിട്ടുണ്ട്. അമ്മതൻ ചിന്മുദ്രകൾ തൻ മകനായി പകർന്ന പാൽമുത്തുകൾ എന്നാണ് അമ്മയുടെ എഴുത്തുകളെ കവി വിശേഷിപ്പിക്കുന്നത്. കവിത എങ്ങനെ ചൊല്ലണമെന്ന് പഠിപ്പിച്ച കവി, വാക്കുകൾ കൂട്ടിച്ചൊല്ലി ആത്മാവിൻ്റെ അഗാധതകളിൽ എഴുതി പിടിപ്പിച്ച കവി, വി മധുസൂദനൻ നായർ എന്ന കവി മലയാളിയുടെ ആസ്വാദനക്ഷമതയ്ക്ക് മേൽ പെയ്തുകൊണ്ടേയിരിക്കുന്ന മറ്റൊരു മഴയാണ്. മണവും നിറവുമുള്ള മഴ. ജീവിതവും അങ്ങനെയായിരിക്കണമെന്നേ. മണവും നിറവുമുള്ള ഒരു മഴ സങ്കല്പിച്ചു നോക്കൂ. അത് നമ്മൾ നനഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മണവും നിറവുമുള്ള ജീവിതം, ഒരു മഴ. എത്ര സുഖതമാണത്. ഒരു പാട്ട് കേട്ടാലോ.

ജീവിതത്തെ നിറമുള്ളതാക്കാൻ ഉള്ള ഏറ്റവും എളുപ്പവഴി അതിനെ സ്നേഹിക്കുക എന്നതാണ്, അതിനെ ഉൾക്കൊള്ളുക എന്നതാണ്. ഒന്നുമായില്ല, ഇനിയും എന്തൊക്കെയോ വേണം എന്ന ആർത്തിയിൽ ദാഹിച്ചുകൊണ്ടിരിക്കുന്ന ആളിന് ജീവിതത്തെ നിറമുള്ളതാക്കാൻ കഴിയില്ല. എപ്പോഴും ഒരു നിഴൽ അയാളെ ചൂഴ്ന്നു നിൽക്കും. അത് ഉത്കണ്ഠയുടെ നിഴലായിരിക്കാം, വിഷാദത്തിന്റെ നിഴലായിരിക്കാം. നിഴൽ ചൂഴ്ന്നു നിൽക്കാത്ത നിറങ്ങളുള്ള ജീവിതം അതൊരു സുഖമുള്ള ജീവിതമാണ്. വളരെ കുറച്ചുപേർ മാത്രം അനുഭവിക്കുന്ന ജീവിതം. അതെന്തുകൊണ്ടാണ് എല്ലാവരും അനുഭവിക്കാത്തത്? വിധിയില്ലാത്തത് കൊണ്ടൊന്നുമല്ല കേട്ടോ, ശ്രമിക്കാത്തത് കൊണ്ടാണ്, ജീവിതം എന്തെന്ന് അറിയാത്തത് കൊണ്ടാണ്. ഒരു പാട്ട് കേട്ടാലോ?

പണ്ടുപാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറുമ്പോൾ കൊണ്ടുപോകരുതേ എൻ മുരളി എന്നൊരു പാട്ടുണ്ട്. പഴയൊരു ലളിതഗാനമാണ്. പണ്ട് സ്കൂൾ കലോത്സവങ്ങളിൽ മുഴങ്ങിക്കേട്ട ഗാനമാധുരി. അധ്വാനിച്ച് അല്ലെങ്കിൽ ജോലി ചെയ്ത് ഒരുവിധം സമ്പാദ്യമൊക്കെയായി ഒരു ചെറിയ കടയൊക്കെ നാട്ടിലിട്ടിട്ട് കൊച്ചു കച്ചവടമൊക്കെ ആയിട്ടിരിക്കുന്ന ആളുകളെ എനിക്കറിയാം. ഒരു ലളിതഗാനം പോലെയാണ് അവരുടെ ജീവിതം. പണ്ടുപാടിയ പാട്ടുപോലെ അവർ ഹൃദ്യമായി ജീവിക്കുന്നു. സുഖതസുന്ദരമായ ഒരു ലളിതഗാനം പോലെ അവർ ജീവിതം അറിയുകയാണ്, അനുഭവിക്കുകയാണ്, ആസ്വദിക്കുകയാണ്. ഒരു പാട്ട് കേട്ടാലോ?

സുഖതമിരാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാവുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം, ജീവിതത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാം, ജീവിതത്തെ സ്നേഹിക്കാം. അതല്ലേ വേണ്ടത്, അതിന് ഉന്മേഷം വേണം, മനസ്സിന് നല്ല സന്തോഷമുണ്ടാവണം. അതിന് രാത്രികൾ നമുക്ക് സുഖമായി ഉറങ്ങാൻ കഴിയണം. ഇപ്പോൾ സുഖമായി ഉറങ്ങാം. ശുഭരാത്രി നേരുന്നു. സ്നേഹപൂർവ്വം മധുജൻ.